ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 20, കൊല്ലവർഷം 1201 മേടം 27, 2026 മെയ് മാസം 10 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 51 മിനിറ്റും 31 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 1161 576 kHz-കളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ MHz-കളിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്.
1: നിർവികാരമായ, ഒരിക്കലും മാറാത്ത ഒരു സത്യത്തിൽ ഉണ്ടായി മറയുന്ന ഭാവരൂപങ്ങൾ മാത്രമാണ് നമ്മളും ഈ ലോകവും സകലതും എന്ന് സത്യമറിഞ്ഞവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ സത്യം കേവലം അറിവാണ്. ആ അറിവിലുണ്ടായ സങ്കല്പങ്ങൾ മൂർത്തമായതാണ് പ്രപഞ്ചപ്രവാഹം. ആ അറിവാകുന്ന കടലിൽ ഉണ്ടായി മറയുന്ന തിരകളാണ് നമ്മളെല്ലാം. തിരകളെല്ലാം സവികാരമാണ്. ഓരോ തിരയും സത്യമറിയുന്നത് എപ്പോഴാണ്? ഞാൻ വെള്ളമാണ് എന്നറിയുമ്പോൾ. ആ വെള്ളം നിർവികാരമാണ്. വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമ്മിലുള്ള സത്യമാണ് അറിവ് അഥവാ ആത്മാവ്. ആ അറിവിലുണ്ടായ സങ്കല്പം മൂർത്തമായത് മാത്രമാണ് ഞാൻ എന്ന് ഞാൻ അറിയണം. അത്തരത്തിൽ എൻ്റെ അറിവ് അഥവാ ഞാനാകുന്ന അറിവ് വ്യാപരിക്കുമ്പോൾ അതിനെ എൻ്റെ സങ്കല്പം എന്ന് വിളിക്കാം. അതായത്, എന്നിലുള്ള സത്യത്തെ കണ്ടെത്തി അതിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് ഞാൻ എന്ന സത്യാവബോധത്തിലേക്ക് നയിക്കുന്ന ബോധവ്യാപാരമാണ് എൻ്റെ അഥവാ വ്യക്തിയുടെ സങ്കല്പം. അല്ലാതുള്ളതെല്ലാം വികല്പങ്ങളാണ്. ഇനി

0: ആലോചിച്ച് നോക്കുക, നമ്മളെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത് വികല്പങ്ങളല്ലേ? വാസ്തവത്തിലുള്ള സങ്കല്പം നമുക്ക് ഉണ്ടാകാറുണ്ടോ? സങ്കല്പം ഒന്നേയുള്ളൂ, വികല്പങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് വികല്പങ്ങളുടെ ലോകത്ത് ഏത് ശരി ഏത് തെറ്റ് എന്ന് തീരുമാനിക്കാനാവാതെ നമ്മൾ കുഴങ്ങിപ്പോകാറുണ്ട്. അതിനെയും വികല്പം എന്ന് തന്നെയാണ് വിളിച്ചു പോരുന്നത്. ഏതെല്ലാം തരത്തിലുള്ളതാണ് നമ്മിലുള്ള വികല്പങ്ങൾ? ഉണർന്നിരിക്കുമ്പോൾ ലോകകാര്യങ്ങളിൽ തൽപരരായിരിക്കണം, അതിലെ സുഖമനുഭവിക്കണം. ഉറങ്ങുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനില്ലെങ്കിലും അതിലെ സുഖം അനുഭവിച്ചേ തീരൂ. ദിവസവും മൂന്നോ നാലോ പ്രാവശ്യം ആഹാരം കഴിക്കണം, ഇണചേർന്ന് സന്തതി പരമ്പരയെ നിലനിർത്തണം. ഇതൊക്കെ മൃഗസഹജമായ വാസനകളിൽ പെടുന്നത് മാത്രമാണ്. മനുഷ്യസഹജമായ അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഇതൊന്നും നമ്മെ ഉയർത്തുന്നില്ല. ഇങ്ങനെ മൃഗസഹജമായ ആവശ്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും ലോകത്ത് കുടുങ്ങി സവികാരമായതിൽ മാത്രം ശ്രദ്ധ വയ്ക്കാൻ ശീലിച്ചു പോയ നാം നമ്മിലുള്ള ശുദ്ധ മനുഷ്യനെയും അവൻ്റെ അറിവിനെയും ശ്രദ്ധിക്കാതിരിക്കുന്നു. മൃഗങ്ങളുടെ തലത്തിൽ നിന്നും മനുഷ്യൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. സവികാരതയുടെ തലത്തിൽ നിന്നും നിർവികാരതയുടെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അസത്യത്തിൻ്റെ തലത്തിൽ നിന്നും സത്യത്തിൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അതിന് സഹായിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം. പക്ഷേ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാകട്ടെ സഹായിക്കുന്നത് വികല്പങ്ങളുടെ, സവികാരതയുടെ, അസത്യത്തിൻ്റെ ലോകത്തിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ തളച്ചിടാനാണ്. ഈ ഒരൊറ്റ കാരണത്താൽ മനോരോഗികളുടെയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നാരായണഗുരു അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചേടണം അശനം, പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം, ആകയാൽ ആരുണരൂപതുള്ളൊരു നിർവികാരൂപം. ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചേടണം അശനം, പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം, ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം. ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന സുഖവും ഉറങ്ങുമ്പോഴുള്ള സുഖവും നല്ല ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖവും അതുപോലെയുള്ള മറ്റെല്ലാ സുഖങ്ങളും ഒരൊറ്റ ബോധത്തിൽ അനുഭവപ്പെടുന്നത് മാത്രമാണെന്നും ആ ബോധത്തിൻ്റെ ആനന്ദസ്വരൂപത സ്വയം വിരിഞ്ഞു വരുന്നത് മാത്രമാണ് എല്ലാ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എന്നും തീർച്ചയുണ്ടായിക്കഴിഞ്ഞിരുന്നെങ്കിലോ പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ സംഭവഗതികൾ നമ്മെ നിരാശതയിലേക്ക് നയിക്കുന്നതിന് പകരം നിർവികാരമായ ഒരൊറ്റ അറിവിൽ നടക്കുന്ന നാനാതരം കളികളായി അതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കളി പിഴച്ചുപോയാൽ അടുത്ത കളിയെ ഉറ്റുനോക്കാൻ ശ്രമിക്കുമായിരുന്നു. ജീവിതം ആനന്ദാനുഭവത്തിൻ്റെ ഒരു നീരൊഴുക്കായി മാറുമായിരുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനി നാരായണ പ്രസാദ്.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത കേൾക്കാം. ആലാപനം എസ് ജയ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത. ആലപിച്ചത് എസ് ജയ.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will visit Karnataka and Telangana today. At around 11 a.m, the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru and also inaugurate the newly constructed Dhyan Mandir at the Art of Living International Centre. Mr. Modi will also address the gathering during the programme. Thereafter, Prime Minister Narendra Modi will travel to Hyderabad and at around 3 p.m, he will lay the foundation stone and inaugurate the multiple development projects worth around 9,400 crore rupees in Hyderabad. TVK Chief C. Joseph Vijay will be sworn in as Chief Minister of Tamil Nadu in Chennai at 10 this morning. 9 TVK ministers are also expected to be sworn along with Mr. Vijay. Tamil Nadu Governor Rajendra Vishwanath Arlekar appointed Mr. Vijay as Chief Minister Designate after he secured the support of 120 MLAs in the 234-member House. Mr. Vijay was appointed CM after he presented letters of support from the VCK and the IUML, who have 2 MLAs each. The Governor has directed Mr. Vijay to seek a vote of confidence in the Assembly on or before May 13, 2026. President Draupadi Murmu has appointed N. Rangasamy as the Chief Minister of Puducherry. Following the appointment, Lieutenant Governor K. Kailash Nathan invited Rangasamy to form a new government in the Union Territory. Mr. Rangasamy will be sworn in as Chief Minister on May 13th. Mr. Rangasamy is set to assume office as Chief Minister for a 5th term after the AINRC-led NDA secured a comfortable victory in the Union Territory election. The top brass of the Congress party held a meeting in New Delhi yesterday to discuss government formation in Kerala. The meeting, convened by Congress chief Mallikarjun Kharge at his residence, was attended by senior party leader Rahul Gandhi, party general secretary in charge of the state Deepa Das Munshi, general secretary organization KC Venugopal, and senior Kerala leaders Ramesh Chennathalaya and VD Satishan. The party said Mallikarjun Kharge and Rahul Gandhi will take the final decision on the new Kerala chief minister and the name will be announced very soon. Defence Research and Development Organisation DRDO has successfully conducted an extensive long-duration test of its actively cooled full-scale scramjet combustor in Hyderabad. Ministry of Defence said that the test achieved a runtime of over 1,200 seconds, surpassing the earlier 700 seconds test held in January this year. The successful test positions India at the forefront of advanced aerospace capabilities and continuously emerging war technologies. It also validates both the combustor design and the capabilities of the state-of-the-art test facility, strengthening India's hypersonic cruise missile development program. The centre has moved to significantly strengthen protections for outsourced and contractual workers engaged across central ministries, departments, autonomous bodies and central public sector enterprises through a new set of procurement-linked compliance measures for the labour codes. The Ministry of Labour and Employment said the reforms aim to ensure timely payment of wages, mandatory remittance of social security contributions, greater accountability of contractors and principal employers, and stronger enforcement mechanisms against violations of labour laws. The US has proposed to increase the minimum wages paid to hire an employee under the H-1B visa program by 30% over the previously fixed limits, a move the administration claims will help prevent foreigners from undercutting salary of US nationals. India's under-15 girls delivered commanding performances in the semi-finals at the Asian Boxing Under-15 and Under-17 Championships, with 9 boxers advancing to the finals across weight categories in Tashkent yesterday. In IPL cricket, Gujarat Titans defeated Rajasthan Royals by 77 runs at the Sawai Man Singh Stadium in Jaipur last night. Today, Chennai Super Kings and Lucknow Super Giants will clash at M.A. Chidambaram Stadium. And that is the end of this news bulletin.
1: അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ജെയിൻ സാബു പാടിയത്. 6:30 പ്രഭാതഭാരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി. 9 ഓർമ്മച്ചെപ്പ്. 10 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 ബാലലോകം. കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ നെയ്യാറ്റിങ്കര എൻ വാസുദേവൻ. 12 ഏകധാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര,

4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവകൾ. മുൻ മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, സി അച്യുത മേനോൻ എന്നിവരുടെ ശബ്ദം. 5:45 ഭക്തിഗാനങ്ങൾ, കമീല വിൻസെന്റ് പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനമയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സംഘഗാനങ്ങൾ, ആകാശവാണി ഗായക സംഘം പാടിയത്. വയലും വീടും കന്നുകാലികളിലെ അകിട് വീക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. ബൌദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8 മണിക്ക് നാട്ടുചിന്ത്, സി സുരേഷ് വർമ്മയും സംഘം അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 24.4°C. പെയ്ത മഴ 7.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 26°C. പെയ്ത മഴ 3 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. ജെയിൻ സാബു പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം, അന്ധകാരത്തിൽ നിന്ന് ആദ്യ ഉഷസ്സിലേക്ക് ആര് പ്രപഞ്ചത്തെ നടത്തി.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഗ്രേസ്യ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ അന്തിമ തീരുമാനം ആയില്ല. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ. തമിഴക വെട്രിക്കഴകം സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. രാവിലെ 10 ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിൽ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗാളിൽ അധികാരമേൽക്കുന്ന ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. രാജ്യത്തിന്റെ 3-ാമത് സംയുക്ത സേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവികസേനാ മേധാവി. സപ്ലൈകോയുടെ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂട്ടിയത്. 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം നൽകിയിരുന്നതിന് ഇനി 27 രൂപ നൽകണം. സംസ്ഥാനത്ത് ഇക്കുറി June 1 തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിന് പരാജയപ്പെടുത്തി.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ജി കെ രഞ്ജിത്, സീനിയർ റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ചരിത്ര വിജയം. 140 സീറ്റുകളിൽ 102 നേടിയും ഭരണത്തിലിരുന്ന എൽ ഡി എഫിനെ 35 സീറ്റുകളിലേക്ക് ചുരുക്കിയുമാണ് യു ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത്. നിയമം കഴക്കൂട്ടം

ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ വിജയിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറന്നു. മുൻ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരിൽ മത്സരിച്ച 19 പേരിൽ 13 പേരും പരാജയപ്പെട്ടു. അവരിൽ LDF കൺവീനറും ഉൾപ്പെടുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ CPM കഴിഞ്ഞ തവണ 67 അംഗബലം ഉണ്ടായിരുന്നത് 26 ലേക്കും CPI 17-8 ലേക്കും ചുരുങ്ങി. LDFന്റെ സിറ്റിംഗ് MLA മാരിൽ 50 പേർ പരാജയപ്പെട്ടപ്പോൾ UDF പാനലിൽ മത്സരിച്ച 32 MLA മാർ വിജയിച്ചു. CPM വിട്ട് UDF സ്വതന്ത്രമായി മത്സരിച്ച മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും വിജയിച്ചു. മലപ്പുറത്ത് മത്സരിച്ച മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കാണ് റെക്കോർഡ് ഭൂരിപക്ഷം 85,327. കുറവ് മണലൂരിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനാണ് 126 വോട്ട്. LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം മത്സരിച്ച 12 സീറ്റിലും പരാജയപ്പെട്ടു. മറ്റ് 7 ഘടകകക്ഷികൾക്കും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതായി. കേരള കോൺഗ്രസ് 8-ൽ 7 ഇടത്തും RSP 4-ൽ 3 ഇടത്തും വിജയിച്ചു. മുസ്ലിം ലീഗ് 22 മണ്ഡലങ്ങളിൽ വിജയിച്ചു. പേരാമ്പ്ര മണ്ഡലത്തിൽ വിജയിച്ച ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി. ഫാത്തിമ ഉൾപ്പെടെ 11 MLA മാർ ഇക്കുറി നിയമസഭയിലുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 1,54,550 വോട്ട് നേടി. ഏതെങ്കിലും മുന്നണി 1 കോടിയിലേറെ വോട്ട് നേടുന്നത് ആദ്യമായാണ്. 2,71,949,952 വോട്ടർമാരാണ് ആകെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. MLA മാരുടെ അഭിപ്രായം അറിയാനായി AICC നിരീക്ഷകർ തലസ്ഥാനത്തെത്തിയിരുന്നു. ചർച്ചകൾക്കായി VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. സത്യപ്രതിജ്ഞ ബുധനാഴ്ച നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. വോട്ടെണ്ണലിനു പിന്നാലെ കൂടിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥി നിർണയവും പാളിയതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനു പകരം മറ്റൊരാൾ വേണമെന്ന അഭിപ്രായം CPI യോഗങ്ങളിൽ ഉയർന്നു. 6 പതിറ്റാണ്ടായുള്ള ദ്രാവിഡ ഭരണത്തിന് അന്ത്യം കുറിച്ച് തമിഴ്നാട്ടിൽ നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം മിന്നും വിജയം നേടി. 234 അംഗ നിയമസഭയിൽ TVK 107 സീറ്റ് നേടി. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റപ്പോൾ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള NDA നേടിയത് 53 സീറ്റ്. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് വിജയകത്ത് നൽകി. എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 അംഗങ്ങളുടെ പിന്തുണ തെളിയിക്കുന്ന കത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി 3ാം തവണയും ഗവർണർ വിജയിയെ തിരിച്ചയച്ചിരിക്കുകയാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് BJP അധികാരത്തിലേറി. വോട്ടെണ്ണിയ 293 സീറ്റിൽ 206ലും BJP വിജയിച്ചു. അസമിൽ NDA ഹാട്രിക് നേടിയപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ആകെയുള്ള 126 സീറ്റിൽ NDA 102 സീറ്റ് നേടി. കോൺഗ്രസ് 21 സീറ്റിലൊതുങ്ങി. സുവേന്ദു അധികാരി ആദ്യ BJP മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDA ഭരണ തുടർച്ച നേടി. 30 സീറ്റിൽ 18 സീറ്റ് നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചത് വെറും 6 സീറ്റ്. വാണിജ്യ LP സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 3,085 രൂപയാണ് കൊച്ചിയിലെ വില. തിരുവനന്തപുരത്ത് 3,106 രൂപയും കോഴിക്കോട് 3,117 രൂപയുമാണ് പുതിയ വില. 5 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 549 രൂപയിൽ നിന്ന് 810.50 രൂപയിലേക്ക് കുതിച്ചു. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിനു പിന്നാലെയുള്ള വില വർധന രാജ്യത്തെ റെസ്റ്റോറന്റ് കാറ്ററിംഗ് മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാചകവാതകക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില പലയിടത്തും വർദ്ധിപ്പിച്ചു തുടങ്ങി.
ദേശീയ എൻ

0: എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ JEE മെയിൻ പേപ്പർ 2 മലയാളി വിദ്യാർത്ഥികൾ രാജ്യത്ത് ഒന്നാമതെത്തി. പേപ്പർ 2A ബി ആർക്ക് പരീക്ഷയിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി RS മീരാകൃഷ്ണ, പാലക്കാട് ആലത്തൂർ സ്വദേശി S സൂര്യ തേജസ് എന്നിവർ ആദ്യ സ്ഥാനങ്ങളിലെത്തി. പേപ്പർ 2B പ്ലാനിംഗ് പരീക്ഷയിൽ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി V ഗൌരീശങ്കറിനാണ് ഒന്നാം റാങ്ക്. മെഡിക്കൽ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. കേരളത്തിൽ ഏകദേശം 100,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ KTET ഫലം 15 ശേഷം പ്രഖ്യാപിക്കും. ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ OPEC+ തീരുമാനിച്ചു. UAE പിന്മാറ്റത്തിന് ശേഷം കൂടിയ ആദ്യ യോഗത്തിലാണ് പ്രതിദിന ഉൽപാദനം 138,000 ബാരൽ വീതം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാനും ഉടൻ ധാരണയിലെത്തുമെന്ന് സൂചനയുണ്ട്. സമാധാന ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് US പ്രസിഡന്റ് ട്രംപ് വിലയിരുത്തിയെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലെടുക്ക് പിടിക്കാനുള്ള US നാവികസേനാ നീക്കം നിർത്തിയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ നീട്ടലല്ല, 1 മാസത്തിനായി യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് US സമർപ്പിച്ച പുതിയ കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടു. US മുന്നോട്ട് വച്ച 9 നിർദ്ദേശങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ വഴി സമർപ്പിച്ച 14 ആവശ്യങ്ങളിലാണ് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സാമൂഹ്യ പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ 69 അന്തരിച്ചു. കഴിഞ്ഞ October 16 തിരുവനന്തപുരത്തെ ഫ്ളാറ്റിന്റെ മുകൾ നിലയിൽ നിന്ന് കാർ പുറത്തേക്കെടുക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. നടൻ സന്തോഷ് കെ നായർ കാറപകടത്തിൽ മരിച്ചു. MC റോഡിൽ അടൂരിനും ഏനാത്തിനുമിടയിൽ സന്തോഷ് ഓടിച്ചിരുന്ന കാറും പാഴ്സൽ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു അപകടം. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ 89 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം 24 ഉച്ചയ്ക്ക് 2:30 കൊട്ടാരക്കര കമ്പങ്കോട് ഓൾ സെയിന്റ്സ് മാർത്തോമ പള്ളിയിൽ നടത്തും. സർക്കാരിനെ വിമർശിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചെന്നാരോപിച്ച് IAS ഉദ്യോഗസ്ഥൻ N. പ്രശാന്തിനെ 8 തവണയും സർക്കാർ സസ്പെൻഡ് ചെയ്തു. ചീഫ് സെക്രട്ടറി ജയതിലകനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്നാരോപിച്ച് 2024 November 11 മുതൽ പ്രശാന്ത് സസ്പെൻഷനിലാണ്. ബാഡ്മിന്റണിലെ ലോക പുരുഷ ടീം ചാമ്പ്യൻഷിപ്പായ തോമസ് കപ്പിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ. സെമിയിൽ ഇന്ത്യയെ കീഴടക്കിയത് ഫ്രാൻസ്. തോമസ് കപ്പിലെ 5 മെഡൽ നേട്ടമാണിത്. 1952, 1955, 1979 വർഷങ്ങളിലും ഇന്ത്യ തോമസ് കപ്പിൽ വെങ്കല മെഡൽ നേടിയിരുന്നു.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് GK രഞ്ജിത്, സീനിയർ റിപ്പോർട്ടർ, മലയാള മനോരമ, തിരുവനന്തപുരം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാത പേര് സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ

0: കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: 3 കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
7: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
7: ഇനി എന്ത് ചെയ്യും?
9: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
13: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
12: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 പ്രതിജ്ഞാ ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
14: 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. BCK, IOML പാർട്ടികളുടെ 2 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVK ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ

0: കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറി മാറി ഭരിച്ചത്.
1: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. അഞ്ചാം തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. NDA ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. PM ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. PM ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി A. അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 runs തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സി KSEB പരാജയപ്പെടുത്തി. തൃശൂരിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക് സ്റ്റാർസ് എഫ് സിയോട് ഒരു ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് C. ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNews_Calicut എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ കർണാടക തെലങ്കാനയോഃ യാത്രാർത്ഥം പ്രതിഷ്ഠത്തെ. സഹ ബാംഗ്ലൂരുനഗരി ആർട്ട് ഓഫ് ലിവിംഗ് ഇത്യേതസ്യ സംസ്ഥാനസ്യ പഞ്ചചത്വാരിംശത്തമീം വർഷപൂർത്തിം ഏതസ്യ സംസ്ഥാപകസ്യ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കരസ്യ സപ്തതിതമം ജന്മദിവസം ച ഉപലക്ഷ്യ പ്രകൽപ്പിതെ ഏകസ്മിന് സമാരോഹേ സഹഭാഗം കരിഷ്യതി. ശ്രീമോദീ ആർട്ട് ഓഫ് ലിവിംഗ് പരിസരെ നവനിർമ്മിതസ്യ ധ്യാനമന്ദിരസ്യ ധ്യാനകക്ഷസ്യ ച ഉദ്ഘാടനം കരിഷ്യതി. ഏതത് കാര്യക്രമാത് പൂർവം സഹ ഏകാം സഭാം സംബോധയിഷ്യതി. സമാരോഹാത് അനന്തരം പ്രധാനമന്ത്രി ഹൈദരാബാദെ പ്രായ ചതുശതോത്തര നവസഹസ്രകോടി രൂപ്യകാണാം അനേകാസാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കരിഷ്യതി. ശ്രീമോദി ഹൈദരാബാദ് പണജി ആർത്ഥിക വീഥികായാം സപ്തഷ്ട്യധിക ശത സംഖ്യാകെ രാഷ്ട്രീയ രാജമാർഗെ ചതുർഭാഗപരക മാർഗ നിർമ്മാണസ്യ ആധാരശിലാം അപി സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി വാരംഗലെ PM മിത്ര പാർക്ക് ഇത്യേതത് ഉദ്യാനം അപി ഉദ്ഘാടയിഷ്യതി. അപി ച സഹ ഹൈദരാബാദെ അത്യാധുനികം കർക്കരോഗപരം ഏകം ചികിത്സാലയം അപി ലോകായ അർപ്പയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക തെലങ്കാനയോഃ യാത്രാനന്തരം അദ്യ ഗുജറാത്തം അഭിഗമിഷ്യതി. ദ്വിദിവസീയ യാത്രായാഃ പ്രഥമേ ദിനേ അദ്യ സഹ ജാമനഗരം പ്രാപ്നോതി. തദനന്തരം ദ്വിതീയേ ദിനേ അർത്ഥാത് ശ്വഃ സഹ സോമനാഥ മന്ദിരസ്യ ജീർണോദ്ധാരസ്യ പഞ്ചസപ്തതി വർഷപൂർത്യവസരെ ആയോജിതെ സോമനാഥാമൃത മഹോത്സവേ സഹഭാഗം കരിഷ്യതി. പ്രധാനമന്ത്രി അനേകേഷു ധാർമ്മികേഷു സാംസ്കൃതികേഷു ച കാര്യക്രമേഷു സഹഭാഗം കരിഷ്യതി. സുവേന്ദുഃ അധികാരി ഹ്യഃ പശ്ചിമബംഗാളസ്യ നൂതന മുഖ്യമന്ത്രി

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം, അതായത് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേളകളിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്തുള്ള കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മികച്ച മണ്ണ് പ്രദർശനശാല, അതായത് സോയിൽ മ്യൂസിയമുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ. മാം എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471254176. കേരള കാർഷിക സർവകലാശാലയുടെ

0: എളാണിക്കര ഓട്ടോകാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോകാഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോകാഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. നാളെ മുതൽ 15-ാം തീയതി വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547837526 എന്ന നമ്പറിലും CELKU@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ കോമ്പൌണ്ടിംഗ്, മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രോസസ് കൺട്രോൾ, വർക്കനൈസേറ്റ് പഠന കേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. ഇനി കാർഷിക നിർദ്ദേശമാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായി ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ മുതലായവ കൃഷി ചെയ്യാം. ചെന്നീരൊലിപ്പ് മാരകമാകാൻ സാധ്യതയുണ്ട്. കറ ഒലിക്കുന്ന ഭാഗം വൃത്തിയാക്കി ഉരുകിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ചെറുതെങ്ങുകൾക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം നൽകണം. തെങ്ങിൻ തോപ്പുകളിൽ ജലസേചനം തുടരേണ്ടതും ചെറുതെങ്ങുകൾക്ക് തണൽ നൽകുകയും ചെയ്യേണ്ടതാണ്. നനയ്ക്കാൻ കഴിയാത്ത തെങ്ങുകളുടെ ചുവട്ടിൽ പുതയിടുകയോ തൊണ്ട കമഴ്ത്തി അടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ചെമ്പൻ ജെല്ലി, കൊമ്പൻ ജെല്ലി മുതലായവയ്ക്കെതിരെ കർഷകർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നെൽസൺ മണ്ടേല ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് 1994 മെയ് 10 27 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പുതിയൊരു യുഗത്തിലേക്ക് അദ്ദേഹം രാജ്യത്തെ നയിച്ചു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് ഈ ദിവസം വലിയൊരു പ്രചോദനമാണ്. പ്രിട്ടോറിയയിൽ നടന്ന ആ ചടങ്ങിൽ ലോക നേതാക്കളുടെ വലിയൊരു നിര തന്നെ സാക്ഷ്യം വഹിച്ചു. വംശീയ വിദ്വേഷം അവസാനിപ്പിച്ച് ഒരു റെയിൻബോ നേഷൻ കെട്ടിപ്പടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ഭരണകൂടം ജർമ്മൻ വിരുദ്ധം എന്ന് മുദ്രകുത്തിയ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പരസ്യമായി കത്തിച്ചത് 1933 മെയ് 10 ബെർലിനിലെ ഓപ്പറ സ്ക്വയറിൽ വെച്ച് നടന്ന ഈ ക്രൂരത വിജ്ഞാനത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ, സിഗ്മണ്ട് ഫ്രോയിഡ് തുടങ്ങിയ പ്രഗത്ഭരുടെ കൃതികൾ അന്ന് അഗ്നിക്കിരയാക്കി. ലോകചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നായി ഈ സംഭവം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ആശയങ്ങളെ തീ കൊണ്ടില്ലാതാക്കാൻ കഴിയില്ലെന്ന വലിയൊരു സത്യം പിൽക്കാല ചരിത്രം തെളിയിച്ചു. എവറസ്റ്റ് കൊടുമുടി കയറുന്നതിനിടെ 8 പേരുടെ ജീവൻ കവർന്ന വലിയൊരു ദുരന്തം നടന്നത് 1996 മെയ് 10. കൊടുമുടിയിലുണ്ടായ അതിശക്തമായ മഞ്ഞുവീഴ്ചയിലും കാറ്റിലും പെട്ടാണ് പ്രഗത്ഭരായ പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടത്. ഇൻഡു തിൻ എയർ എന്ന വിഖ്യാത കൃതി ഈ സംഭവത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ്. പർവ്വതാരോഹണത്തിലെ അപകടങ്ങളെക്കുറിച്ചും പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചും ഈ ദുരന്തം ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. പ്രശസ്ത സഞ്ചാരി ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ അവസാന കപ്പൽ യാത്രക്കിടയിൽ കെയ്മാൻ ദ്വീപുകൾ കണ്ടെത്തിയത് 1503 മെയ് 10. സമുദ്രത്തിൽ ധാരാളം കടലാമകളെ കണ്ടതിനെ തുടർന്ന് അദ്ദേഹം

0: ഈ ദ്വീപിന് ലാ ടോർട്ടുഗാസ് എന്ന് പേരിട്ടു. ലോക ഭൂപടത്തിൽ പുതിയ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതിലേക്ക് ഈ കണ്ടെത്തൽ വഴിയൊരുക്കി. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലേക്കുള്ള യൂറോപ്യൻ കടന്നുകയറ്റത്തിന്റെ മറ്റൊരു ഘട്ടമായിരുന്നു ഇത്. ആധുനിക കരീബിയൻ ചരിത്രത്തിൽ ഈ ദിവസത്തിന് വലിയ സ്ഥാനമുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യൻ സിപ്പായിമാർ മീററ്റിൽ വെച്ച് ആദ്യമായി കലാപം ആരംഭിച്ചത് 1857 മെയ് 10 മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വത്തിന് പിന്നാലെ സൈനികർ ഒന്നടങ്കം ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഇത് ഇന്ത്യയൊട്ടാകെ പടരുകയും മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഈ പോരാട്ടത്തെ വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ഭാരതീയരുടെ ഐക്യവും പോരാട്ടവീര്യവും ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ട നിമിഷമാണിത്. മൌണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഒരാളായ സന്തോഷ് യാദവ് തന്റെ ചരിത്രപരമായ നേട്ടം കൈവരിച്ചത് 1992 മെയ് 10. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി കീഴടക്കിയ ഹരിയാന സ്വദേശിയായ അവർ പിന്നീട് 2 എവറസ്റ്റ് കയറുന്ന ആദ്യ വനിതയായി റെക്കോർഡ് സൃഷ്ടിച്ചു. കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇന്ത്യൻ യുവതികൾക്ക് വലിയൊരു പ്രചോദനമാകാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ഈ വിജയം കായിക ലോകത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തി. പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: എസി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18 ലോകോത്തര ബ്രാൻഡുകളുടെ 400 മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട ആഹാരശീലങ്ങൾ. ഡയറ്റീഷ്യൻ ആതിര എ സംസാരിക്കുന്നു.
6: മുലയൂട്ടുന്ന അമ്മ എന്ത് കഴിക്കണം, കുട്ടിക്ക് എന്ത് ഭക്ഷണം എപ്പോൾ നൽകണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മുലപ്പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നവജാത ശിശുവിന് ഏറ്റവും നല്ല പോഷകാഹാരം മുലപ്പാലാണ്. പാൽപ്പൊടിയിലോ പശുവിൻ പാലിലോ ഉള്ള പ്രോട്ടീനേക്കാൾ മുലപ്പാലിലെ പ്രോട്ടീൻ കുഞ്ഞിന് ദഹിപ്പിക്കാൻ എളുപ്പമാണ്. കൂടാതെ മുലപ്പാലിൽ കാണപ്പെടുന്ന കാൽസ്യം, ഇരുമ്പ് എന്നിവ കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. മുലപ്പാലിൽ ഏകദേശം 87% വെള്ളം, 3.8% കൊഴുപ്പ്, 1% പ്രോട്ടീൻ, 7% അന്നജം എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 100 60 മുതൽ 75 കിലോ കലോറി വരെ ഊർജം കുഞ്ഞിന് നൽകുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് അവരുടെ പോഷകാവശ്യങ്ങൾ നിറവേറ്റാൻ സാധാരണയിൽ കൂടുതൽ കലോറി ആവശ്യമാണ്. ആദ്യത്തെ 6 600 കിലോ കലോറി ഊർജവും 17 പ്രോട്ടീൻ വരെയും, 6 ശേഷം മുലയൂട്ടൽ തുടരുന്നുണ്ടെങ്കിൽ 500 കിലോ കലോറി ഊർജവും 13 പ്രോട്ടീൻ വരെയും അധികമായി ആവശ്യമാണ്. സാധാരണ ഭക്ഷണത്തിൽ ചില പ്രത്യേക പോഷകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവയിൽ ചിലതാണ് കോളിൻ, ഇരുമ്പ്, ഫോളിക് ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പിന്നെ വൈറ്റമിൻ ഡി. മുട്ട, മാംസം തുടങ്ങിയ സസ്യേതര ഭക്ഷണങ്ങളിൽ കോളിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗോതമ്പ്, സോയാബീൻ, നിലക്കടല, വെണ്ണ, ചീര എന്നീ സസ്യാഹാരങ്ങളിലും കോളിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മുട്ട, മാംസം, നിലക്കടല, ചീര, ബീട്രൂട്ട്, വിവിധതരം പരിപ്പുകൾ, വിത്തുകൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടുന്ന കാലയളവിൽ ഇവ ധാരാളമായി കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാ

0: ഒമേഗ 3 നൽകും. കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, ഫിഷ് ലിവർ ഓയിൽ, ഉണങ്ങിയ കടൽപ്പായൽ, ആൽഗകൾ എന്നിവ പോലുള്ള ചില ഭക്ഷണങ്ങൾ മാത്രമേ വിറ്റമിൻ ഡി സ്വാഭാവികമായി കാണപ്പെടുന്നുള്ളൂ. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിന് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരമ്മയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാൻ കഴിയാത്തതിന് ഒന്നിലധികം കാരണങ്ങളുണ്ടാകാം. ആയതിനാൽ സപ്ലിമെന്റുകൾ ശരീരത്തിൽ പോഷക സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു മാർഗമാണ്. വിറ്റാമിൻ എ, ഡി, B12, ഒമേഗ 3, സിങ്ക്, കാൽസ്യം എന്നിവ ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ചില പോഷകങ്ങളാണ്. ഹെർബൽ ടീ, പാനീയങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയിലൂടെ സാധാരണ ഭക്ഷണത്തിലേക്ക് രുചികരമായി സംയോജിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളും സസ്യങ്ങളും അവയിൽ ഉൾപ്പെടുന്നു. ഏറ്റവും സാധാരണമായ ഗാലക്ടോഗോഗുകളിൽ ചിലത് വെളുത്തുള്ളി, ഉലുവ വിത്തും ഇലകളും, പെരുംജീരകം, മുരിങ്ങയില, അയമോദകം എന്നിവയാണ്. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും പതുക്കെ ആരംഭിക്കുക. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ സ്വാദും രുചിയും കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദിവസവും അമ്മ കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞിന്റെ വിശപ്പിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. വിശക്കുമ്പോഴെല്ലാം മുലപ്പാൽ നൽകുക.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട ആഹാരശീലങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ആതിര എ.
2: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
3: എല്ലാവർക്കും സാമൂഹ്യ
4: ക്ഷണിച്ചു. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങളിലായി 28 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 7, ഇലക്ട്രോണിക്സ് ECA ENI 6, കമ്പ്യൂട്ടർ സയൻസ് IT 3, കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 4, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 4, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് 1, ലൈബ്രറി സയൻസ് 1, ഫിസിക്സ് 1, അക്കൗണ്ട്സ് 1. യോഗ്യത BE, BTech, BSc, BCom അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദം. അപേക്ഷകർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ബിരുദ കോഴ്സ് പാസ്സായവരായിരിക്കണം. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം നേടിയവർ അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷ അപ്രന്റിസ്ഷിപ്പ് പോർട്ടലായ www.mhrdnats.gov.in മുഖേന രജിസ്റ്റർ ചെയ്യണം. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി www.mhrdnats.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർ ഗ്രേഡ് B തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ കേഡറിൽ 40 ഒഴിവും എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും 10 ഒഴിവ് വീതവും ഉണ്ട്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായം 2026 April 1 21-30 വയസ്സിനും ഇടയിൽ. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 850 രൂപയും SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rbi.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rbi.org.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് NISM അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. അധ്യാപക തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് പ്രൊഫസർ 3, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ 1. അനധ്യാപക തസ്തികകളും ഒഴിവും ജനറൽ മാനേജർ IT 1, അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്ലേസ്മെന്റ് 1, മാനേജർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ 2, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, അസിസ്റ്റന്റ് മാനേജർ 2, മാനേജർ 17. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nism.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nism.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ അസിസ്റ്റന്റ് കമാൻഡ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 400 രൂപ. SC

0: ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും വനിതകൾക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 20. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.itbpolice.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in.
1: തൊഴിൽ ദർശനം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന സംഗീതം കൈതപ്രം. പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കും.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടരിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: വിജയ്ക്കൊപ്പം TVK നിന്നുള്ള 9 ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 May 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5th തവണയാണ്

0: ശ്രീരംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസേസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
2: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ May 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 Section 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന Under-15, Under-17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന Under-15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര

0: അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടി തീർക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ചമ്പക്കുളം പാച്ചുപിള്ള. തിരുവിതാംകൂറിലെ പ്രമുഖ കഥകളി നടന്മാരിൽ ഒരാളായ ചമ്പക്കുളം പാച്ചുപിള്ള 1907 ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് ജനിച്ചു. 14 വയസ്സിൽ ചമ്പക്കുളം ശംഖുപിള്ളയിൽ നിന്നും കഥകളി അഭ്യസിച്ചു തുടങ്ങി. 16 വയസ്സിൽ കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം മാത്തൂർ കഥകളി യോഗത്തിൽ ചേർന്നു. ദുശാസനൻ, ബാലി, ബഗൻ, കാളി, നക്രതുണ്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ പാച്ചുപിള്ളയുടെ ശ്രദ്ധേയമായ വേഷങ്ങളാണ്. താടി വേഷങ്ങൾ കഥകളിയിൽ ഭാവഗംഭീരമാക്കിയ അപൂർവം ആചാര്യന്മാരിലൊരാളാണ് പാച്ചുപിള്ള. അദ്ദേഹത്തിൻ്റെ ആകാരവടിവും മുഖഭാവങ്ങളും കഥാപാത്രത്തോടുള്ള തന്മയീഭാവവും മികവുറ്റൊരു താടി വേഷക്കാരനാക്കി അദ്ദേഹത്തെ മാറ്റി. 1969 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 82 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, 83 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, 91 കേരള കലാമണ്ഡലം അവാർഡ്, 2002 കേരള സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വേഷഗാംഭീര്യത്തിൽ അഗ്രഗണ്യനായി, ഭാവാഭിനയത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ചമ്പക്കുളം പാച്ചുപിള്ള 2004 May 10 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ചമ്പക്കുളം പാച്ചുപിള്ളയുടെ ശബ്ദം.
3: ഞാന് 4-ാമത്തെ തലമുറയാണ് കുടുംബത്തിൽ കഥകളി ചേർന്നായിട്ട്. അപ്പോ ഈ കാലം ഓരോ തലമുറയ്ക്കും കഥകളി യോഗം ഉണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ കഥകളി പഠിക്കാൻ ഉള്ള കാരണത്തെ പറ്റിയാണ് പറയുന്നത്. എവിടെയെങ്കിലും കഥകളി യോഗം കളി കഴിഞ്ഞിട്ട് പെട്ടിയും സാമാനും എല്ലാം വീട്ടിൽ കൊണ്ട് വയ്ക്കും. വയ്ക്കുമ്പോൾ കളിയുടെ ബാക്കി വരുന്ന ചുട്ടിയരിയോ മനയോലോ ഇതൊക്കെ ബാക്കി ഉണ്ടാകും. ഇത് വീട്ടിൽ ആരും കാണാതെ അടുത്തുള്ള കൂട്ടുകാരോടും കൂടി ഒക്കെ ആയി മുഖത്തും ഒക്കെ തേച്ച് ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ ചിലപ്പോൾ വീട്ടുകാർ കാണാറുണ്ട്. ഇത് കുട്ടിക്കാലത്തെ കഥയാണ്. ഏതായാലും 6-ാം ക്ലാസ്സുകളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഥകളി പഠിക്കാൻ തുടങ്ങി. 6 കൊല്ലമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. ഈ 6 കൊല്ലം കൊണ്ട് കഥകളിയിലെ കുട്ടിത്തരം മുതൽ ആദ്യാവസാനം വരെയുള്ള വേഷങ്ങൾ കെട്ടാൻ ഉള്ള കഴിവുകളുണ്ടായി. ഇന്നത്തെ മാതിരിയുള്ള അഭ്യാസം അല്ലായിരുന്നു അന്ന്. ഗുരുനാഥൻ പറയുമ്പോഴെല്ലാം റെഡി ആയിക്കോണം പഠിക്കാൻ. രാത്രിയായാലും പകലായാലും ശനിയാഴ്ച എന്നോ ഞായറാഴ്ച എന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു വാവ് ദിവസം ഏതാണെന്ന് അറിഞ്ഞുകൂടാ, വെളുത്തുവാവാണോ കറുത്തതാവോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു ദിവസം മാത്രം ഒഴിവുണ്ട്. ബാക്കി സമയമെല്ലാം പഠിത്തമാണ്. അങ്ങനെയുള്ള പഠിത്തമാണ് ഈ 6 കൊല്ലം കൊണ്ട് എന്നെ ആശാന വേഷം വരെ കെട്ടാനുള്ള കഴിവുണ്ടായത്. 6 കൊല്ലവും ആശാന്റെ കൂടെ പല സ്ഥലങ്ങളിലായി ഞാൻ കഥകളിക്ക് ആശാന്റെ കൂടെ നടക്കുകയായിരുന്നു. എനിക്കുണ്ടായ ഗുണം എല്ലാം ആശാന്റെ കൂടെയുള്ള സഹവാസമാണ്. അരങ്ങേറ്റം മാത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. തുടർന്ന് 3 കൊല്ലക്കാലം ആശാന്റെ കൂടെ തെക്കൻലിക്കൽ, അതായത് കൊട്ടാരക്കര, പത്തനാപുരം, അൻസൽ, പുനലൂർ ഈ സ്ഥലങ്ങളിലെല്ലാം 3 കൊല്ലം ആശാന്റെ കൂടെ കളിക്ക് നടന്നിരുന്നു. അന്ന് തെക്കൻലിക്കലുള്ള ഏതാനും ജന്മികൾ കഥകളിയോഗം നടത്താറുണ്ടായിരുന്നു. അതെ, ഇപ്പം ഇന്നത്തെ മാതിരിയല്ല. ഒരു കഥകളിക്ക് ഒരു പ്രധാന നടൻ, ഒന്നോ രണ്ടോ രണ്ടാം തരം വേഷക്കാർ, പിന്നെ ഇടത്തരം കുട്ടിത്തരം സ്ത്രീ വേഷമൊക്കെ ആയിട്ട് 5-6 വേഷക്കാർ. രണ്ട് പാട്ടുകാർ ഒരു

0: രണ്ടക്കാരൻ, ഒരു മത്തളക്കാരൻ, ഒരു ചുട്ടിക്കാരൻ. ഈ കളിയോളം നടത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ആള് ഒന്നോ രണ്ടോ മാസം മുൻപേ തന്നെ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ എഴുതി അയച്ച സമ്മതം വാങ്ങിച്ചു. ഞാൻ ഈ പറഞ്ഞത് ഇത്രയും കൂടാതെ കളിയോഗത്തിൽ 4 ചുമട്ടുകാർ കൂടെ ഉണ്ടാവും. കാരണം ആ കാലത്ത് ബസ് സർവീസ് ഇല്ല, മെയിൻ റോഡല്ലാതെ മറ്റു റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കളിയോഗം നടത്തുന്ന മാനേജരുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും അരങ്ങേറ്റം നടക്കുക. എല്ലാവരും അരങ്ങേറ്റ ദിവസം അവിടെ വരാൻ എഴുതി അയക്കും. ആ ദിവസം എല്ലാവരും അമ്പലത്തിൽ വരും, അരങ്ങേറ്റം കഴിയും.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ചമ്പക്കുളം പാച്ചുപിള്ളയുടെ ശബ്ദം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടതും കേട്ടതും.
3: അല്ല, അതിരാവിലെ തുടങ്ങിയതാണല്ലോ. എത്ര നേരമായി കുത്തിയിരുന്ന് എഴുതുവാ. എന്തുവാ ഇതിന് മാത്രം എഴുതി പിടിപ്പിക്കാൻ? ചെവിയും കേൾക്കാൻ പറ്റുന്നില്ലേ? ദാ ചായ.
4: അവിടെ വച്ചേക്ക്.
3: വച്ച രണ്ട് ചായ അതുപോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഉറുമ്പും കേറി ഈച്ചയും വീണു. ചേട്ടാ ചൂടോടെ കുടിക്കണ്ടേ?
4: നീ ഒന്ന് പൊയ്ക്കേ.
3: ചേട്ടാ ഇതെന്ത് കൂത്ത്! ദേഷ്യം വന്നത് പ്രകടിപ്പിച്ചു തീർന്നേൽ ദേ ഈ ചായ ചൂടോടെ ഊതി ഊതി കുടി.
4: ഓ ഇത് വല്ലാത്തൊരു
3: ബാക്കി പറ. വല്ലാത്തൊരു
4: ശല്യമായല്ലോ.
3: ശല്യാ? അതിരാവിലെ ചേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തു. ഇതിനിടെ മൂന്നാമത്തെ ചായ തരുന്നത്. ആ ഞാൻ ശല്യാ, അത് ഞാൻ സഹിച്ചു. അല്ല, ഡിക്ഷണറി എടുത്ത് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ അടുക്കൽ.
4: നീ അതും കണ്ടുപിടിച്ചോ?
3: കണ്ടുപിടിക്കാൻ ഇത് ചേട്ടന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. എന്തുവാ രാവിലെ മുതൽ കുത്തി കുറിക്കുന്നത്? പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മതി കേട്ടോ.
4: ഓ പിന്നെന്ത്, നീ അറിഞ്ഞില്ലേ നമ്മുടെ ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് അടുത്തു.
3: ചേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കിങ്ങണി ക്ലബിന്റെയോ?
4: അതെ.
3: ഒരു വർഷം പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷവും ഇതിനെ ഇലക്ഷൻ അടുപ്പിച്ച് ചേട്ടന് ഈ വെപ്രാളം ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. അല്ല ചേട്ടാ, ഇപ്പോ ഈ ഗൂഗിളൊക്കെ ഉള്ളപ്പോ ഡിക്ഷണറി ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാ?
4: അത് പിന്നെ അതെ
3: അത്
4: അതെ ഡിക്ഷണറിന്ന് ചില വാക്കുകൾ കളയണം.
3: ഓ
4: ഇനി ഉണ്ടാകരുത്.
3: എന്റെ ഭഗവതി, ഇത്
4: ഇത് നടക്കുന്ന കാര്യമാണോന്നായിരിക്കും നിന്റെ സംശയം.
3: അതെ നടക്കുവോ?
4: എന്താ സംശയം?
3: എങ്ങനാന്നാ ചോദിച്ചത്?
4: ഈ വാക്ക് ഇനി ആരും പറയാതിരുന്നാ പോരെ.
3: എന്നാലും എന്റെ ചേട്ടാ ആ വാക്ക് അവിടെ തന്നെ ഇല്ലേ?
4: ഉണ്ടല്ലോ, തർക്കിച്ച. പക്ഷേ ആരും ആ വാക്ക് പറയാതെ ഇരുന്നാൽ പിന്നെ ആ വാക്ക് കാണില്ലല്ലോ.
3: ഇത് പണ്ട് ഒരു സിനിമയിൽ താക്കോല് വെച്ച പോലുണ്ട്. ഹോ എന്റെ തല ചുറ്റുന്ന പോലെ. അത് വിട്, വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പേപ്പർ നിറയെ?
4: അതോ അത് വീട്ടുജോലി എങ്ങനെ വീതം വെക്കാം എന്നാ.
3: അത് നന്നായി. ഏതായാലും നിങ്ങളുടെ ക്ലബിന്റെ ഇലക്ഷൻ വന്നതുകൊണ്ടെങ്കിലും എന്റെ വീട്ടുജോലിക്ക് ഒരു കുറവുണ്ടാകുമല്ലോ. ആശ്വാസം.
4: ഈ വീട്ടിലെ പണിയല്ല.
3: പിന്നെ ഏത് വീട്ടിലെ?
4: അത് ഞങ്ങളുടെ ക്ലബിലെ മറ്റു മെമ്പേഴ്സിന്റെ വീട്ടിലെ.
3: ഓ
4: അതും തിരഞ്ഞെടുത്ത ചില വീടുകളിൽ.
3: അത് കൊള്ളാം.
4: പിന്നെ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യാനോ? പുറത്ത് എനിക്കുള്ള വില നിനക്കറിയില്ല.
3: ഇത്തിരി വീട്ടുജോലി ചെയ്താ പുറത്തെ വില കുറയൂ എന്നുള്ളത് എനിക്ക് പുതിയ അറിവാണേ എന്റെ പൊന്നെ.
4: ഇവിടെ അടുക്കള നിന്റെ സാമ്രാജ്യമല്ലേ? ആ അധികാരത്തിൽ അധിനിവേശം നടത്തിയാൽ അത് വേണ്ട. അധിനിവേശം ലോകത്തെവിടെയായാലും ഞങ്ങൾ എതിരാണ്.
3: പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ തന്നെ ഇനിയും ചെയ്യണം. അല്ല ഞാൻ ഇത് ആരോട് പറയുന്നു? ബാക്കി വായിക്ക്. ക്ലബിലെ മറ്റു മെമ്പേഴ്സിന്റെ തെരഞ്ഞെടുത്ത വീടുകളിലെ?
4: അവിടെ ഞങ്ങളുടെ പാനലിൽ മത്സരിക്കുന്നവർ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെന്ന് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കും.
3: പിന്നെ അത്രേ ഉള്ളോ?
4: ഇത് മറ്റു വീടുകളിൽ കൂടി എത്തിക്കാൻ പരിപാടിയുണ്ട്.
3: അതെന്ത് പരിപാടി? അവിടെയും ജോലി ചെയ്തു കൊടുക്കോ? ഭാരവാഹികളുടെ എല്ലാം ഒടിയല്ലോ. അതും വീട്ടിൽ മെയ്യനങ്ങാതെ ചേട്ടനെ പോലെ ഉള്ളവരാണെങ്കിൽ.
4: ക്ലബ് മെമ്പേഴ്സിന്റെ എണ്ണം തന്നെ 1000 മുകളിലുണ്ട്. ഈ വീട്ടിലെല്ലാം പോകുന്നത് നടപ്പുള്ള കാര്യമല്ലല്ലോ.
3: അതുകൊണ്ട്
4: അത് ഞങ്ങൾ വീഡിയോ എടുക്കും. അതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
3: ഓഹോ,
4: തെരഞ്ഞെടുത്ത കുറച്ച് വീടുകളിൽ പോയാൽ മതിയല്ലോ.
3: ചേട്ടാ ഈ വീട്ടിലെ ജോലി ചെയ്യില്ല, പോകട്ടെ. ക്ലബിലെ ഇലക്ഷൻ പ്രചരണത്തിനാണേലും മറ്റൊരു വീട്ടിൽ നിങ്ങൾ ചെല്ലുന്നു.

0: അവർ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്തു കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും?
1: ഏയ്, അവരാവശ്യപ്പെടാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ?
0: ശരി, ആവശ്യപ്പെടാതെ ജോലി ചെയ്യുന്നു, അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ചീപ്പല്ലേ ചേട്ടാ, എത്ര പേര് കാണുന്നതാ?
1: എടി, മാലോകര് കാണാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇത് എടുക്കുന്നതും ചെയ്യുന്നതും.
2: എല്ലാവർക്കും അയക്കില്ല, ക്ലബ് മെമ്പേഴ്സിന് മാത്രമേ ഷെയർ ചെയ്യൂ.
1: പുതിയ കാലമല്ലേ, നീ കുറെ കൂടി അപ്ഡേറ്റ് ആകണം. നിനക്ക് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്, അതിന്റെ സ്വാധീനം ഒന്നും മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാ.
0: ഓ, എനിക്ക് ഈ ട്രെൻഡിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ ചേട്ടനെ പോലെ അപ്ഡേറ്റും അല്ല. പക്ഷേ ഒന്ന് പറയാം, ഒരാൾക്ക് സഹായം ചെയ്യുന്നതാണേൽ അത് ചെയ്യുന്നവരുടെ കാര്യസാധ്യത്തിനായി ഫോട്ടോയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിക്കുന്നത് മോശമാണ്. പിന്നെ സഹായം സ്വീകരിക്കുന്നവരുടെ സമ്മതമില്ലാതെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുന്നതും മഹാമോശമാണ്.
1: എന്നുവെച്ചാൽ
0: എന്ത്? സഹായിച്ചില്ലേലും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ മാനിക്കണമെന്ന്. അല്ല പിന്നെ.
3: പിന്നണിയിൽ സുഷമാനിൽ, ബിജു കല്ലുവാതുക്കൽ, രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
6: നമുക്ക് ചുറ്റും അഗ്രികൾച്ചറിലും അനുബന്ധ വിഷയങ്ങളിലുമുള്ള PG PhD പ്രോഗ്രാമുകളിലെ ഓൾ ഇന്ത്യ ക്വാട്ട പ്രവേശനത്തിന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 7 വരെ അപേക്ഷ സ്വീകരിക്കും. പ്രവേശന പരീക്ഷ ജൂലൈ 4. വിശദവിവരങ്ങൾക്ക് exams.nta.nic.in/ICAR എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ ഈ മാസം 3-ാം വാരം ആരംഭിക്കുന്ന ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് പ്രവേശനത്തിന് SSLC പാസായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന 18-ന് മുമ്പ് അപേക്ഷിക്കണം. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന സർക്കാർ അംഗീകൃത ബിരുദാനന്തര ഡിപ്ലോമ ജേർണലിസം കോഴ്സിലേക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് ij.trivandrum@gmail.com. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.kla.kerala.gov.in/kile-IAS academy സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർപെട്ടതിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയതാണ് ആദ്യ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം വീണ്ടും

യേശുദാസും അരുന്ധതിയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രം രാഘോയിലിൻ രാഗസദസ്സിൽ.

കൈതപ്പുറം വരികൾ എഴുതി ജെറി അമൽദേവ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം. ചിത്രം എന്നും കണ്ണേട്ടന്റെ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുന്നു. പുലർവെട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: procedures within prescribed timelines, and the drawing and disbursing officers verify compliance every month. Daily wages should be paid by the end of shift, weekly wages before weekly holiday, fortnightly wages within 2 days of end of fortnight, and monthly wages within 7 days of the succeeding month. The government has further directed that wage payment should be made only through bank transfer or electronic mode, and contractors must electronically inform principal employers after the payment. It said that contracts must contain penalty clause for delayed wage payments and further ask ministries to ensure adequate fund availability before awarding manpower contracts. With Anupam Mishra, Priya Mondal, Akashwani News, Delhi.
1: Defence Research and Development Organisation has successfully conducted an extensive long-duration test of its actively cooled full-scale scramjet combustor in Hyderabad. Ministry of Defence said that the test achieved a runtime of over 1,200 seconds, surpassing the earlier 700 seconds test held in January this year. The successful test positions India at the forefront of advanced aerospace capabilities and continuously emerging war technologies. It also validates both the combustor design and the capabilities of the state-of-the-art test facility, strengthening India's hypersonic cruise missile development program. External Affairs Minister Dr. S. Jaishankar jointly handed over an agro-processing facility in South Trinidad, along with the Prime Minister of Trinidad and Tobago, Kamala Prasad Bisesar. In a social media post, Dr. Jaishankar said that the facility, powered by India's Seeds Initiative, will strengthen Trinidad and Tobago's small and medium-sized enterprises ecosystem, providing fresh impetus to its farming sector. He also launched a permanent prosthetic center in Pinal, Trinidad and Tobago. Dr. Jaishankar said that the center is a gift of mobility and dignity for the country and wider CARICOM region. The sacred Somnath Temple is celebrating 75 years of its modern journey, evolving into a global center of spirituality and sustainable tourism. With Prime Minister Narendra Modi set to grace the Somnath Amrit Parv, the temple has entered a golden era under his leadership as the chairman of the Somnath Trust. Beyond its religious significance, Somnath is emerging as a pioneer in environmental conservation, aiming to become India's first net zero temple. We have a report from our correspondent.
2: Under the Mission Life initiative, the temple is setting benchmarks in sustainability by converting floral waste into compost and plastic waste into paver block. Furthermore, with advanced sewage treatment plants, rainwater harvesting system and Miyawaki forest, the trust is rapidly moving towards net zero carbon footprint. Digital initiatives now allows devotees worldwide to book pujas and receive prasad at their doorsteps. Today, the shrine attracts over 97 lakh devotees from across the world, supported by world-class infrastructure connectivity, including Vande Bharat and international airports. Aparna Khun, Akashwani News, Ahmedabad.
1: On to sports. In boxing, India's under-15 girls delivered commanding performances in the semi-finals at the Asian Boxing Under-15 and Under-17 Championships, with 9 boxers advancing to the finals across weight categories in Tashkent. India enjoyed a strong outing as Akshita scored an RSC win in the 30-33 kg category against Kazakhstan Aizan Marat. Tanvi in 43 kg, Hanshika Atri in 46 kg, Sunaina in 58 kg, and Bhumika in 61 kg also registered RSC victories, while Anzi claimed a dominant 5-0 win in the 37 kg category and Sonia Cruz to a 5-0 victory in 40 kg. And now, for a look at today's newspapers, it's over to Sarabjit Kaur.
3: Thank you, Shagun. The Statesman highlights Suvendu Adhikari sworn in as Bengal CM, while the Times of India adds NDA show of strength as Suvendu sworn in as first BJP CM of Bengal. Hindustan Times: Prime Minister bows, thanks voters, notes the pioneer. Numbers in order, Vijay to be TN Commander-in-Chief, notes Hindustan Times. The Statesman headlines, TVK crosses final hurdle for majority, secures IUML's VCK's support for forming Vijay Sarkar. Agni 5 tested, capable of multiple nuclear strikes, cites Hindustan Times. India tests advanced Agni missile from Odisha coast, reports the pioneer. The Asian Age reports, Lieutenant General Raja Subramani appointed as next CDS, Swaminathan to helm Navy. The Tribune reports, Pak China affairs experts, Lieutenant General Raja Subramani picked up as next CDS, Swaminathan named Navy Chief. Hindustan Times headline states, Vinesh gets WFI notice, returns set get delayed, while the Indian Express headlines, Vinesh comeback hits a hurdle, WFI bars her from competing until June 26th. In a Mother's Day special piece titled Giving Them Roots, the Indian Express mentions inspiring stories of motherhood, pointing motherhood may not give you awards, but it certainly gives you battle scars and memories. And finally, Indian tourism waking up to its floral power, the Financial Express writes, the demand for flower-centric travel is witnessing strong growth. And with that, it's back to you, Shagun.
1: Thank you, Sarabjit. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to visit Karnataka and Telangana today to launch multiple development projects worth around 9,400 crore rupees in Hyderabad and participate in 45th anniversary celebrations of the Art of Living in Bengaluru. TVK Chief C. Joseph Vijay to be sworn in as Chief Minister of Tamil Nadu this morning. President Draupadi Murmu appoints N. Rangasamy as Chief Minister of Puducherry. Centre operationalizes four labour codes with publication of rules. DRDO achieves major breakthrough in hypersonic missile development by conducting long-duration test of scramjet combustor. And nine Indian boxers advance to finals of Asian Boxing Under-15 and Under-17 Championships in Tashkent. And with that, we end the morning news. Have a nice day.
4: Novel Sanjaram.
5: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
6: രാമൻ മാസ്റ്റർ ഇറങ്ങിപ്പോയ ദിവസം കുഞ്ചുകുട്ടിക്ക് ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിനോടും വിളിച്ചു ചോദിക്കണമെന്ന് തോന്നി. ഇത് ശരിയാണോ? പക്ഷേ ഒരു പരമാണുവോട് പോലും ചോദിച്ചില്ല. നിശബ്ദയാവാനാണ് ആ തറവാട് അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹിക്കാനുള്ളതാണ് പെണ്ണിന്റെ ജന്മം. പ്രസവിക്കാൻ വയ്യാത്ത ഒരു ഗർഭം പോലെ ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ കിടന്ന് വിങ്ങി ശ്വാസം മുട്ടി ചത്തളിഞ്ഞു. രക്തത്തിൽ വിഷാണുക്കൾ സംക്രമിപ്പിച്ചു. വെറുപ്പും വിഷാദവും വളർന്നു വരികയായിരുന്നു. എങ്കിലും കുളിയും ക്ഷേത്രദർശനവും ഭക്ഷണവുമെല്ലാം ക്രമത്തിൽ നടന്നു. പക്ഷേ ഉറക്കമില്ലാത്ത രാത്രിയുടെ മധ്യയാമത്തിൽ ഹൃദയത്തിനടിയിൽ നിന്ന് ഒരു പൊട്ടിക്കരച്ചിൽ. അതാരും കേട്ടില്ല. ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് കുഞ്ചുകുട്ടിക്ക് തോന്നി. പ്രതിശബ്ദമുണ്ടോ? ഇല്ല. പ്രഥമാനുരാഗം പൊട്ടിത്തകർന്ന അവൾക്ക് സന്യാസിമഠത്തിലേക്കോ വിപ്ലവ പ്രസ്ഥാനത്തിലേക്കോ വെപ്പാട്ടിസ്ഥാനത്തേക്കോ പോകാൻ തക്കമുണ്ടായിരുന്നില്ല. അവൾക്കൊരു വെറും ഭാര്യയാകാം. റവന്യൂ ഇൻസ്പെക്ടർ വന്നപ്പോൾ കുഞ്ചുകുട്ടി ആശിച്ചു. പിന്നെ ഓരോരുത്തൻ വരുമ്പോഴും ആശിച്ചു. ഒന്നും ഫലിച്ചില്ല. അമ്മയുടെ നെടുവീർപ്പും തലയിലെഴുത്തിനെക്കുറിച്ചുള്ള അമ്മാമൻ്റെ പ്രഭാഷണങ്ങളും ആദ്യമാദ്യം അവളെ വിമ്മിട്ടപ്പെടുത്തിയിരുന്നു. പതുക്കെ അതും പരിചിതമായി. ഇനി കൂട്ടലും കിഴിക്കലുമില്ല. വന്ന പോലെ ഈ ലോകത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാം. അവൾ വെളിച്ചത്തിന് നേർക്കുള്ള വാതിൽ ചാരി. ആ ഇരുട്ടിലും അവളുടെ മനസ്സ് മന്ത്രിച്ചു. എന്തോ ഒന്നുകൂടി അറിയാനുണ്ടല്ലോ. എന്ത്? അകത്തെന്ന പോലെ പുറത്തും കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വരികയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാരണവർ വന്നു പറയും, കുഞ്ചുകുട്ടി, ഈ ആധാരത്തിൽ ഒന്നൊപ്പിടൂ. കാരണവർ വിരൽ വെച്ചെടുത്ത് അവൾ ഒപ്പുവെച്ചു കൊടുത്തു. എന്താണ് ആ ആധാരം? അഥവാ എന്തിനു ചോദിക്കുന്നു? ആർക്കു വേണ്ടി? അടുത്ത തലമുറയിൽ വാവലും മലങ്കടന്നലും കൂടുണ്ടാക്കാൻ പോകുകയാണ് ആ തറവാട്ടിൽ. ഭാവി ഒരു പ്രേതം പോലെയാണ് പടിക്കൽ നിൽക്കുന്നത്. പോയി തുലയട്ടെ, കുഞ്ചുകുട്ടി തന്നെത്താൻ പറഞ്ഞു. എന്നിട്ട് ചുണ്ടു ചുവക്കെ ഒന്ന് മുറുക്കുകയും ചെയ്തു. താനൊരു ധിക്കാരം കാണിക്കുകയാണെന്ന മട്ടിൽ. ഒരു നാൾ ഉച്ചയ്ക്ക് അവൾ തെക്കിനിത്തറയിൽ ചിന്താശൂന്യയായിരിക്കുകയാണ്. പെട്ടെന്ന് കാരണവർ കിതച്ചുകൊണ്ട് ചവിട്ടിക്കയറി വന്ന് വിളിച്ചു, കുഞ്ചുകുട്ടി. അവരതാ വരണു. ആര്? ഖിലാഫത്തുകാര്. ആര്? ലഹളക്കാരെ. ഇല്ലത്തെ പത്തായപ്പുരയിലേക്ക് വന്നു തുടങ്ങിയെന്നോ വന്നുവെന്നോ ഒക്കെ കേട്ടു. ഈ സംഭാഷണം കേട്ടുകൊണ്ട് കുഞ്ചുകുട്ടിയുടെ അമ്മയും അങ്ങോട്ട് വന്നു. അവർ ചോദിച്ചു, നേരാണോ?
7: അതെ.
6: ലഹള സംബന്ധിച്ച എമ്പാടും കഥകൾ മുൻപ് തന്നെ നാട്ടുമ്പുറങ്ങളിൽ പ്രചരിച്ചിരുന്നു. കുളക്കടവുകളിലും അമ്പലമുറ്റത്തും മുക്കൂട്ട പെരുവഴികളിലും അത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. അസംഘടിതമെങ്കിലും ആവേശകരമായ ഒരു ജനപ്രതിഷേധം തരംതാഴ്ന്ന അക്രമപ്രവർത്തനങ്ങളായി മാറിയിരിക്കുകയാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. കൊലയുടെയും കൊള്ളയുടെയും തോലുരിയലിൻ്റെയും കഥകളായിരുന്നു പ്രചരിച്ചിരുന്നത്. കുറേ സത്യങ്ങളുണ്ടായിരുന്നു. സത്യങ്ങളെക്കാൾ ഊതി വീർപ്പിച്ച കഥകൾ പ്രചരിച്ചു. യുദ്ധം നടക്കുന്നുണ്ടത്രേ, ഇന്നലെ അയ്യപ്പൻ നായർ ചന്തയിൽ നിന്ന് വന്നപ്പോ എന്തൊക്കെ കഥയാ പറഞ്ഞത്? കലി വന്നു, ചേലക്കലാപം പോലെ തന്നെ. ഒരമ്മ തന്റെ ചരിത്രബോധം വെളിപ്പെടുത്തി.
5: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
3: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. പകരം വയ്ക്കാനാകാത്ത മാതൃഭാവത്തെ വരികളിൽ വിവരിച്ച ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യം ശ്രീകുമാരൻ നമ്പി എഴുതിയ വരികൾ, സംഗീതം ബാബുരാജ്, ജയചന്ദ്രൻ പാടിയത്. ചിത്രം സംഭവാമി യുഗേ യുഗേ.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് ഇളയരാജയുടെ ഈണം. യേശുദാസ് പാടിയത് ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: പകരം വയ്ക്കാനാകാത്ത മാതൃഭാവത്തെ വരികളിൽ വിവരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ MG.
5: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല്ലവി മുഴുവൻ പഠിച്ചിരുന്നല്ലോ. അതൊന്ന് പാടി നോക്കിയിട്ട് നമുക്ക് അനുപല്ലവിയിലേക്ക് വരാം. ഒരുമിച്ചൊന്ന് പാടി നോക്കാം.

0: അത്രയും മനസ്സിലായല്ലോ.
1: മനസ്സിലായി.
0: ഇനി അനുപല്ലവി എഴുതിയെടുത്തോളൂ. സ്വപ്നത്തിൻ വർണ്ണ
1: സ്വപ്നത്തിൻ
0: വർണ്ണ പീലികൾ നീർത്തി നീ
1: വർണ്ണപ്പീലികൾ നീർത്തി
0: നീ
1: നീ
0: സ്വപ്നത്തിൻ വർണ്ണ പീലികൾ നീർത്തി നീ
1: സ്വപ്നത്തിൻ
0: വർണ്ണ പീലികൾ നീർത്തി നീ
1: വർണ്ണപ്പീലികൾ നീർത്തി നീ
0: സ്നേഹപരാഗം നിറച്ചു
1: സ്നേഹപരാഗം
0: നിറച്ചു
1: നിറച്ചു
0: സ്വപ്നത്തിൻ വർണ്ണ പീലികൾ നീർത്തി നീ സ്നേഹപരാഗം നിറച്ചു
1: സ്വപ്നത്തിൻ വർണ്ണപ്പീലികൾ നീർത്തി നീ സ്നേഹപരാഗം
0: നിറച്ചു
1: നിറച്ചു
0: എന്നിൽ സ്നേഹപരാഗം നിറച്ചു
1: എന്നിൽ സ്നേഹപരാഗം നിറച്ചു
0: മൗനത്തിൻ ചില്ലയിൽ
1: മൗനത്തിൻ ചില്ലയിൽ
0: ചേക്കേറി നീ
1: ചേക്കേറി
0: നീ
1: നീ
0: മൗനത്തിൻ ചില്ലയിൽ ചേക്കേറി നീ
1: മൗനത്തിൻ ചില്ലയിൽ ചേക്കേറി നീ
0: മെല്ലെ
1: മെല്ലെ
0: മധുരമായി ഒരു പാട്ടുപാടി
1: മധുരമായി

0: ഒരു പാട്ടുപാടി,
1: ഒരു പാട്ടുപാടി,
0: നീ മധുരമായി ഒരു പാട്ടുപാടി,
1: മധുരമായി ഒരു പാട്ടുപാടി.
0: അത്രയും വരികളൊന്നും കൂടെ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. സ്വപ്നത്തിൻ വർണ്ണ പീലികൾ നീർത്തി നീ സ്നേഹപരാഗം നിറച്ചു, എന്നിൽ സ്നേഹപരാഗം നിറച്ചു. മൗനത്തിൻ ചില്ലയിൽ ചേക്കേറി നീ മെല്ലെ മധുരമായി ഒരു പാട്ടുപാടി, നീ മധുരമായി ഒരു പാട്ടുപാടി. ഇതാണ് അനുപല്ലവി. നോക്കാം.
1: നോക്കാം.
0: സ്വപ്നത്തിൻ വർണ്ണ

0: അങ്ങനെ നിൽക്കണം.
1: സ്വപ്നത്തിൻ വർണ്ണ
0: ആദ്യം നീല ഒന്ന് നിർത്തിയിട്ട് ക്ലൈ

0: ഇത്രയും നിൽക്കണം.
1: സ്വപ്നത്തിൽ വന്ന വീഴികൾ നീർത്തിനി.
0: ഒന്നും കൂടെ

0: സ്വപ്നത്തിൻ വർണ്ണ പീലികൾ നീർത്തിനി
1: സ്നേഹപരാഗം
0: സ്നേഹപരാഗം
1: നിറച്ചു
0: നിറച്ചു.

0: ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം.
1: സ്വപ്നത്തിൻ
0: നീന്നുള്ളത് നമ്മുടെ ഗ്ലൈഡ് ചെയ്യണം. സ്വപ്ന

0: നീ എന്നുള്ള കുറച്ചും കൂടെ ഒന്ന് കേൾക്കണം, ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. സ്വപ്നത്തിൻ വന്ന പീലികൾ തീർത്തി നീ നീ അത്രയും വരണം.
1: സ്വപ്നത്തിൻ വന്ന പീലികൾ തീർത്തി നീ സ്നേഹപരാഗം നിറച്ചു.
0: അതാ അത്രയും വരി രണ്ട് തവണ പാടണം. ആദ്യം സസ്റ്റെയിൻ ചെയ്യുക, പിന്നെ ഒന്നും കൂടെ. അത് കഴിഞ്ഞ് അടുത്ത വരികളിലേക്ക് പോകും. അത്രയും ഒന്ന് ഒരുമിച്ച് പാടുന്നോ? ആദ്യം നീ നിർത്തിയിട്ട് പിന്നീട് ഒന്നും കൂടെ പാടിയിട്ട് അടുത്തയിലേക്ക് പോകും.
1: ശരി സാർ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ ആനന്ദവർമ്മ, പഠിച്ചത് ആര്യ എം ജി.

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഇപ്പോൾ സമയം 9 മണി.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നേരിയ ആശ്വാസവുമായി വേനൽ മഴ വന്നു തുടങ്ങി. ഇത് എത്ര നാൾ ഇങ്ങനെ തുടരുമെന്നറിയില്ല. ഉള്ള കാലം വരെ പോകട്ടെ അല്ലേ? വല്ലപ്പോഴും വന്നെത്തുന്ന വേനൽ മഴ നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഓർമ്മച്ചെപ്പും ഒരു പ്രതീക്ഷയാണല്ലോ. ഇന്നലെയിൽ നിന്ന് ഇന്നിലൂടെ നാളെ എന്ന ജീവിത പ്രതീക്ഷ. ചിലപ്പോൾ മഴ തോരാതിരുന്നെങ്കിൽ എന്ന് തോന്നും. അത്രയ്ക്കാണ് ചൂടും ചൂടിൻ്റെ അസ്വസ്ഥതയും. എങ്കിലും മാറിവരുന്ന കാലം എല്ലാത്തിനും ശമനമുണ്ടാക്കും അല്ലേ? തീർച്ചയായും.

ഓർമ്മചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കായംകുളം ഏവൂർ നിന്ന് ഗീത ഗോപാലകൃഷ്ണൻ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെയാണ് ഓർമ്മച്ചപ്പിലേക്ക് ഗീത ഗോപാലകൃഷ്ണൻ കത്തയച്ചിരിക്കുന്നത്. അല്പം ദീർഘമായ ഓർമ്മയും കത്തിനൊപ്പം പങ്കുവയ്ക്കുന്നു. കത്ത് വായിക്കാം. കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന അപൂർവമായ ഒരു വിവാഹത്തിൻ്റെ സ്മരണയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മക്കളുടെ വിവാഹമെല്ലാം രാത്രിയിലാണ് നടന്നത്. അതിലൊരു വിവാഹത്തിൻ്റെ രസകരമായ കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതുന്നത്. രാത്രി 12 മണി കഴിഞ്ഞായിരുന്നു മുഹൂർത്തം. അക്കാലത്ത് വാച്ചും ക്ലോക്കും ഇല്ലാതിരുന്ന സമയം. നല്ല ഉറക്കത്തിൽ കോഴി കൂവുന്നത് കേൾക്കുമ്പോഴായിരുന്നു നേരം വെളുക്കാറായി എന്നറിയുന്നത്. സന്ധ്യ കഴിഞ്ഞപ്പോൾ വരനും ബന്ധുക്കളുമെത്തി. അവരെ കൊട്ടും കുരവയുടെ അകമ്പടിയോടെയും ഓലമേഞ്ഞ വലിയ പന്തലിലേക്ക് ആനയിച്ചു. കുട്ടികളായ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെയിരുന്നു. വരനും കൂട്ടുകാർക്കും ഇരിക്കാൻ കൊടുത്തത് നല്ല പുൽപ്പായയായിരുന്നു. കല്യാണത്തിന് ഇനിയും ഏറെ സമയമുണ്ട്. കുട്ടികളായ ഞങ്ങൾ പാട്ടുപാടാൻ തുടങ്ങി. ഞാൻ പാടിയത് കിലുകിലും കിലുകിലും കിങ്ങിണിച്ചെപ്പിൽ ഒളിച്ചിരിക്കും എന്ന പാട്ടാണ്. പലരും നല്ല നല്ല ഗാനങ്ങൾ പാടി. ഒടുവിൽ വിവാഹത്തിന് സമയമായി. വിവാഹവും കഴിഞ്ഞ് നല്ല സദ്യയുമുണ്ട്. ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അച്ഛനോടും അമ്മയോടുമൊപ്പം ഞങ്ങൾ കരുനാഗപ്പള്ളി തഴവ SAG ടാക്കീസിൽ 7 കടലിനക്കരെ എന്ന സിനിമ കാണാൻ പോയി. 2 പ്രാവശ്യമാണ് ആ സിനിമ ഞങ്ങൾ കണ്ടത്. ഈ ചിത്രത്തിലെ സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കാമോ? ഇന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. അവരുടെ നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂട്ടിനുള്ളത്. May 10 ലോക മാതൃദിനമാണല്ലോ. ഈ ദിനത്തിൽ എല്ലാ അമ്മമാർക്കും വേണ്ടി പാട്ട് സമർപ്പിക്കുന്നു. കൂടാതെ ആകാശവാണിയുടെ എല്ലാ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹാശംസകളും നന്മയും ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഗീത ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം. പാട്ട് കേൾക്കാം. 7 കടലിനക്കരെ എന്ന ചിത്രത്തിന് വേണ്ടി P ഭാസ്കരൻ എഴുതി, MS വിശ്വനാഥനീണം പകർന്ന് വാണി ജയറാമും ജോളി എബ്രാഹാമും പാടിയ ഗാനം.

ഇനി ഓർമ്മച്ചപ്പിന്റെ വാട്സാപ്പിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ മുതുവിളയിൽ നിന്നും ദിവ്യ. കുട്ടിക്കാലത്തെ മനോഹരമായ കുറച്ച് ഓർമ്മകളാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. തോടും പുഴയും കുളവും വയലുകളുമുള്ള മനോഹരമായ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയും വലിയ കൃഷിക്കാരായിരുന്നു. ഒരുപാട് മുറികളുള്ള ഓലമേഞ്ഞ വലിയ വീടായിരുന്നു ഞങ്ങളുടേത്. എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. നെല്ല്, ഉഴുന്ന്, പയർ, എള്ള്, മരച്ചീനി, ചേന, ചേമ്പ്, പച്ചക്കറികൾ, വെറ്റില, അങ്ങനെയെല്ലാം. ആഹാരം കഴിക്കാനും എന്നും ഒരുപാട് പേര് കാണും.

ഓലകെട്ട് കഴിയുമ്പോൾ പഴയ ഓലയെടുത്ത് ഞങ്ങൾ സ്റ്റേജ് കെട്ടി കലാപരിപാടികൾ അവതരിപ്പിക്കും. ഓണത്തിന് മുറ്റത്ത് കല്ലുകൊണ്ട് വരച്ച് മണ്ണ് കുഴച്ച് അത്തപ്പൂക്കളമിട്ടതും അക്കരെ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയി കാട്ടുപള്ളി കൊണ്ടുള്ള ഊഞ്ഞാലിൽ ആടിയതും തോട്ടിൽ പോയി കുഞ്ഞു മീനുകളെ പിടിച്ചതും വള്ളത്തിൽ കയറി അക്കരെ പോയാലേ അമ്മയുടെ നാട്ടിൽ പോകാൻ ബസ് കിട്ടുകയുള്ളൂ, അങ്ങനെ വള്ളത്തിൽ കയറിയതും എത്ര ഓർമ്മകളാണ്. ഇത്രയും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച കുട്ടിക്കാലം ഓർത്തുകൊണ്ട് ഞാനൊരു ഗാനം ആവശ്യപ്പെടട്ടെ. സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിലെ ഒലിവ് തളിരിട്ടോ ഓർമ്മകൾ പോവിട്ടോ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം ഓർമ്മച്ചപ്പിലൂടെ വായിച്ച് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. സ്നേഹപൂർവം, ദിവ്യ മുതുപിള. ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടേതാണ് ഈ ഗാനത്തിന്റെ വരികൾ. മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ കുടുംബത്ത് നിന്ന് വീണ ബാലചന്ദ്രൻ. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പപ്പയായിരുന്നു ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ്. അദ്ദേഹമാണ് ആകാശവാണിയോടുള്ള എന്റെ ആരാധനയ്ക്കുള്ള കാരണക്കാരൻ. പണ്ട് മുതൽക്ക് തന്നെ മലയാള ഭാഷാ ഉച്ചാരണം എല്ലാം അദ്ദേഹം ഞങ്ങളെ രണ്ടു മക്കളോടും ആകാശവാണി കേട്ടു പഠിക്കാൻ പറയുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ല. എന്നാലും ആകാശവാണിയും ആകാശവാണിയിലെ പല പരിപാടികളും, ഉദാഹരണമായി പ്രഭാതഭേരി, കണ്ടതും കേട്ടതും, വയലും വീടും എല്ലാം ഇപ്പോഴും കേൾക്കുമ്പോൾ പപ്പയുടെ ഓർമ്മകളും അതുപോലൊരു സാന്നിധ്യവും അനുഭവപ്പെടാറുണ്ട്. തുടക്കത്തിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വിവാഹമായി എന്ന സന്തോഷം ആകാശവാണിയെ അറിയിക്കാനാണ്. വൃശ്ചികത്തിലാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അവൾക്കും ഭാവി വരനും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കത്ത് പിന്നീട് എഴുതാം. ഇപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്. കതിരോലപ്പന്തല് കെട്ടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. വിശേഷപ്പെട്ട ഒരു കത്താണ് കേട്ടോ ഇത്. ഓർമ്മച്ചപ്പ് സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ ഇത് വരാൻ പോകുന്ന ഒരു ശുഭമുഹൂർത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കത്താണ്. ഓർമ്മച്ചപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, വേനലിൽ പെയ്യുന്ന ഓരോ മഴയും ഓരോ പ്രതീക്ഷയാണ്, വരാൻ പോകുന്ന നല്ല മുഹൂർത്തങ്ങളും ഓരോ പ്രതീക്ഷയാണ് അല്ലേ? തീർച്ചയായിട്ടും. ചിത്രത്തിന്റെ പേര് മറന്നുപോയി എന്ന് വീണ ബാലചന്ദ്രൻ എഴുതിയിരിക്കുന്നു. ജയറാമും പാർവതിയുമാണ് ഇതിലെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാസ്യ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ പേര് മറന്നാലും സാരമില്ലല്ലോ. ഓർമ്മച്ചെപ്പ് പാട്ടിന്റെ ജാതകം മുഴുവൻ എടുത്തല്ലേ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നും വീണ ബാലചന്ദ്രൻ കത്തിൽ സൂചിപ്പിക്കുന്നു. വരുന്ന ഞായറാഴ്ചകളിൽ ഈ പാട്ടിനായി കാതോർത്തിരിക്കും സ്നേഹത്തോടെ. പാട്ടിനായുള്ള പ്രതീക്ഷ പൂവണിയട്ടെ. ചിത്രത്തിന്റെ പേര് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. കമൽ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ചിത്രമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ആ ചിത്രത്തിന് വേണ്ടി പി കെ ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ മനോഹരമായ ഗാനം ഇതാ ഓർമ്മച്ചപ്പിലൂടെ.

കുത്തിയതോടെ നിന്നും ലൈല സെയ്ദ് മുഹമ്മദ് അയച്ച കത്താണ് ഓർമ്മച്ചിപ്പിൽ ഇനി. പ്രിയപ്പെട്ട ആകാശവാണി, എൻ്റെ ഉമ്മയെപ്പറ്റി പറയാൻ ഏറെയുണ്ട്. ഒരു മെയ് മാസം 13-ാം തീയതിയാണ് ഉമ്മ ഞങ്ങളെ വിട്ട് പിരിഞ്ഞത്. 35-ാമത്തെ വയസ്സിൽ എൻ്റെ ഉമ്മ വിധവയായി. മൂത്ത മകന് 17 വയസ്സ്, ഇളയതിന് 2.5 വയസ്സ്, അങ്ങനെ 5 മക്കൾ. കയറിക്കിടക്കാൻ ഒരു വീട്, കമ്പനിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ തുക, ഇത്രയുമായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മായിക്കുണ്ടായിരുന്ന കൈമുതൽ. എൻ്റെ ഉമ്മ നല്ല അഭിമാനിയായിരുന്നു. ഇല്ലായ്മയും വല്ലായ്മയും ഒന്നും പുറത്തറിയിക്കാതെ, ആരുടെ മുന്നിലും തലകുനിക്കാതെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉമ്മ ഞങ്ങളെ വളർത്തി. ഉമ്മയുടെ 17-വയസ്സുകാരൻ മകൻ വളർന്ന് വലുതായി നല്ല ജോലിക്കാരനായപ്പോൾ അദ്ദേഹം ജീവിതഭാരം സ്വയം ഏറ്റെടുക്കുകയും ഞങ്ങൾ സഹോദരങ്ങളെ മികച്ച വിദ്യാഭ്യാസം തന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. അന്നത്തെ ഒരു വാച്ചിൻ്റെ കഥ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഒരു വാച്ച് വാങ്ങണമെന്ന് ഉമ്മ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഒരാൾ ഒരു പഴയ വാച്ച് വിൽക്കാൻ

കൊണ്ടുവന്നത്. പഴയതാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. വിലയെല്ലാം പറഞ്ഞ് ശരിയാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ കൺകണ്ട ദൈവമാണ് ഒരു പീറ്റർ ചേട്ടൻ. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചോദിക്കുന്നതെന്തും വാരിക്കോരി കൊടുക്കുന്ന ഒരു ചേട്ടൻ. പക്ഷേ പലിശ കൃത്യമായി കൊടുക്കണമെന്ന് മാത്രം. പീറ്റർ ചേട്ടൻ പനിയായി കിടപ്പിലായി പോയതിനാൽ പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കാൻ സാധിച്ചില്ല. വാച്ച് കൈമാറിപ്പോയി. അന്ന് ഉമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് മൂന്നും നാലും വാച്ച് വീതം അലമാരയിലും മേശപ്പുറത്തും കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ ആ പഴയ വാച്ചിൻ്റെ കാര്യം ഓർക്കും. എൻ്റെ ഉമ്മ ആദ്യമായി കണ്ട സിനിമയാണ് കുട്ടിക്കുപ്പായം. അതിലെ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന സമയത്ത് എന്ന ഗാനം ഉമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ ഓർമ്മയ്ക്കായി ആ ഗാനം ഒരിക്കൽ കൂടി ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ലൈല സയ്യിദ് മുഹമ്മദ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ എ പി കോമള പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ജാനി. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ, അതായത് തിരുവനന്തപുരത്താണ് നിന്ന് വളർന്നതും പഠിച്ചതും. അമ്മായിയുടെ മകളുടെ മകൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മുട്ടത്തറയാണ് സ്കൂൾ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം 5 പേരുണ്ട്. അങ്ങനെ രാവിലെ പോകുമ്പോൾ വേലിയും കിണറുമൊക്കെയുള്ള ഒരു വീട് കാണുമായിരുന്നു. വീട്ടുടമ അവിടെ നിന്നും കുളിച്ചിരുന്നത് കാരണം ഞാൻ മണ്ണുവാരി അവരുടെ ദേഹത്ത് എറിഞ്ഞിട്ടോടും. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തുടരുകയാണ്. ഒരു ദിവസം വീട്ടുടമ ഒളിച്ചു നിന്ന് തൊട്ടിയിൽ വെള്ളം കോരി എൻ്റെ പുറത്തൊഴിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയി. പിന്നത്തെ രംഗം എന്താണ് എന്ന് ഓർത്തെടുക്കാവുന്നതിലേ ഉള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം തീർത്ഥയാത്ര എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എ ടി ഉമർ സംഗീതം നൽകിയതാണ്. ഗാനമിതാ കേട്ടുകൊള്ളൂ.

അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചേർത്തല പെരുമ്പളത്ത് നിന്ന് കെ പി മോഹനൻ. കെ പി മോഹനൻ കത്തുകൾ എഴുതുന്നത് വളരെ നല്ല ഭംഗിയുള്ള കൈയക്ഷരത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളുടെയും കത്തുകൾ വായിക്കാൻ നല്ല രസമാണ്. കാരണം ഭംഗിയുള്ള കൈയക്ഷരം, അതുപോലെ തന്നെ നല്ല വാചകങ്ങളും. കെ പി മോഹനൻ്റെ ഈ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, പെരുമ്പളം വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. ധാരാളം അമ്പലങ്ങളുള്ള നാടാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആ ഒരു ദൈവാധീനം നാടിനും നാട്ടാർക്കും കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് ബാലെ, നാടകങ്ങൾ ഇവ മത്സരിച്ച് ഉത്സവത്തിന് ഉണ്ടായിട്ടുണ്ട്. പരിപാടികൾ കാണാൻ ഞാനും കുടുംബക്കാരും സുഹൃത്തുക്കളും മുടങ്ങാതെ പോകുമായിരുന്നു. അമ്പലത്തിൽ ബാലെ പരിപാടിക്ക് മുമ്പ് മൈക്ക് സെറ്റിലൂടെ പാട്ട്

ഇതിൽ ഒരു പാട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. നിറകുടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനമാണ് അന്ന് ഉത്സവത്തിന് പോയപ്പോൾ കേട്ടത്. ആ ഓർമ്മയിൽ ഓർമ്മച്ചപ്പിലൂടെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മച്ചപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല. ഗാനം കേൾക്കാം. നിറകുടം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയ വിജയ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴ പെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതൊന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് അല്ലേ? ഏതായാലും വെയിലും മഴയും മാറി മാറി വരട്ടെ, ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തെ വളർത്തുന്നത്.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് NJ ജോഷിലാൽ. നിർവഹണം MK ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ചൂടിന് ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? വിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന

0: കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നിറഞ്ഞ ഒരുപാട് കത്തുകൾ പതിവ് പോലെ നമ്മുടെ മുന്നിൽ ഇന്നുമുണ്ട്. അതിൽ ഓരോ കത്തുകളായി നമുക്ക് വായിക്കാം.
0: തീർച്ചയായിട്ടും. ആദ്യത്തെ കത്ത് മന്ദലാംകുന്ന് നിന്നും അബ്ദുൾ ജലീൽ ടി കെ എഴുതിയിട്ടുള്ളതാണ്. ഒന്നല്ല, രണ്ട് ഇംഗ്ലണ്ടുകളായി രണ്ട് കത്തുകളുണ്ട്. ചുരുക്കി വായിക്കാം. April 14 രാത്രി 9:30 ഭരതനും സോമശേഖരനും സംഘം അവതരിപ്പിച്ച കഥാപ്രസംഗം നല്ല നിലവാരം പുലർത്തി. April 15 പുലർച്ചെ 4:55 വിഷു പ്രമാണിച്ച് അവതരിപ്പിച്ച പ്രത്യേക പരിപാടി കണികാണും നേരം ഇമ്പമാർന്ന നല്ല ഗാനങ്ങളും വിഷു

0: ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങളുമൊക്കെയായി ഒരു മണിക്കൂർ നേരം സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിന്ന നല്ലൊരു വിഷു പുലർക്കാലം തന്നെയായിരുന്നു ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് സമ്മാനിച്ചത്. 17-ാം തീയതി പുലർവട്ടത്തിൽ ആരോഗ്യരംഗത്തിൽ ഹീമോഫീലിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായി. April 18-ാം തീയതി സുനിൽ മാർക്കോസ് അവതരിപ്പിച്ച സുഭാഷിതം, അതുപോലെ 19-ന് പ്രൊഫസർ മാത്യു ഉലകന്തർ അവതരിപ്പിച്ച സുഭാഷിതം എല്ലാം വിജ്ഞാനപ്രദമായിരുന്നു. അതുപോലെ April 28-ാം തീയതി ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ ONV കുറുപ്പിന്റെ ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ എന്ന കവിത VT മുരളി ആലപിച്ചതും ശ്രദ്ധേയമായി. 29-ാം തീയതി ഗ്രാമകേരളത്തിൽ കടപ്പുറത്തിന്റെ പൂർവ്വചൈതന്യം ചിത്രീകരണ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. April 30-ന്റെ ചരിത്രവിശേഷങ്ങൾ പറഞ്ഞു തന്നതിലൂടെ കുറച്ച് നല്ല ചരിത്രവിശേഷങ്ങൾ കൂടെ കൂട്ടിവെക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ May 2-ാം തീയതി ആയുരാരോഗ്യത്തിൽ GP സിദ്ധി സംസാരിച്ചത് പ്രയോജനകരമായി. ഇങ്ങനെ വിവിധ ദിവസങ്ങളിലെ പരിപാടികളെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തല തുറവൂരിൽ നിന്ന് ശിവപ്രസാദ് ആണ്. പ്രിയ ആകാശവാണി, ഈ കൊടും ചൂടിൽ നീയൊരു കുളിർക്കാറ്റാണ്. കടുത്ത വേനൽ ചൂടിൽ വേനൽക്കിനാവുകളെ തഴുകി ഉണർത്തിക്കൊണ്ടാണ് നിന്റെ ഓർമ്മച്ചെപ്പ് തുറന്നത്. അതായത് April 19-ാം തീയതി ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പിനെ കുറിച്ചാണ് ശ്രോതാവ് കത്തിലൂടെ എഴുതിയിരിക്കുന്നത്. ശ്രീ NJ ജോഷിലാലിന്റെ മികച്ച അവതരണമാണ് ഈ പരിപാടിയെ മികവുറ്റതാക്കിയത് എന്നാണ് ശ്രോതാവ് പറഞ്ഞിരിക്കുന്നത്. ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിച്ച നല്ല ഗാനങ്ങളും മനസ്സിനെ കുളിരണിയിച്ച് കടന്നുപോയി. അന്ന് രാത്രി 9:30 ദേശീയ നാടക പരിപാടിയിൽ കേട്ട അമ്മേ തിരികെ വരൂ എന്ന നാടകം വളരെയധികം ഇഷ്ടമായി. ഇനിയും 50 ആണ്ട് കഴിഞ്ഞാലും ഈ ഭൂമി ജീവനും ജീവിതവുമില്ലാത്ത ഒരിടമായി തീരുമോ എന്നുള്ള നടുക്കുന്നൊരു സത്യത്തെ തുറന്നു കാണിക്കുന്ന നാടകമായിരുന്നു അത് എന്നൊക്കെയാണ് ശ്രോതാവ് കത്തിലൂടെ കുറിച്ചിരിക്കുന്നത്.
0: അടുത്തതായി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയ കത്തുകളാണ്. ഇദ്ദേഹം ഇമെയിലാണ് കൂടുതൽ അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കത്തുകളിലൂടെ വീണ്ടും നമ്മളുമായി സംവദിക്കുകയാണ്. ഗംഗ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ സമൂഹത്തിലെ ചില മനുഷ്യരുടെ ഇടപെടലുകളും അവൾ നേരിടുന്ന സാഹചര്യങ്ങളും അവളുടെ ആത്മസംഘർഷങ്ങളും ആവിഷ്കരിക്കുന്ന പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ജയകാന്തന്റെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ എന്ന കൃതിയെ വിലയിരുത്തിയ March 27-ാം തീയതിയിലെ മായാമുദ്രകൾ ശ്രദ്ധേയമായി. മറ്റൊരു കത്തിൽ തൊഴിൽ രംഗത്തെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് 28-ാം തീയതിയിലെ പ്രഭാതഭേരി ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ ഉഷമലരിയിൽ ONV കുറുപ്പിന്റെ കവിത ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ VT മുരളി ആലപിച്ചത് മനോഹരമായിരുന്നു. 28-ാം തീയതി സാഹിത്യരംഗത്തിൽ പടയണിയുടെ ജീവതാളം കടമിനിട്ട കവിതകളിൽ എന്ന വിഷയത്തെക്കുറിച്ച് EV റജി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. ചേരാവള്ളി ശശി അവതരിപ്പിച്ച താഴ്വരയിലെ സൂര്യൻ എന്ന കവിത നല്ല നിലവാരം പുലർത്തി. രഘുനന്ദനൻ അവതരിപ്പിച്ച മായാമറ്റൽ എന്ന കഥയും ഇഷ്ടപ്പെട്ടു. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക എന്നത് വിജയത്തിന്റെ അടിസ്ഥാന ശിലയാണ്. വ്യക്തമായ ലക്ഷ്യവും അത് കൈവരിക്കാനുള്ള കൃത്യമായ ആസൂത്രണവും അചഞ്ചലമായ ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ മാത്രമേ വിജയം നേടാനാവൂ. ഇത് പറഞ്ഞു വന്നുകൊണ്ട് 26-ാം തീയതി ഡോക്ടർ സുനിൽ മാർക്കോസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി എന്നും അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട്.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ഗീതാകുമാരിയാണ്. പ്രിയ എഴുത്തുപെട്ടിക്ക്, ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്. സുഭാഷിതം മുതൽ സുഭാഷിതം വരെ പുലർവട്ടത്തിലെ പരിപാടികൾ എല്ലാം മനോഹരം. നല്ല മലയാളം, ഗ്രാമകേരളം, ചരിത്രത്തിൽ നിന്ന് കാലം സാക്ഷി, അങ്ങനെയെല്ലാം. കൂടാതെ രഞ്ജിനി, ഓർമ്മച്ചെപ്പ്, തിരഞ്ഞെടുപ്പ് അവലോകനം, ഹലോ സന്ദേശഗാനം, ഹലോ പ്രിയഗീതം എല്ലാം ഒരുപാട് ഇഷ്ടം തന്നെ എന്നാണ് ശ്രോതാവ് കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കാലം സാക്ഷിയിൽ മൺമറഞ്ഞുപോയ കലാകാരന്മാരെ ഓർത്തെടുപ്പിക്കുന്ന പരിപാടി വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് എന്നുകൂടെ കത്തിൽ ശ്രോതാവ് കുറിച്ചിരിക്കുന്നു.
0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ എന്ന ശീർഷകത്തിൽ ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന തമിഴ് നോവലിസ്റ്റ് ജയകാന്തന്റെ നോവലിനെ കുറിച്ച് 27-ാം തീയതി രാത്രി പ്രക്ഷേപണം ചെയ്ത മായാമുദ്രകൾ കേട്ടു ഇഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ ഡേവിഡ് മോസസ് തേവലക്കര എഴുതി അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കത്തിൽ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലെ ബോബനും മോളിയും എന്ന കാർട്ടൂണിന്റെ ഉപജ്ഞാതാവായ ടോംസിന്റെ ശബ്ദം കാലം സാക്ഷിയിലൂടെ കേൾപ്പിച്ചതിന് ഏറെ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ശനിയാഴ്ച തോറും ശ്രീകുമാർ മുഖത്തല അവതരിപ്പിക്കുന്ന പാട്ടും പൊരുളും അടിപൊളിയാകുന്നുണ്ട് എന്നും അദ്ദേഹം എഴുതി അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ആകാശവാണിയിൽ അദ്ദേഹം എത്തിയപ്പോൾ KP ഉദയഭാനുവിനെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും സാധിച്ചതിന്റെ ഓർമ്മ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ കത്തിലൂടെ.
1: പാട്ടും പൊരുളും എന്ന പരിപാടിയെക്കുറിച്ച് തന്നെയാണ് സജീവ് മണക്കാട്ടുപുഴയും കത്തയച്ചിട്ടുള്ളത്. ഭ്രാന്തമായ പ്രണയത്തിന്റെ എക്കാലത്തെയും മാതൃകകളിലൊന്നാണ് ലൈലയുടെയും മജ്നുവിന്റെയും പ്രണയം. ആ കഥ സിനിമയായപ്പോൾ മലയാളിയുടെ ആർദ്രമായ മനസ്സുകളിലേക്ക് പ്രണയമഴയായി പെയ്തിറങ്ങുകയായിരുന്നു. പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജ് ഈണം നൽകിയ KP ഉദയഭാനു ആലപിച്ച ഗാനത്തെക്കുറിച്ച് ശ്രീകുമാർ മുഖത്തല അവതരിപ്പിച്ച പാട്ടും പൊരുളും വളരെയധികം ഇഷ്ടമായി എന്നാണ് സജീവ് മണക്കാട്ടുപുഴ എഴുതി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കത്തിന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാളായി കത്തെഴുതിയിട്ട് സമയക്കുറവാണ് കാരണമെന്നും 2ാം തീയതി പ്രക്ഷേപണം ചെയ്ത പുലർവെട്ടത്തിൽ അനശ്വര

0: നരേന്ദ്രപ്രസാദിനെ അനുസ്മരിച്ച കാലം സാക്ഷി പരിപാടി കേട്ടു. നാടകം എന്ന കലയെപ്പറ്റിയും അത് സംവേദനം ചെയ്യുന്ന ആശയങ്ങളെക്കുറിച്ചും മറ്റും ആധികാരികമായി അദ്ദേഹം സംസാരിച്ച ഭാഗമായിരുന്നു പരിപാടിയിൽ കേൾപ്പിച്ചത്. ഇതുപോലെയുള്ള മഹാപ്രതിഭകളുടെ മൂല്യം അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പരിപാടിക്ക് ഭാവുകങ്ങൾ എന്നാണ് ശ്രോതാവ് കത്തിൽ എഴുതിയിരിക്കുന്നത്.
1: ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള എഴുതുന്നു, അവിസ്മരണീയവും ലോകപ്രശസ്തവുമായ സാഹിത്യകൃതികളെ അപഗ്രഥിച്ച് അവലോകനം ചെയ്ത ആകാശവാണി പ്രക്ഷേപണം ചെയ്തു വരുന്ന മായാമുദ്രകൾ എന്ന പരിപാടി വായനാസുഖം നൽകുന്നതോടൊപ്പം അതിൻ്റെ സാമൂഹിക പ്രസക്തിയും അറിയുന്നതിനും ശ്രോതാക്കളെ സഹായിക്കുന്നു. ഇന്ത്യൻ ഭാഷകളുള്ള കൃതികളോടൊപ്പം ലോകഭാഷകളിലെ കൃതികളെയും ഉൾപ്പെടുത്തുന്നതിൽ അഭിനന്ദിക്കുന്നു. 27-ാം തീയതി ജയകാന്തൻ രചിച്ച ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള പരിപാടി ഉന്നത നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മറ്റൊരു കത്തിൽ 2000-ത്തോളം ആണ്ടുകൾക്കപ്പുറമുണ്ടായിരുന്ന ദിവ്യജനനത്തെയും മഹാത്യാഗത്തെയും അനുസ്മരിക്കുന്നതായിരുന്നു സാജൻ തിരുവനന്തപുരം എഴുതി 2-ാം തീയതി 8 മണിക്ക് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത രാജാധിരാജൻ എന്ന നാടകം. ശാന്തിദായകമായ ഒരനുഭൂതിയാണ് അത് നൽകിയത്. നടീനടന്മാരെയും സംവിധായകനെയും അഭിനന്ദിക്കുന്നു. നാടകം പുനഃപ്രക്ഷേപണമായിരുന്നു. അമിതമായ ഭക്ഷണം, പുകവലി, മദ്യപാനം ഇവ കാരണം പ്രവർത്തനം മന്ദീഭവിക്കുന്ന ശരീരാവയവങ്ങൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്ത 8-ാം തീയതിയിലെ കണ്ടതും കേട്ടതും വ്യത്യസ്തമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ഈ ദുശീലങ്ങളോട് വിട പറയുന്നതിനും കണ്ടതും കേട്ടതും സഹായകമാകുമെന്ന പ്രതീക്ഷയോടെ അണിയറ ശില്പികളെ അഭിനന്ദിക്കുന്നു. സംഗീത ചക്രവർത്തി സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള ഈ വർഷത്തെ സംഗീതോത്സവം സംഗീത സാന്ദ്രമാക്കിയ ആകാശവാണിയെ അഭിനന്ദിക്കുന്നുണ്ട്. ഓച്ചിറ ശിവദാസന്റെ നാഗസ്വര കച്ചേരിയും പത്മേഷിന്റെ പുല്ലാങ്കുഴൽ വാദനം, ഡോക്ടർ അശ്വതി, ചേപ്പാട് വാമനൻ നമ്പൂതിരി മുതലായവരുടെ സംഗീതാർച്ചന, ഇവയെല്ലാം ആ മഹാനുഭാവനോട് കേരളീയർ പുലർത്തി വരുന്ന സ്നേഹാദരങ്ങളുടെ ബഹിർ പ്രകടനമായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പരിപാടി പൂർണ്ണ വിജയമാക്കിയ അണിയറ ശില്പികളെയും അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്.
0: അടുത്തത് ജമീല, ജസ്റീന, ജംഷീദ, ഫൗസിയ എന്നിവർ ബണ്ടിച്ചാൽ കാസർകോട് നിന്നും അയച്ച കത്താണ്. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പ്രകാശധാര, ആയുരാരോഗ്യം തുടങ്ങിയ പരിപാടികളെല്ലാം ഇഷ്ടമായി. ഇതിലൂടെ നടുവേദനയെക്കുറിച്ചും നീതിറക്കത്തെക്കുറിച്ചും സ്ഥാനാർബുദത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ സാധിച്ചു.
1: കായംകുളം ഏവൂരിൽ നിന്നും ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതിയ കത്തുകളാണ്. പുലർവട്ടത്തിൽ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും കുരീപ്പുഴ സജീവ് അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമായ ശൈലിയിലാണ്. ഡോക്ടർ രാജീവ് കുമാർ എഴുതി പി എ ബിജു സംവിധാനം ചെയ്ത കുറ്റവും ശിക്ഷയും. നാടകത്തിന് അണിയറ പ്രവർത്തകർക്കും കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർക്കും നന്ദി അറിയിക്കുന്നു. April 27 വൃക്കയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൻ ഗ്രേഷ്യസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാൻ സാധിച്ചതിൽ ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. നല്ലൊരു പരിപാടിയായിരുന്നു. യുവവാണിയിൽ ഭൂമിശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് ജിതിൻ പറഞ്ഞു തന്നത് വിലപ്പെട്ട അറിവുകളാണ്. അതുപോലെ ആകാശവാണി 1-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിൽ ശ്രീ മരുത്തോൾ വട്ടം ബാബു അവതരിപ്പിച്ച നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, ശിവകാമി നടരാജൻ വീണയിൽ വായിച്ച കൃതികൾ തുടങ്ങിയവയൊക്കെ ഏറെ ആസ്വദിച്ചു, വളരെ ഇഷ്ടമായി. അന്ന് തന്നെ പ്രകാശധാരയിൽ വേനൽക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഡോക്ടർ അഖിൽ മോഹൻ പറഞ്ഞു തന്ന വിവരങ്ങൾ ഏറെ പ്രയോജനകരമായി. April 28 രാത്രി 11 മണിക്കുണ്ടായിരുന്ന പരിപാടിയിൽ പാമ്പുകടി, ജാഗ്രത, ചികിത്സ, പ്രതിരോധം ഇതിനെക്കുറിച്ച് ശരിക്കും അവബോധമുണ്ടാക്കാൻ ഉപകരിച്ച ഒരു പരിപാടിയായിരുന്നു അത്. ലമീജി നായർ, കൃഷ്ണ പ്രകൃതി, ബിന്ദു എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ചില ദിവസങ്ങളിൽ വെളുപ്പിന് സുഭാഷിതം കേൾക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് സങ്കടം എന്നും ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. 3-ാം തീയതിയിലെ കണ്ടതും കേട്ടതും രസകരമായി. ആശിഷ് മോഹൻദാസിന്റെ രചന സൂപ്പറായി. ബിജു കല്ലുവാതുക്കൽ, സന്ദീപ് സുരേഷ്, വിനോദ് കല്ലറ, വിഷ്ണു മോഹൻ, സുഷമാനിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ 1-ാം തീയതി പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, തിരുനെല്ലൂർ കരുണാകരന്റെ മെയ്ദിനപ്പൂക്കൾ എന്ന കവിത പാട്ടും പൊരുളും, 2-ന് ജേക്കബ് അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായിരുന്നു. കൂടാതെ 30-ാം തീയതി ഉച്ചയ്ക്ക് 1:45 മുതൽ 2 മണി വരെയുള്ള ചർച്ചയിൽ അവധിക്കാലവും കുട്ടികളുടെ മാനസികാവസ്ഥയും എന്ന വിഷയത്തിൽ നല്ല പരിപാടിയായിരുന്നു. ഇങ്ങനെയെല്ലാം കുറിച്ചിട്ടുണ്ട് ഗീതാ ഗോപാലകൃഷ്ണൻ.
0: അടുത്തത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അയച്ച കത്തുകളാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ മണിക്കൂറുകൾ ഇടവിട്ട് യഥാസമയം ശ്രോതാക്കൾക്ക് എത്തിച്ചു തന്ന ആകാശവാണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. സ്മിതി എം പള്ളുരുത്തി, റജു കോലിയക്കോട് എന്നിവരും വളരെ വിശദമായി തന്നെ വാർത്തകൾ എത്തിക്കാൻ സഹായിച്ചു. ആശംസകൾ നേരുന്നു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് ആസ്പദമാക്കിക്കൊണ്ട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. അധ്യാപകനായ ഹരികൃഷ്ണ ശർമ്മ, സാമൂഹ്യ പ്രവർത്തകൻ തിരൂർ രവീന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചതും ഏറെ ഇഷ്ടമായി. ലമീജി നായർ, അനിൽകുമാർ ഐരൂപ്പാറ എന്നിവർക്കും നിലയത്തിനും ആശംസകൾ നേരുന്നു. വയലോപ്പിള്ളിയുടെ എനിക്ക് മരണമില്ല എന്ന കവിത ഉഷമലരയിൽ റസൽബിന്ദ ആലപിച്ചതും ഗംഭീരമായി. 3-ാം തീയതി മുനി നാരായണപ്രസാദ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ

0: ശ്രദ്ധേയമായി എന്നും നഫീസ കുഞ്ഞിപ്പ പന്താവൂർ കത്തുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. സുഭാഷിതത്തെക്കുറിച്ച് തന്നെയാണ് വെള്ളായനിൽ നിന്ന് കിരൺ എസ് കത്തയച്ചിരിക്കുന്നത്. 22, 23, 25, 26, 27, 28 എന്നീ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ സുഭാഷിതങ്ങളും വളരെയധികം ഇഷ്ടമായി, നല്ല നിലവാരം പുലർത്തിയവയായിരുന്നു എന്നൊക്കെയാണ് കിരൺ എസ് കത്തുകളിലൂടെ അറിയിച്ചിട്ടുള്ളത്.
1: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു, 28-ാം തീയതി രാവിലെ 10:15 മുതൽ ഉണ്ടായിരുന്ന രാഗാമൃതം ഡി കെ ജയരാമനും സംഘവും അവതരിപ്പിച്ച കൃതികൾ ഏറെ ഇമ്പമുള്ളതായിരുന്നു. സുഭാഷിതം രാത്രിയിൽ കൂടി പുനഃസ്ഥാപിക്കുവാൻ അപേക്ഷിക്കുന്നുണ്ട് കത്തിലൂടെ. 28-ാം തീയതി രാവിലെ 11 മുതൽ 11:45 വരെ ഉണ്ടായിരുന്ന ഹരിതവാണി ശ്രീ കുരിയപ്പുഴ സജീവ് ഒരു പുതിയ അറിവ് ശ്രോതാക്കൾക്ക് നൽകി. 27-ാം തീയതി രാത്രി 9:30 മുതൽ 11 മണി വരെ ഉണ്ടായിരുന്ന ശ്രീ സ്വാതി തിരുനാൾ സംഗീത കച്ചേരിയിൽ ചേപ്പാട് എ ഇ വാമന നമ്പൂതിരി അവതരിപ്പിച്ച കൃതികളുടെ ആലാപനം മികവുള്ളതായിരുന്നു. 29-ാം തീയതി രാവിലെ 7:40 ഉണ്ടായിരുന്ന മനോയാനം ശ്രീ എൽ ആർ മധുജൻ എത്ര വിജ്ഞാനപ്രദമാക്കി എന്നും കത്തിൽ എഴുതിയിട്ടുണ്ട്. 29-ാം തീയതി 7:45 ശ്രീ സുരേഷ് മണ്ണാശാല എഴുതിയ ഗ്രാമകേരളത്തിൽ കടപ്പുറത്തെത്തിയ പ്രതീതിയായിരുന്നു. വിവിധ തരം വലകളെക്കുറിച്ചുള്ള വിവരണം ഏറെ അളവ് നേടിത്തന്നു. 1-ാം തീയതി രാത്രി 10 മുതൽ 10:30 വരെ ഉണ്ടായിരുന്ന സംഗീത സ്മൃതിയിൽ കമല കൈലാസനാഥൻ ആലപിച്ച കോസലേന്ദ്ര എന്ന മധ്യമാവധി രാഗ കൃതിയുടെ ആലാപനം കർണാമൃതമായി. 3-ാം തീയതി ഞായറാഴ്ച രാത്രി 9:30 ഉണ്ടായിരുന്ന അക്ഷര സൗരഭം ഒരു ചരിത്ര സംഭവമാക്കി പകർന്നു തന്ന ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറിന് അഭിനന്ദനങ്ങൾ. അറിവിന്റെ രത്നാകരം തുറന്നു കാട്ടി 30 മിനിറ്റിൽ കിട്ടിയ അറിവ് എത്ര ബൃഹത്തായി എന്നും ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. 4-ാം തീയതി രാത്രി 7:35 ഉണ്ടായിരുന്ന മായാമുദ്രകളിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രമുഖ ഇംഗ്ലീഷ് നോവലിസ്റ്റ് മേരി ആൻ ഇവാൻസ് എന്ന ജോർജ് എലിയറ്റിന്റെ സൈലസ് മാർണർ ഏറെ വിജ്ഞാനപ്രദമായി. പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ ഒരുകി മാനവ ഹൃദയം ശുദ്ധവും സാത്വികവുമാകുന്ന രംഗങ്ങൾ വികാര തീവ്രമായി അവതരിപ്പിക്കുന്ന മഹിളാരത്നം ജോർജ് എലിയറ്റിന്റെ സൈലസ് മാർണർ ഏറെ വിജ്ഞാനപ്രദമായി. 4-ാം തീയതി രാവിലെ തന്നെ 5:55 സുഭാഷിതത്തിൽ അഡ്വക്കേറ്റ് സിന്ധു നടത്തിയത് കാലിക പ്രസക്തിയുള്ളതായിരുന്നു. 6 മണിക്കുണ്ടായിരുന്ന ഉഷമലരയിൽ ശ്രീമതി കൃഷ്ണബാബു ആലപിച്ച തിരുനെല്ലൂർ കവിത എത്ര കർണാമതമായെന്നോ എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2-ാം തീയതി രാവിലെ 11:05 മുതൽ 11:30 വരെ ഉണ്ടായിരുന്ന ഗാനകൈരളി അതുപോലെ തന്നെ ആനന്ദപ്രദമായി.
0: അടുത്തത് പൗലോസ് പട്ടിമറ്റം അയച്ച കത്തുകളാണ്. യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്ത റേഡിയോ ഗൈഡ് വളരെ പ്രയോജനപ്രദമാണ്. ഈ പരമ്പരയിൽ ലക്ഷ്മി എസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഏറ്റവും മികച്ചൊരു പരിപാടിയായിരുന്നു. സിനിമാ നടിയും ബാലതാരവുമായിരുന്ന ശ്രീമതി വിനോദിനി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ മികച്ചൊരു പരിപാടിയായിരുന്നു. പരിപാടി ഇത്രമാത്രം നിലവാരമുള്ളതാകാൻ കാരണം അവരുമായി സംസാരിച്ച പ്രക്ഷേപകയുടെ കൈയടക്കം തന്നെയാണ് എന്നൊക്കെയാണ് ശ്രോതാവ് കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്.
1: ഗിരിജ വെച്ചൂർ എഴുതുന്നു, 26-ാം തീയതി മാത്യു ഉലകന്തരയുടെ സുഭാഷിതം മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നും അതിനെ അനുബന്ധിച്ചുള്ള വിവരങ്ങളും വ്യക്തമാക്കി. അതിനെ തുടർന്ന് വയലാറിന്റെ എനിക്ക് മരണമില്ല എന്ന കവിതയും കേട്ടു. ഒന്നിനെ മറ്റൊന്നുമായി അതിനെ അനുബന്ധിച്ച് അവതരിപ്പിച്ച് ആകാശവാണിക്ക്

0: ദിവസങ്ങൾ പ്രക്ഷേപണം ചെയ്ത സുഭാഷിതങ്ങൾ വളരെ ഇഷ്ടമായി എന്നും മെയ് 4 രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. 1 രാത്രി 10 പ്രക്ഷേപണം ചെയ്ത കമല കൈലാസ് നാഥൻ പാടിയ കൃതികളും വളരെ ഇഷ്ടമായി എന്നും വക്കം വാഹിദ് കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്.
1: അടുത്തതായി AR TVM PM@gmail.com എന്ന ആകാശവാണിയുടെ ഇമെയിൽ വിലാസത്തിലൂടെ ശ്രോതാക്കൾ പങ്കുവച്ച അഭിപ്രായങ്ങളാണ് വായിക്കാം. ആദ്യത്തെ മെയിൽ വന്നിട്ടുള്ളത് MG ധരൻ തൃക്കരിപ്പൂർ, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് കേട്ടു. ഫ്രാൻസിൽ വെച്ച് നടന്ന ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ കേരളത്തിലെ സഞ്ജന ചാക്കോ വെള്ളി മെഡൽ നേടിയതിൽ അഭിമാനിക്കുന്നു. അദൃശ്യശക്തിയായ കാറ്റിനെക്കുറിച്ചും നമ്മുടെ ആണവ പദ്ധതികളെക്കുറിച്ചും ബീറ്റിംഗ് റിട്രീറ്റ് ഫ്ലമിംഗോസ് കൃഷ്ണമൃഗം എന്നിവയെക്കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞു. മുളയെ മരങ്ങളുടെ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു. 2027 സെൻസസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും മൻ കി ബാത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് MG ധരൻ. കൂടാതെ അദ്ദേഹം കൈകൊണ്ട് എഴുതിയൊരു കത്തിൽ April 27 പ്രക്ഷേപണം ചെയ്ത ഞാൻ എന്റെ പ്രിയഗാനം ഈ പരിപാടിയിൽ ദേവി കന്യാകുമാരിയിൽ ദേവിയായി അഭിനയിച്ച വിനോദിനി ശശിമോഹൻ തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചും അമികേഷ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: ലതീഷ് കുന്നമ്മൽ പയ്യന്നൂരിൽ നിന്നും അയച്ച ഇമെയിൽ സന്ദേശമാണ്. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രകാശധാര എന്ന പരിപാടി സ്ഥിരമായി കേൾക്കാറുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആരോഗ്യ വിവരങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന ഈ പരിപാടി വളരെ മികച്ചതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിച്ച നടുവേദനയുടെ കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയം അങ്ങേയറ്റം വിജ്ഞാനപ്രദമായിരുന്നു. യുവവാണിയിൽ ഭരണഘടന പൗരന് നൽകുന്ന മൌലിക അവകാശങ്ങളെക്കുറിച്ച് അധ്യാപികയായ LXMI S സംസാരിച്ചതും വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് ലതീഷ് കുന്നുമൽ ഇമെയിൽ സന്ദേശത്തിലൂടെ കുറിച്ചിരിക്കുന്നത്.
1: ദിലീപ് വി മുഹമ്മദ് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൾ കലാം, വൈലോപ്പള്ളി ശ്രീധരമേനോൻ, സമീപകാലത്ത് IAS നേടിയ ശ്രീജ എന്നിവരുടെ വാക്കുകൾ ഉദ്ധരിച്ച് വിളക്കുടി രാജേന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതം ആലോചനാമൃതമായി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിൽ ലോക ഭൗമദിനത്തെക്കുറിച്ച് അവതരിപ്പിച്ച പരിപാടി ഭൗമദിനം ആചരിക്കുന്നതിന് പിന്നിലെ ചരിത്രവും വിഷയത്തിന്റെ വർത്തമാനകാല പ്രസക്തിയും വരച്ചിടുന്നതായി അതിർവരമ്പുകളില്ലാത്ത സംഗീത ലോകത്തിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്ന ജാസ് ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരി പുതുമയുള്ളതും ഉന്മേഷദായകവുമായിരുന്നു. ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത കല്ലറ ഗോപൻ ആലപിച്ചത് ഹൃദ്യമായി. പത്തനംതിട്ടയിൽ കുട്ടിക്കൂട്ടം തട്ടിക്കൂട്ടിയ പെട്ടിക്കട സൂപ്പർ ഹിറ്റായ കഥ പ്രാദേശിക വാർത്തകളിൽ കേട്ടത് അത്യധികം സന്തോഷം പകരുന്നതായി. കുട്ടികളുടെ ഈ നേട്ടത്തെ നല്ല വാർത്താ പരിപാടിയിലും ഉൾപ്പെടുത്തേണ്ടതാണ് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഇമെയിലിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വേഗത്തിൽ അറിയാൻ മാർഗങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം ഇപ്പോഴും ആകാശവാണി വാർത്തകളെ ആശ്രയിക്കുന്നത് അതിന്റെ വിശ്വാസ്യത കൊണ്ടാണ്. ഫലമറിയാൻ ഏതാനും മിനിറ്റുകളുടെ താമസം മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ചുണ്ടാകുമെങ്കിലും കൃത്യതയോടെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. മാത്രവുമല്ല നാട് ഭരിക്കുന്നതാര് എന്ന തത്സമയ അവലോകനം എത്ര കൃത്യതയോടെയും പക്ഷപാതരഹിതവുമായിട്ടാണ് ആകാശവാണി അവതരിപ്പിച്ചതെന്നോർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. സർവീസ് കാലയളവ് പൂർത്തിയാക്കി ആകാശവാണിയിൽ നിന്ന് പടിയിറങ്ങിയ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തര എന്നിവർ തെരഞ്ഞെടുപ്പ് അവലോകനം കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും എത്തിയത് തത്സമയ അവലോകനത്തെ കൂടുതൽ മികവുറ്റതാക്കി. സ്റ്റുഡിയോ റൂബി ബാബു, ദിലീപ് MK എന്നിവരുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മികവാർന്ന ഈ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ വർഷം അഖില കേരള റേഡിയോ നാടകോത്സവം ഉണ്ടെന്നറിഞ്ഞത് ഏറെ സന്തോഷത്തോടെയാണ്. നാടകങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാവ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
0: ഇനിയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും സശ്രദ്ധം കേട്ടുകൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.
1: അറിയിക്കേണ്ട വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, തിരുവനന്തപുരം, 695014.
0: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം AIR TVM PM@gmail.com.
1: വിലാസം ഒരിക്കൽ കൂടി: AIR TVM PM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു.
2: നമസ്കാരം. നമ്മുടെ കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലേക്കും പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിലേക്കും ഇലക്ഷൻ നടന്ന വിവരം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അങ്ങനെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തി, അതിൻ്റെ കൗണ്ടിങ്ങും കഴിഞ്ഞ്

റിസൾട്ട് ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത് പുതിയ നിയമസഭകളുടെ രൂപീകരണവും അതുപോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണവും അങ്ങനെ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ പ്രൊവിഷൻസും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളും കീഴ്വഴക്കങ്ങളും എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള നിയമസഭയിലെ 16-ാമത് നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. നമ്മുടെ നിയമസഭയിലെ 140 അംഗങ്ങളാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടൊക്കെ എണ്ണിക്കഴിയുമ്പോൾ, സാധാരണഗതിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ ഗവർണറാണ്. സാധാരണഗതിയിൽ ഈ നിയമസഭാ ഇലക്ഷനിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിക്കാൻ ആരെയാണ് ക്ഷണിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ്. ഇങ്ങനെ പറയുമ്പോഴും ഗവർണർക്ക് തൻ്റെ ഇഷ്ടപ്രകാരം ആരെയെങ്കിലും സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലും അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങളും ഉണ്ട്. ഇതിനെയൊക്കെ പരിപാലിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർക്ക് ഒരു പാർട്ടിയുടെ ആളിനെ ക്ഷണിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ പല പാർട്ടികൾ മത്സരിക്കുമെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം ഭൂരിപക്ഷം കിട്ടുന്നെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ UDF LDF എന്ന് പറഞ്ഞിട്ട് പല കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണികളായി മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നണികളായി മത്സരിക്കാം. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലെ പോലെ ആർക്കും ഭൂരിപക്ഷമില്ലാതെ നമ്മൾ അങ്ങനെയുള്ളൊരു സഭയെ പറഞ്ഞ തൂക്ക് സഭ എന്നാണ്. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ തങ്ങളിലെ സഖ്യം കൂടി ഭൂരിപക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഗവർണർക്ക് ഇതിൽ ഇടപെടാൻ കഴിയും. അപ്പോൾ ഗവർണർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സഖ്യം ഉണ്ടെങ്കിലും അല്ല അതിന് ശേഷമാണെങ്കിലും ആർക്കാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ ഉള്ള ഭൂരിപക്ഷം ഉള്ളതെന്ന് പറഞ്ഞു. ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പം 140, നമ്മുടെ കേരളത്തിൽ 140 നമ്മുടെ അസംബ്ലിയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 71, മിനിമം 71 ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുള്ള കക്ഷിയുടെ നേതാവിനെയാണ് ഗവർണർ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗവർണർ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടെണ്ണലൊക്കെ കഴിയുമ്പോൾ ഓരോ സാഹചര്യവും വിലയിരുത്തി ആരെയാണ് വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ കക്ഷികൾക്കോ ആരൊക്കെ മുന്നണിയോ അവരെ MLA മാരെല്ലാം കൂടെ ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കും. ആ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ആ നേതാവിനെയാണ് നമ്മുടെ ഗവർണർ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രിയായി നിയമിച്ചു കഴിഞ്ഞാൽ അടുത്ത മന്ത്രിമാരെ നിയമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ മുഖ്യമന്ത്രി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ഗവർണർ നിയമിക്കുന്നത്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ നിയമിക്കുക മാത്രമാണ് ഗവർണർ സ്വമേധയാ ചെയ്യുന്നത്. ആ സ്വമേധയാ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴും ഭൂരിപക്ഷ MLA മാരുടെ പിന്തുണ ആർക്കാണ് എന്നുള്ള നോക്കിയിട്ടാണ് ഗവർണർ ക്ഷണിക്കുന്നത്, അപ്പോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മന്ത്രിമാരെ നിയമിക്കുന്നത് പൂർണ്ണമായും നമ്മുടെ മുഖ്യമന്ത്രി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ മന്ത്രിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ 1991 മുമ്പേ ഗവർണർക്ക് യാതൊരു പങ്കും ഇല്ലാത്ത ഒരു അവസരമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ പല നിയമസഭകളിലും നമ്മുടെ കേന്ദ്രത്തിലായാലും കൂട്ടുകക്ഷി ഭരണം വരികയും കൂടെയുള്ള കക്ഷികൾ ഒരുപാട് പ്രഷർ ചെലുത്തി കൂടുതൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും മന്ത്രിമാരുടെ എണ്ണം അനിയന്ത്രിതമായി കൂടുന്ന ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞപ്പോൾ 91 ഭേദഗതി പ്രകാരം 2003 ഒരു നിയന്ത്രണം കൊണ്ടുവന്നു. അതായത് മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ച് ആകെ എത്രയാണോ നിയമസഭയിലുള്ള അംഗങ്ങളുണ്ട് അതിൽ 15% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ പരമാവധി 21 മന്ത്രിമാരെ നിയമിക്കാൻ പാടുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് 21 അതിൽ കുറച്ചോ. അപ്പോൾ ഈ 91-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ മിനിമം മന്ത്രിമാരുടെ എണ്ണവും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളുണ്ട്, അങ്ങനെയുള്ള സംസ്ഥാനത്തിലെ MLA മാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം 12 മന്ത്രിമാരെങ്കിലും വേണം, അതുപോലെ തന്നെ മാക്സിമം എന്ന് പറയുന്നത് 15% കൂടാൻ പാടില്ല. അതുമാത്രമാണ് ഗവർണർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതല്ലാതെ മുഖ്യമന്ത്രി ആരെയൊക്കെ മന്ത്രിയാക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. അതിൽ ഗവർണർക്ക് യാതൊരു പങ്കും ഇല്ല. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും നിയമിച്ചു കഴിഞ്ഞാൽ ഇവർ മന്ത്രി എന്നുള്ള നിലയിൽ ഭരണഘടനയിലെ പട്ടികയിൽ പറയുന്ന തരത്തിലുള്ള ഒരു പ്രതിജ്ഞ ചൊല്ലണം. സത്യപ്രതിജ്ഞ, അത് ഗവർണറാണ് ആ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏൽക്കുമ്പോൾ മാത്രമാണ് അവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആകുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആയിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഗവർണർ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സഭ വിളിച്ചു കൂട്ടും. ആ വിളിച്ചു കൂട്ടുമ്പോൾ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ച ആളിൻ്റെ അഭിപ്രായം കൂടെ കണക്കിലെടുക്കും. അതുകൂടെ കണക്കിലെടുത്താണ് ഒരു

0: ദിവസം നിശ്ചയിച്ച് അന്നേക്ക് സഭ വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെ സഭ ഗവർണർ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഗവർണർക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭ നിയന്ത്രിക്കാൻ എംഎൽഎമാരിൽ ഒരാളെ പ്രോടേം സ്പീക്കറായിട്ട് നിയമിക്കും. പ്രോടേം സ്പീക്കർ എന്ന് പറയുമ്പം സ്ഥിരമായ സ്പീക്കറെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വരെ താൽക്കാലികമായി സഭാ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോടേം സ്പീക്കറെ ഗവർണർ നിയമിക്കുന്നത്. അങ്ങനെ പ്രോടേം സ്പീക്കറെ നിയമനത്തെ സംബന്ധിച്ചോ ആ പ്രോടേം സ്പീക്കറുടെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചോ ഒന്നും ഭരണഘടനയിലോ നിയമങ്ങളിലോ ഒന്നും പറയുന്നില്ല. പൂർണ്ണമായും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചാണ് പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത്. സാധാരണ ഗവർണർ പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത് ഏറ്റവും കൂടുതൽ നിയമസഭയിൽ അംഗമായിരുന്ന ആൾ ആരാണോ ആ ആളിനെയാണ് പ്രോടേം സ്പീക്കറായി നിയമിക്കുന്നത്. അല്ല, ഏറ്റവും മുതിർന്ന ആളെന്നുള്ള നിലയിലല്ല, ഏറ്റവും കൂടുതൽ നിയമസഭ പരിചയം കൂടുതൽ കാലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഏറ്റവും മുതിർന്ന ആളിനെയാണ് പ്രോടേം സ്പീക്കറായി നിയമിക്കുന്നത്. ആ പ്രോടേം സ്പീക്കറിനെ നമ്മുടെ ഗവർണർ നിയമിച്ചു കഴിഞ്ഞാൽ ഗവർണർ തന്നെ ഈ പ്രോടേം സ്പീക്കർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അങ്ങനെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് പ്രോടേം സ്പീക്കറായി ചുമതലയേറ്റു കഴിഞ്ഞാൽ പ്രോടേം സ്പീക്കർക്ക് പിന്നെ രണ്ട് ചുമതലകളാണുള്ളത്. ഒന്ന്, ബാക്കി എല്ലാ അംഗങ്ങൾക്കും തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കണം. കാരണം തിരഞ്ഞെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ പോലും ഇലക്ഷൻ കമ്മീഷണർക്കെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിൻ്റെ ലിസ്റ്റ് നിയമസഭാ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്താൽ പോലും നിയമപരമായി എം എൽ എ ആകണമെങ്കിൽ ആ സത്യപ്രതിജ്ഞ കൂടെ ചെയ്താലേ എം എൽ എ ആകുള്ളൂ. അന്നേ ദിവസം ഈ പ്രോടേം സ്പീക്കർ ഓരോ എം എൽ എമാരെ വിളിച്ചിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുന്ന നിമിഷത്തിലാണ് അവർ എം എൽ എമാരാകുന്നത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എക്ക് അന്ന് വരാൻ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലോ വേറൊരു ദിവസം പ്രോടേം സ്പീക്കർക്കോ അല്ലെങ്കിൽ അടുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്പീക്കർക്കോ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ആ അംഗത്തിനെ എം എൽ എ എന്നുള്ള നിയമപരമായിട്ടുള്ള ആ അംഗമെന്നുള്ള നിലയിൽ മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രോടേം സ്പീക്കർ എം എൽ എമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞാൽ പ്രോടേം സ്പീക്കർക്കുള്ളൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് സ്ഥിരമായി സ്പീക്കറെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങളിൽ അതിൻ്റെ ചുമതല സഭയുടെ നിയന്ത്രണം കൂടെ വഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ സ്പീക്കറുടെ തിരഞ്ഞെടുക്കുന്നത് ഭരണഘടനയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ എം എൽ എമാരുടെ പിന്തുണയുള്ള ആളിനെയാണ് സാധാരണഗതിയിൽ. ആരാണോ ഭരണകക്ഷിയിൽപ്പെട്ട ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും മിക്കവാറും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുക. എന്നാലും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു മത്സരം എന്നുള്ള നിലയിൽ പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വരുന്ന പക്ഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും അംഗങ്ങൾ വോട്ടിട്ട് കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ സ്പീക്കറായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥിരം സ്പീക്കർ വന്നു കഴിഞ്ഞാൽ പ്രോടേം സ്പീക്കർ തൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിയുന്നതും അത് കഴിഞ്ഞ് സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്പീക്കറായിരിക്കും. സ്പീക്കർ പിന്നെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുകയും ബാക്കി സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു കക്ഷിക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അധികം ബുദ്ധിമുട്ടില്ലാതെ ഗവർണർക്ക് ആ കക്ഷിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം മറ്റുള്ള ആൾക്കാരെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തൊരു അവസരത്തിലാണ് ഗവർണർക്ക് അദ്ദേഹം തൻ്റെ ചുമതലകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. ഇത്തരത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലെയും അതുപോലെ തന്നെ കീഴ്വഴക്കങ്ങളും അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ. നമസ്കാരം.
1: പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോ ആർ ബിജുകുമാർ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ചൈന ടൗൺ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ്, മഞ്ജരി, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ജാസി ഗിഫ്റ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഗ്രേസ്യ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
0: ആകാശവാണി.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. കലണ്ടറിൽ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവാറുണ്ട്.

0: എല്ലാ വർഷവും മെയ് മാസത്തിലെ ഈ രണ്ടാമത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ലോകം മുഴുവൻ ഇന്നൊരു അത്ഭുതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും താങ്ങായി നിൽക്കുന്ന, സ്നേഹത്തോടൊപ്പം എപ്പോഴും നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ ആദരിക്കാനുള്ള ദിവസമാണിന്ന്. അതെ, മധുരമുള്ള രഹസ്യം മറ്റൊന്നുമല്ല, ഇന്ന് മാതൃദിനമാണ്, മദേഴ്സ് ഡേ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ ദിവസം. എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ അമ്മ. നാം ജനിച്ചതു മുതൽ ഓരോ നിമിഷവും നമ്മെ സ്നേഹത്തോടെ പരിചരിക്കുകയും സുരക്ഷിതമായി വളർത്തുകയും ചെയ്യുന്നത് അമ്മയാണ്. നമ്മൾ കരയുമ്പോൾ നമ്മെ ചിരിപ്പിക്കാനും തളരുമ്പോൾ നമുക്ക് ധൈര്യം നൽകാനും അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സർപ്രൈസ് എടുക്കണ്ടേ? നിങ്ങൾക്ക് എന്നെ സ്വന്തമായി ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കി നൽകാം. എല്ലാ ദിവസവും അമ്മയെ സഹായിക്കുമെങ്കിലും ഇന്നൊരല്പം കൂടി അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്താം. അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അമ്മയെ സഹായിക്കാം. അങ്ങനെ ഇന്ന് അമ്മയോടൊപ്പം ആയിരിക്കാം. അപ്പൊ നമുക്കിന്ന് ബാലലോകത്തിൽ ആദ്യം അമ്രിൻ മറിയം ഷാൻ അമ്മയെ കുറിച്ച് പറയുന്നത് കേൾക്കാം.
1: ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചാണ്. നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് അമ്മ. ഞാൻ സന്തോഷിക്കുമ്പോൾ എന്റെ അമ്മയും സന്തോഷിക്കും. ഞാൻ വിഷമിക്കുമ്പോൾ അമ്മയും വിഷമിക്കും, എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ കുഞ്ഞായപ്പോൾ മുതൽ എന്നെ നോക്കി വളർത്തിയത് അമ്മയാണ്. എനിക്ക് നല്ലത് മാത്രം വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവളാണ് അമ്മ. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നെ ഒരുക്കിവിടുന്നതും തിരിച്ചെത്തുമ്പോൾ എന്റെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും എല്ലാം എന്റെ അമ്മയാണ്. ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മയുടെ വാക്കുകൾ കേൾക്കും. എനിക്ക് എന്താവശ്യം വന്നാലും ആദ്യം ശ്രദ്ധിക്കുന്നത് അമ്മയാണ്. അമ്മ എന്നെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ വിജയം കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് അമ്മയാണ്. അമ്മയാണ് എന്റെ ശക്തി.
0: അടുത്തത് ഒരു കവിതയാണ്, അവതരിപ്പിക്കുന്നത് മെഹറിൻ മനാഫ്.
2: മുരുകൻ കാട്ടാക്കടയുടെ പക. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടു

ആകാശമുണ്ട്, പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു, കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ പൂക്കളെ.

0: ബാലലോകത്തിലെ ഒരു കഥയായാലോ. സ്വന്തമായി എഴുതിയ കഥ അവതരിപ്പിക്കുന്നു അനന്യ നായർ.
1: ഒരു ചെറുവിത്ത്. ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം പാടത്ത് ജോലി ചെയ്യുമ്പോൾ അവനൊരു വിചിത്രമായ വിത്ത് കിട്ടി. ഇതൊരു സാധാരണ വിത്ത് പോലെ തോന്നുന്നില്ലല്ലോ. വീട്ടിലെത്തി മകനെ കാണിച്ചു. മോനെ നോക്കൂ, ഇന്ന് പാടത്ത് കിട്ടിയതാണ്. മകൻ അതിശയത്തോടെ ചോദിച്ചു, ഇത് എന്തിന്റെ വിത്താകും? രാമു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നമുക്കിപ്പോൾ അറിയില്ല, പക്ഷെ നമുക്ക് നട്ടു നോക്കാം. അവൻ വീടിന് മുമ്പിൽ ഒരു ചെറിയ കുഴിയെടുത്ത് വിത്ത് നട്ടു. ദിവസവും വെള്ളമൊഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം മകൻ ചോദിച്ചു, അച്ഛാ, നമ്മൾ നട്ട വിത്തെന്ന് മുളച്ചോ? ഇല്ല മോനെ, പക്ഷെ നമുക്ക് നാളെ നോക്കാം, രാമു ശാന്തമായി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നു. ഒരാഴ്ച, രണ്ടാഴ്ച, ഒന്നും മുളച്ചില്ല. മകൻ നിരാശനായി പറഞ്ഞു, അച്ഛാ, ഇത് വളരില്ലെന്ന് തോന്നുന്നു, നമുക്കിത് വിട്ടുകളയാം. രാമു സ്നേഹത്തോടെ പറഞ്ഞു, ഇല്ല മോനെ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേഗം നടക്കില്ല, നമുക്ക് ക്ഷമ വേണം. മാസങ്ങൾ കഴിഞ്ഞു. ഗ്രാമത്തിലെ ആളുകൾ പരിഹസിച്ചു, രാമു, നിന്റെ വിത്ത് ഇതുവരെ മുളച്ചില്ലല്ലോ, ഇതൊരു പാഴ്വിത്താണ്. രാമു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാഴ്വിത്താണോ നല്ല വിത്താണോ എന്ന് സമയം തന്നെ പറയും. ഒരു ദിവസം മകൻ വീണ്ടും ചോദിച്ചു, അച്ഛാ, എല്ലാവരും ചിരിക്കുന്നു, നമുക്കിത് നിർത്താം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ നിർത്തിയാൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല മോനെ, രാമു പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ഒരു രാവിലെ മകൻ ഓടി വന്ന് വിളിച്ചു, അച്ഛാ, വേഗം വാ, നോക്കൂ, ഒരു ചെറിയ പച്ചമുള പുറത്തേക്ക് വന്നിരിക്കുന്നു. രാമു സന്തോഷത്തോടെ പറഞ്ഞു, കണ്ടോ മോനെ, കാത്തിരിക്കുന്നവർക്കാണ് ഫലം കിട്ടുന്നത്. അതിനുശേഷം ആ ചെടി വളരെ വേഗത്തിൽ വളർന്നു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അതൊരു വലിയ വൃക്ഷമായി മാറി. ഗ്രാമവാസികൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരു വയോധികൻ പറഞ്ഞു, ഈ ചെടി ഇത്രയും കാലം മുളച്ചില്ലെന്ന് നിങ്ങൾ കരുതിയല്ലോ, പക്ഷേ അത് ഭൂമിക്കടിയിൽ ശക്തമായ വേർ വളർത്തുകയായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വേഗത്തിൽ വളരുന്നത്. അത് കേട്ട് മകൻ ചോദിച്ചു, അച്ഛാ, അതായത് നമ്മൾ കാണാത്ത സമയത്തും വളർച്ച നടക്കുമോ? രാമു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ മോനെ, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ശ്രമിക്കുന്ന സമയം വെറുതെയല്ല. അവൻ തുടർന്നു പറഞ്ഞു, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, പരിശ്രമം നിർത്തരുത്, മറ്റുള്ളവരുടെ പരിഹാസം ശ്രദ്ധിക്കരുത്, അപ്പോൾ ഒരു ദിവസം നമ്മൾ വിജയിക്കും. ആ ദിവസം മകൻ ഒരു വലിയ പാഠം പഠിച്ചു. വിജയം ഉടനെ ലഭിക്കില്ല, ക്ഷമയും പരിശ്രമവും ഉണ്ടെങ്കിൽ ഫലം ഇന്നും ഉറപ്പാണ്.
0: എവ്ലിൻ അന്ന മാർട്ടിൻ അവതരിപ്പിക്കുന്ന മോണോ ആക്ടാണ് ഇനി. മോണോക്ഷി കേട്ടാലോ.
2: പണ്ടെന്നായുട്ട പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ കവിയെ പട്ടി കടിച്ചാണ് മരിച്ചത്. കേരളത്തിൽ പട്ടി കടിക്കാതെ ജീവിക്കാന്ന് പറയുന്നത് പ്രയാസമാണ്. ഞാനും നിങ്ങളെ അത്തരമൊരു കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അമ്മേ, ബായ്, ഞാൻ സ്കൂളിൽ പോവാണേ. മോനെ, ഒരു മിനിറ്റ് നിൽക്കടാ, നീ ഇത് പോകുന്ന വഴി ആ പട്ടിക്കാട്ടിലേക്ക് ഒന്ന് എറിഞ്ഞേക്ക്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, വേസ്റ്റൊക്കെ പറമ്പിലെറിയില്ലെന്ന് ഇന്നലെയും കൂടെ ഞങ്ങളുടെ ഈവസ് ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വയ്യ ഇത് കൊണ്ടുപോവാൻ.
3: ടീച്ചർമാരൊക്കെ അങ്ങനെ പലതും പറയും, പിന്നെ ഇതൊക്കെ കെട്ടിപ്പറക്കി വീട്ടിൽ വെക്കണമെന്നാ.
2: അതല്ല അച്ഛാ, ഇതിലെ വേസ്റ്റ് എടുക്കാൻ വരുന്നവരുടെ കൊടുക്കാലോ.
3: അവര് വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലേ മാസാമാസം കാശ് എണ്ണി കൊടുക്കണം. ഏതായാലും അതിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല.
2: ഹൂ, ഇത് ഞാൻ്റെ ഒരു പിശുക്ക്.
3: അതേടി, ഞാൻ പിശുക്കനാ, പിശുക്കി തന്നെ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയതും. അതും ആർക്ക് വേണ്ടിയാ? ഈ നിൽക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് എന്നെ മോനിടത്തോണ്ട് പോവാൻ നോക്ക്.
2: അതല്ല അച്ഛാ, ആ പറമ്പ് നിറയെ പട്ടികളാ, എനിക്കാണെങ്കിൽ അവറ്റകളെ കാണുന്ന കൂടി പേടിയാ.
3: ഒന്ന് പോടാ, നുണ പറയാതെ. ഇവിടുത്തെ ടൈഗറിന്റെ ജിമ്മിന്റെ ഒപ്പം ഏതു നേരം കളിക്കുന്ന നിനക്കാണോ? അച്ഛാ വാലി പട്ടികളെ പേടി. ഓരോന്ന് പറഞ്ഞ സമയങ്ങളെടുത്തോണ്ട് പോവാൻ നോക്ക്, അല്ല എന്നെ ഒന്ന് വാങ്ങിക്കുവേ.
2: പാവം, പേടിച്ചാ പോന്നേ. നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ ഇതിലെ വരുന്നവരുടെ കൊടുത്താലോ?
3: ഒരു വിഡ്ഢിതരം പറയാതെ പോയി കാപ്പി എടുത്തുവേ.
2: വിശന്നിട്ട് വയ്യ ഈ സമയം പട്ടിക്കാട്ടിൽ.
3: എന്നെ പട്ടി അടിച്ചേ. എടി രമണി, ഒന്നിങ്ങോട്ട് നോക്കിക്കേ, ഒരുതം പോയതിനെക്കാട്ടി സ്പീഡ് തിരിച്ചു വരുന്നു. ഇന്നെന്താടാ

0: ക്ലാസ്സില്ലേ?
1: അച്ഛ എന്നെ പട്ടി അടിച്ച അച്ഛ. എന്റെ ഈശ്വര എവിടെ? ഞാനും നോക്കട്ടെ. ദേ ഇത് കണ്ടോ, പട്ടിയുടെ പല്ലിന്റെ പാട്. വാ നമുക്കിവനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവാം.
0: നിക്ക്, എവിടെ, ഞാനും നോക്കട്ടെ.
1: ഒന്ന് എഴുന്നേറ്റ് പോടി, ഇത് പട്ടിയുടെ പല്ലിന്റെ പാടൊന്നുമല്ല, നഖത്തിൻ്റെയാ. ദേ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ടൈഗറ് ചാടിക്കേറിയപ്പോൾ ഉണ്ടായതാ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതിനൊക്കെ ആശുപത്രി പോകണ്ട വല്ല കാര്യമുണ്ടോ? നീ ആ മുറിവെണ്ണ എടുത്ത് കുറച്ചൊന്ന് പെരട്ടിക്കൊട്, നാളെ ആകുമ്പോൾ അത് കഴിഞ്ഞോളൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ തേൻമേശയിൽ.
0: ഹ, ഇവര് തന്നെ ഇരിപ്പ ഇരിക്കുന്നേ. എടാ, നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആഹാരത്തിന് മുമ്പിൽ കിടന്ന് ഉറക്കം തൂങ്ങരുന്ന്.
1: കുറച്ച് ദിവസമായിട്ട് അവൻ ഇങ്ങനെ ഒന്നും കഴിക്കുന്നില്ല.
0: അവന് വിശപ്പില്ലായിരിക്കും. ആഹാരം വേണ്ട വേണ്ട, നീ അവൻ്റെ അടുത്ത് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ പറ.
1: എടാ മോനെ, നീ വെള്ളമെങ്കിലും ഒന്ന് കുടി. എടി രമണി, എണീറ്റ് മാറിക്കേ. അന്നവരെ ശരിക്കും പട്ടി അടിച്ചിട്ടുണ്ടായിരുന്ന തോന്നേ. ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നേ പറഞ്ഞ ഇവൻ ആശുപത്രി കൊണ്ടുപോവാൻ നിങ്ങളുടെ വിവരമില്ലായ്മ കാരണം എന്റെ മോനെ ഗതി വന്നേ. മോനെ, പൊന്നു മോനെ, നീ അമ്മയും കൂടെ ഒന്ന് കടി. നീ കുഞ്ഞായിരുന്നപ്പോ കടിക്കാറുള്ള പോലെ എനിക്കും പിടിക്കട്ടെ പേ.
2: ഇനി ഒരു തിരുവാതിര കളിപ്പാട്ടായാലോ. അവതരിപ്പിക്കുന്നത് ഫാത്തിമ നജീമും എൻ സാലിഹ ഖാനും.

ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നവർ അഫ്സായസ്, ഇഷ സക്കീർ, ഫാത്തിമ നജീം, മെഹറിൻ മനാഫ്, എൻ സാലിഹ ഖാൻ, ഏഞ്ചല മറിയം രതീഷ്.

ഇതുവരെ നമ്മളോടൊപ്പം പരിപാടികളുമായി ഉണ്ടായിരുന്നത് കൊല്ലം പത്തനാപുരം അൽഅമീൻ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ

0: ജരൂരത് നമ്മുടെ ബുഢാപ്പി ഗൗരവ
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
3: മോളെ,
2: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
3: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
4: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
2: എങ്ങോട്ട്?
4: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
2: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാരനിർഭരമായ സംഭാഷണം.
7: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
8: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
7: എന്നിട്ട്?
8: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
6: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
8: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
6: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.
9: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
10: പ്ലീസ് വേഗം.
11: എന്താ, വേറെ മാച്ച് ഉണ്ടോ?
10: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
11: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
12: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
13: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
14: സീനിയർ ഏറ്റവും ആദ്യം.
15: RBI പറയുന്നു, അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
16: ചൂടിന് ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
17: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
18: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
19: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
18: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
17: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ. അതുകൊണ്ടാണ് RBI പറയുന്നത്, ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

രാമനവമി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സംഗീത സദസ്. കേരളത്തിൽ നിന്നൊരു സംഗീതജ്ഞനാണ് പാടുന്നത്. സാവേരി രാഗം വിസ്തരിച്ചതിനു ശേഷം ആഞ്ജനേയ എന്ന സ്വാതി തിരുനാൾ കൃതി പാടിത്തുടങ്ങുന്നു. അപ്പോൾ ആ വലിയ സദസ്സിന്റെ നടുവിലൂടെ ഒരു വാനരൻ ആ ഹാളിലേക്ക് പ്രവേശിക്കുന്നു. അനേകം സംഗീതാസ്വാദകരുടെ കൂടെ ആ കൃതി മുഴുവൻ കേട്ട് കൗതുകത്തോടെ ആ വാനരനും മേടയിലിരുന്നു. ആ കൃതി പാടിക്കഴിഞ്ഞതും യാതൊരു ശല്യവും ഉണ്ടാക്കാതെ ആ വാനരൻ അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു. അന്നത്തെ ആ ഗായകൻ മറ്റാരുമായിരുന്നില്ല, കർണാടക സംഗീതത്തിന്റെ വരദാനമായ നെയ്യാറ്റിൻകര വാസുദേവനായിരുന്നു.

1940-ൽ ഒരു അഷ്ടമിരോഹിണി നാളിൽ അർദ്ധരാത്രിയാമത്തിൽ കേരളത്തിന്റെ തെക്കേയറ്റത്ത് നെയ്യാറ്റിൻകരയിൽ അത്താഴമംഗലം എന്ന ഗ്രാമത്തിൽ നാഗസ്വരക്കാരനായ നാരായണന്റെയും രാജമ്മയുടെയും മൂന്നാമത്തെ പുത്രനായി വാസുദേവൻ ജനിച്ചു. സ്നേഹത്തോടെ വീട്ടുകാരും നാട്ടുകാരും അവനെ മണിവേലൻ എന്ന് വിളിച്ചു. ബാലനായിരുന്നപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ സംഗീതവാസന പ്രകടമായിരുന്നു. അതുകൊണ്ട് നാരായണൻ കോവിലുകളിൽ നാഗസ്വര കച്ചേരികൾക്ക് പോകുമ്പോൾ കൊച്ചു വാസുദേവനെയും കൊണ്ടുപോകും. സമയം കിട്ടുമ്പോഴൊക്കെ നാഗസ്വരക്കാരുടെ കൂടെ യാത്രാവേളകളിൽ വാസുദേവനും ഒരു കൂട്ടായിക്കൂടി. സ്കൂൾ പഠനത്തേക്കാൾ വാസുദേവനിഷ്ടം സംഗീതമായിരുന്നു.

സംഗീതത്തിനോടുള്ള ആത്മാർപ്പണവും നിഷ്ഠയും വാസുദേവനെ കൊണ്ടെത്തിച്ചത് തിരുവനന്തപുരം സ്വാതിതിരുനാൾ അക്കാദമിയുടെ തിരുമുറ്റത്തായിരുന്നു. അനേകം പ്രഗത്ഭരായ ഗുരുവര്യന്മാരാൽ സമ്പന്നമായിരുന്ന സുവർണകാലം. കെ ആർ കുമാരസ്വാമി, സി എസ് കൃഷ്ണയ്യർ, പാറശാല പൊന്നമ്മാൾ, മാവേലിക്കര പ്രഭാകരവർമ്മ തുടങ്ങിയ അധ്യാപകർ, പ്രിൻസിപ്പലായിരുന്നതോ സാക്ഷാൽ ശെമ്മങ്കുടി ശ്രീനിവാസയ്യർ. നന്നായി പാടുകയും അതിനായി കഠിനമായി അധ്വാനിക്കുകയും ചെയ്തിരുന്നതിനാൽ അക്കാദമിയിലെല്ലാവർക്കും സമ്മതനായിരുന്നു വാസുദേവൻ. അക്കാദമിയിലെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്തെവിടെ കച്ചേരിയുണ്ടെങ്കിലും പോകും. കോളേജ് കാലത്ത് പലപ്പോഴും ഒഴിഞ്ഞ വയറിന്റെ വിളി അറിയാതിരിക്കാൻ കീർത്തനങ്ങളെയും രാഗങ്ങളെയും പാനം ചെയ്ത് തന്റെ വിശപ്പടക്കമായിരുന്നു വാസുദേവൻ. വിശപ്പിനെ തോൽപ്പിക്കാൻ അങ്ങനെ പാടിപ്പാടി ബോധം നഷ്ടപ്പെട്ട് ആശുപത്രിയിലെത്തിക്കേണ്ട സ്ഥിതിയുണ്ടായിട്ടുണ്ട്. ശെമ്മങ്കുടിക്കെപ്പോഴും വാസുദേവനെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. ശെമ്മങ്കുടിയുടെ സംഗീതത്തിന്റെ ചിട്ടയും പാഠവുമായിരുന്നു വാസുദേവന്റെ സംഗീതത്തിന്റെ അടിത്തറ. ദേവദേവ, പരമപുരുഷ, പങ്കജലോചന എല്ലാം ശെമ്മങ്കുടിയിൽ നിന്ന് നേരെ ചിട്ടയോടെ പഠിക്കുവാനുള്ള ഭാഗ്യം വാസുദേവനുണ്ടായി. തോടിയിലുള്ള എട്ടയാപുരം മഹാരാജാവിന്റെ ഗജവദന എന്ന കൃതി മാസമൊന്നായിട്ടും ആർക്കും മെരുങ്ങുന്നുണ്ടായിരുന്നില്ല. 31-ാം ദിവസം തീർന്നപ്പോൾ ശെമ്മങ്കുടി കൈയെടുത്തൊന്നു വീശി. കൈ ചെന്ന് പതിച്ചത് വാസുദേവന്റെ തുടയിലായിരുന്നു. പിന്നെയും 21 ദിവസമെടുത്തു ആ കൃതി ഒരുവിധത്തിൽ ഒന്ന് പഠിച്ചു തീർക്കാൻ. പിന്നീട് കച്ചേരികളിൽ ഗജവദന പാടുമ്പോഴെല്ലാം ശെമ്മങ്കുടിയെ സ്മരിക്കുമായിരുന്നു അദ്ദേഹം.

സംഗീത അക്കാദമിയിലുള്ള പഠനത്തിനു ശേഷം വാസുദേവനെ ശെമ്മങ്കുടി തന്റെ ഒപ്പം പാടുവാനായി വിളിച്ചെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അക്കാലത്ത് ഭാര്യ അമ്മുക്കുട്ടിയും മക്കളായ ബാബുരാജും ജയരാജുമൊത്ത് 7 വർഷത്തോളം തൃപ്പൂണിത്തുറയിൽ താമസമായിരുന്നു. RLV കോളേജിൽ അധ്യാപന സമയത്ത് വളരെ യാദൃച്ഛികമായി രാമനാട് കൃഷ്ണൻ ഒരു തവണ വാസുദേവന്റെ സംഗീതം കേൾക്കാൻ ഇടയായി. രാമനാട് കൃഷ്ണന്റെ അടുത്ത് സംഗീതം പഠിക്കാനുള്ള ആഗ്രഹം വാസുദേവൻ പ്രകടിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇത് വാസുദേവന്റെ സംഗീതയാത്രയ്ക്ക് വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. RLV നിന്ന് എപ്പോൾ ഒഴിവുകിട്ടിയാലും വാസുദേവൻ മദ്രാശിയിലേക്ക് വണ്ടി കയറും. ആ ശബ്ദാവിഷ്കാരത്തിലും സ്വരനിയന്ത്രണത്തിലും ഹ്രസ്വമായ രാഗവിസ്താരം കൊണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു രാമനാട് കൃഷ്ണന്റേത്. ഇത് വാസുദേവന്റെ സംഗീത സമ്പ്രദായത്തെയും സൗന്ദര്യ സങ്കല്പത്തെയും സ്വാധീനിച്ചു.

മദിരാശിയിലുണ്ടായിരുന്ന കാലം വാസുദേവന് ധാരാളം സംഗീത പ്രതിഭകളുടെ കച്ചേരികൾ നേരിട്ട് ആസ്വദിക്കാനും അവരെ നേരിൽ പരിചയപ്പെടാനും പിന്നീട് മദ്രാസ് മ്യൂസിക് അക്കാദമി പോലുള്ള വിശിഷ്ട സഭകളിൽ കച്ചേരികൾ അവതരിപ്പിക്കാനും അവസരങ്ങളുണ്ടായി. ശെമ്മൻകുടിയുടെ ചിട്ടയും പാരമ്പര്യവും രാമനാട് കൃഷ്ണന്റെ സംഗീതത്തിലെ സൗന്ദര്യവും ചേർത്ത് വാസുദേവൻ തന്റേതായൊരു സംഗീത വഴി വികസിപ്പിച്ചെടുത്തു. വാസുദേവൻ എന്ന ഗായകൻ നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന മഹാനായ സംഗീതജ്ഞനായി മാറിയത് അങ്ങനെയത്രേ.

രാഗത്തിന്റെ സമ്പൂർണ്ണ രൂപവും സത്തും കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുക എന്നതായിരുന്നു നെയ്യാറ്റിൻകര വാസുദേവന്റെ രീതി. അതിൽ അദ്ദേഹം എന്നും MD രാമനാഥന്റെ വാക്കുകളാണ് പിന്തുടർന്നു പോന്നിരുന്നത്. ഓരോ രാഗവും ഓരോ ചിത്രം പോലെയാണ്, അത് ഭംഗിയായി തെളിമയോടെ വരയ്ക്കുക എന്നതാണ് സംഗീതജ്ഞന്റെ കടമ. അത് സങ്കീർണമാക്കേണ്ടതില്ല. ഒരു തൂവൽ സ്പർശം പോലെയാണ് അദ്ദേഹത്തിന്റെ രാഗാലാപനങ്ങൾ ആസ്വാദകരെ തഴുകിയിരുന്നത്. അതിലെ മൃദുഭാവം, രാഗരസം, ഭാവസാന്ദ്രത എല്ലാം ആസ്വാദനത്തിനെ മറ്റൊരു തലത്തിലെത്തിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു.

മധ്യമകാല കൃതികളോടായിരുന്നു അദ്ദേഹത്തിനെന്നും പ്രിയമുണ്ടായിരുന്നത്. ഗുരുപരമ്പരയിലൂടെ പകർന്നു കിട്ടിയത് പാഠശുദ്ധി ഒട്ടും ചോരാതെ അവതരിപ്പിക്കാൻ വാസുദേവൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. സ്വാതിതിരുനാൾ കൃതികളുടെ ഒരു പ്രചാരകൻ എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. മണിരംഗിലുള്ള ജയജയ, ഗാംഭീര്യം നിറഞ്ഞ ശ്രീകുമാര നഗരാലയെ, ലാളിത്യമാർന്ന ഗാംഗേയ വസന, മാമവസദ, പരമപുരുഷ ജഗദീശ്വര എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കച്ചേരികളിലെ സ്ഥിരം ഇനങ്ങളായിരുന്നു. സാഹിത്യശുദ്ധി എന്നും അദ്ദേഹത്തിന്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു. സർവലഘുസ്വരപ്രസ്ഥാനമായിരുന്നു നെയ്യാറ്റിൻകര വാസുദേവന്റെ ശൈലി. സംഗീതത്തിന്റെ ഇടയിൽ കണക്കിന്റെ പാടവം എടുത്തു കാണിക്കുന്ന രീതി അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ഒട്ടും തന്നെ കാണാവുന്നതല്ല. ആസ്വാദകരുടെ മനസ്സറിഞ്ഞു പാടുക എന്നതായിരുന്നു നെയ്യാറ്റിൻകര വാസുദേവന്റെ ഒരു പ്രത്യേകത. പിന്നെ പക്കമേള വാദകരോടുള്ള മത്സരമല്ല, മറിച്ച് അവരെയൊക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള അവതരണമായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ രീതി. ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചേരികളുടെ വിജയമന്ത്രവും.

ഗുരുനാഥന്മാരാൽ അനുഗ്രഹീതനായിരുന്ന നെയ്യാറ്റിൻകര വാസുദേവൻ സ്വയം ഒരു ഗുരു എന്ന നിലയിലും ശോഭിച്ചു. തികഞ്ഞ ക്ഷമയോടും വാത്സല്യത്തോടും കൂടി സംഗീത പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ശിക്ഷണമായിരുന്നു ഗുരുവിന്റേത് എന്ന് ശിഷ്യർ ഇന്നും ഓർക്കുന്നു. അങ്ങനെ ഇന്ത്യയിലും വിദേശത്തുമായി വിപുലമായൊരു ശിഷ്യസമ്പത്ത് തന്നെ അദ്ദേഹത്തിനുണ്ട്. പഠനത്തിന്റെ ഭാഗമായി മറ്റ് പല ഗായകരുടെയും മറ്റു ധാരയിലുള്ള സംഗീതവും പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. ആകാശവാണിയിലെ ശാസ്ത്രീയ സംഗീത പാഠം വർഷങ്ങളോളം അവതരിപ്പിച്ചതിലൂടെ ഉണ്ടായ ശിഷ്യസമ്പത്തും എണ്ണാവുന്നതല്ല.

ആഴമാർന്ന സംഗീതവും ശാന്തമായ വ്യക്തിത്വവുമായിരുന്നു നെയ്യാറ്റിൻകര വാസുദേവൻ. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ചു വളർന്ന അദ്ദേഹം ഏതൊരു സംഗീതപ്രേമിയെയും തന്നിലേക്ക് ആകർഷിച്ചിരുന്ന സംഗീതജ്ഞനായിരുന്നു. തന്നോടൊപ്പം പക്കമേളം വായിക്കുന്ന കലാകാരന്മാർക്ക് പ്രതിഫലം യഥേഷ്ടം നൽകാൻ അദ്ദേഹത്തെ പോലെ തുറന്ന മനസ്സുള്ള കലാകാരന്മാർ അപൂർവമാണ്. ഒരു സംഗീതജ്ഞൻ എന്ന പോലെ തന്നെ അദ്ദേഹം നല്ലൊരു സംഗീതാസ്വാദകൻ കൂടിയായിരുന്നു. മറ്റു മഹാസംഗീതജ്ഞന്മാരുടെ ആയാലും ശിഷ്യരുടെ ആയാലും അവരുടെ സംഗീതം നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ആസ്വദിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. പലപ്പോഴും ആസ്വാദനത്തിന്റെ നിറവിൽ കണ്ണുനീർത്തുള്ളികൾ അടക്കാനാവാതെ വിതുമ്പുന്ന കാഴ്ച കണ്ട് മറ്റാസ്വാദകർ പോലും അത്ഭുതപ്പെട്ടിരുന്നു.

1974 സംഗീതാധ്യാപനത്തിൽ നിന്ന് മാറി ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി ജോലി തുടങ്ങിയതോടെ ജീവിത സാഹചര്യങ്ങൾ കുറേക്കൂടി മെച്ചപ്പെട്ടു. ഏതു ശ്രുതിയും ശുദ്ധമായി നിമിഷങ്ങൾക്കകം തമ്പുരു ചേർക്കാനുള്ള ഒരു പ്രത്യേക നൈപുണ്യം നെയ്യാറ്റിൻകര വാസുദേവനുണ്ടായിരുന്നു. മുതിർന്ന സംഗീതജ്ഞരായാലും സ്വന്തം ശിഷ്യർക്കായാലും വളരെ സന്തോഷത്തോടെ അദ്ദേഹം തമ്പുരുവിൽ ശ്രുതി മീട്ടിക്കൊടുത്തു. സംഗീത കലാകാരന്മാർക്ക് ആകാശവാണി നൽകുന്ന എ ടോപ്പ് ഗ്രേഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1983-84 വർഷങ്ങളിൽ അമേരിക്കയിലും കാനഡയിലും നിരവധി കച്ചേരികൾക്കായി പര്യടനം നടത്തി. ആകാശവാണി യുവസംഗീതജ്ഞർക്കായി സംഘടിപ്പിക്കുന്ന സംഗീത മത്സരത്തിൽ 1960 രാഷ്ട്രപതിയുടെ മെഡൽ വാസുദേവൻ നേടിയിട്ടുണ്ട്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പുരസ്കാരങ്ങൾ 5 തവണ അദ്ദേഹത്തെ തേടിയെത്തി. 1982 കേരള സംഗീത നാടക അക്കാദമി അവാർഡും 1989 അക്കാദമി ഫെലോഷിപ്പ്

ഫെലോഷിപ്പും 2000-ൽ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡും നെയ്യാറ്റിൻനീരയ്ക്ക് ലഭിച്ചു. വർഷങ്ങളോളം നീണ്ട ഈ സംഗീത സമരിയ്ക്കുള്ള ആദരസൂചകമായി 2004-ൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2007-ൽ സംസ്ഥാനം സ്വാതി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രൻ ഒരുക്കിയ സ്വാതി തിരുനാൾ എന്ന ചലച്ചിത്രത്തിന്റെ മ്യൂസിക് കൺസൾട്ടന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ചിത്രം, വചനം, മഴ എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സംഗീതം വെള്ളിത്തിരയിലും തിളങ്ങി.

2008 മെയ് 13 നെയ്യാറ്റിൻകര വാസുദേവൻ രാവിലെ ഉറക്കമെഴുന്നേറ്റ് മെല്ലെ കട്ടിലിൽ അല്പനേരമിരുന്നു. പത്മനാഭസ്വാമിയെ മനസ്സിൽ സ്മരിച്ച് ഹിന്ദോളത്തിൽ പത്മനാഭ പാഹി എന്ന സ്വാതിനിരുനാൾ കൃതി ഭക്തിപുരസരം ആലപിച്ചു. താൻ പതിവിൽ കൂടുതൽ ക്ഷീണിതനാണല്ലോ എന്ന തോന്നലുണ്ടായി. കുറച്ചുനേരം മനസ്സിൽ ഒന്നും തന്നെ തെളിഞ്ഞില്ല. ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. മധ്യാഹ്നരാഗമായ മണിരംഗ് പാടുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കുകയും കണ്ണുകൾ എന്നേക്കുമായി അടയുകയും ചെയ്തു. വിനയമധുരമായ വ്യക്തിത്വവും ഭാവതീവ്രമായ സംഗീതവും കൊണ്ട് മലയാളക്കരയെ മാത്രമല്ല കർണാടക സംഗീത കുലത്തെ ആകമാനം രഞ്ജിപ്പിച്ച നെയ്യാറ്റിൻകര വാസുദേവൻ മനുഷ്യ മനസ്സുകളിൽ ഇന്നും നിറസാന്നിധ്യമായി തുടരുന്നു.

നെയ്യാറ്റിൻകര വാസുദേവനെ കുറിച്ചുള്ള എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന വിധു വിജയ്. ആഖ്യാനം നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം ആര്യലക്ഷ്മി R.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ആകാശവാണി
3: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. കരിമുകിൽ മാനത്ത്

ഇനി സജി ശ്രീവത്സം ഗാനമെഴുതി, മുരളി സിത്താര സംഗീതം നൽകിയ ഒരു ഗാനം, പ്രണവമന്ത്രധ്വനിയോടെ കാലം പ്രഭാത പൂജ തുടങ്ങി.

മധുമുരളികയൂതും മായക്കണ്ണ മാനസ ചോര നീയെവിടെ. എൽ ശ്രീരഞ്ജിനിയുടെ വരികൾ, സംഗീതം നൽകിയത് റാണ.

അടുത്തതായി രാജ്പണിക്കർ ശാസ്തമംഗലം ഗാനമെഴുതി വി എൻ കുമാർ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. എന്തൊരു മുഖശ്രീയാണീ ഭൂമിക്ക് പൊന്നോണക്കന്യക പദമൂന്നവേ.

അറിയുമ്പോൾ തീരുന്ന അനുഭവകഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം. രാജീവ് ആലുങ്കലിന്റെ വരികൾ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അവസാനമായി ആലാപനം ആലാപനം, ആത്മാവിനോടുള്ള സംവേദനം. ഗാനം എഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം നൽകിയത് KPAC ചന്ദ്രശേഖരൻ.

0: ഹരിദാസ് ഓച്ചിറ, സജി ശ്രീവത്സം, എൽ ശ്രീരഞ്ജിനി, രാജ് പണിക്കർ ശാസ്തമംഗലം, രാജീവ് ആലുങ്കൽ എന്നിവർ സംഗീതം നൽകി. ബി പ്രകാശ്, മുരളി സിത്താര, റാണ, വി എൻ കുമാർ, കെ പി എ സി ചന്ദ്രശേഖരൻ എന്നിവർ സംഗീതം നൽകി. സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു. വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത്

0: ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തുപറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി US ഇറാൻ യുദ്ധമടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ C ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ഒരുമയെയും നിലനിർത്തുവേൻ എന്നും തമിഴ്നാട് അരസിന് മുതലമൈച്ചറാക ഉണ്മയാകവും ഉളച്ചാണ്ടിൻപടിയും എൻ കടമകളെ നിറവേറ്റുവേൻ എന്നും அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: തമിഴ്നാടിന്റെ 9-ാമത് മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234-അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ഗ്യാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം.

0: പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശക്കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
1: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ 10 ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 തിരികെ എത്തുന്ന സർവീസിൽ പ്രതിദിനം 50 ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന 2 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.

0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്.

സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടങ്ക ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടങ്ക ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശതാവരി കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരുക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വെയിലത്ത് നിന്നും മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു, ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക. തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ചു കുറച്ചായി വെള്ളം കുടിപ്പിക്കുക. കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്. അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനൽ നിർജ്ജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കൂടി അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും മൂത്രത്തിന് കട്ടി കൂടി മൂത്രത്തിന്റെ അണുബാധ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെയും ത്വക്കിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനും വെള്ളം കുടിയുടെ അളവിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. AC ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. വെയിലിൽ കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജ്ജലീകരണത്തിന് സാധ്യത കൂടുന്നു. അധിക ദിവസവും ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തൈരിന്റെ ഉപയോഗം ആരോഗ്യദായകമാണ്. പാലും തൈരും 1 ദിവസത്തിലധികം പഴകിയത് ഉപയോഗിക്കരുത്. ലസ്സി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെയിലിൽ ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യ

0: കിരണങ്ങൾ തീവ്രത കൂടി, അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാൻ തിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനൽ കൂടുതലാണ്. ഈ രണ്ടു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. AC ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. രണ്ട് പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2-വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമെറ്റ് വച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജ്ജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിനും വസ്ത്രത്തിന്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്.
1: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷത

0: അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹി ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: इसी प्रेरणा से हमने 3 दिन पहले ऑपरेशन सिंदूर की पहली वर्षगांठ मनाई है.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക്

0: ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പെർസാർ ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
2: To join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database of the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL cricket in the രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹാർദമായ സ്വാഗതം. കായംകുളം ഏവൂർ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ അയച്ച കത്താണ് ആദ്യം. പ്രിയ രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന നല്ല നല്ല പാട്ടുകൾ കേൾപ്പിച്ചു തരുന്ന രഞ്ജിനിയുടെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ അറിയിക്കട്ടെ. രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് കേൾപ്പിക്കാമോ? ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലെ മാധുരി പാടിയ കണ്ണ ആലില കണ്ണ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ലോക മാതൃദിനമാണല്ലോ ഇന്ന്, മെയ് മാസത്തെ രണ്ടാമത്തെ ഞായറാഴ്ച. എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ ഗാനം സാദര സമർപ്പിക്കുകയാണ്. കൂടാതെ രഞ്ജിനിയുടെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. മെയ് 10 അതായത് ഇന്ന് ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ ഈ കത്തും ഉൾപ്പെടുത്തി പാട്ട് കേൾപ്പിക്കും എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നിർത്തട്ടെ. കായംകുളം ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ ഗാനം, എഴുതിയത് വയലാറാണ്, സംഗീതം ജി ദേവരാജൻ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. അടുത്ത ഈ രഞ്ജിനിയിലെ കത്ത് പത്തനംതിട്ട ആറന്മുളയിലെ മോനി കിടങ്ങന്നൂർ അയച്ചതാണ്. എനിക്കൊരു പാട്ട് വേണം. എൻ്റെയും എൻ്റെ മകൻ്റെയും ജന്മദിനമാണ് May 8. കഴിഞ്ഞുപോയി. ചലനം ചലനം എന്ന പാട്ട് തൊട്ടടുത്ത ദിവസം വെച്ച് തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരികൾ ഗീത, രമണി, ഉഷ, കൊച്ചുമോൾ, ജെസ്സി, സുബി എന്നിവർക്ക് വേണ്ടി ആണ് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് പാട്ടുകൾ, വാർത്തകൾ, പ്രഭാതഭേരി, നാടകം ഇവയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. പോസ്റ്റ് ഓഫീസിൽ കവറില്ല, സ്റ്റാമ്പ് വാങ്ങി കവറിൽ ഒട്ടിച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പത്തനംതിട്ട ആറന്മുളയിലെ കിടങ്ങന്നൂർ നിന്ന് മോനി. മോനി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം വാഴവേമായം എന്ന ചിത്രത്തിലെ ചലനം ചലനം എന്നുള്ള ഗാനമാണ്. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

0: ചലനം ചലനം ചലനം.
1: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി.
3: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
3: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: തിരുവല്ല കാവുംഭാഗത്തെ PG ചന്ദ്രൻ രഞ്ജിനിലേക്ക് ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ എന്ന ഗാനമാണ് എനിക്ക് കേൾക്കേണ്ടത്. യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്നു, യേശുദാസ് പാടിയ ഗാനം. ചിത്രം സിന്ദൂരച്ചിപ്പ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തിരുവല്ല കാവുംഭാഗത്തെ PG ചന്ദ്രൻ.

0: നാല് ടൺ ഏസ് വേണം. എന്നാൽ കീശ താലി ഏകദേശം വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: കായംകുളത്തെ മായം പിള്ള രഞ്ജനയിൽ കൂടി ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചെന്നായ വളർത്ത കുട്ടി എന്ന സിനിമയിലെ പി സുശീല പാടിയ അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ എന്നുള്ള ഗാനം. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാല്യമായി എന്ന പാട്ട് ഞായറാഴ്ചത്തെ രഞ്ജനിൽ ഉൾപ്പെടുത്തി കേൾപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഈ പാട്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇടശ്ശേരിത്ത് ലതാകുമാരിക്കും കീർത്തിക്കും കീർത്തിയുടെ മക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഞായറാഴ്ചത്തെ രഞ്ജനിയിൽ സാധിക്കില്ലെങ്കിൽ ശനിയാഴ്ചത്തെ രഞ്ജനിയിൽ ഉൾപ്പെടുത്തി പാട്ട് കേൾപ്പിക്കണം. എന്തായാലും പാട്ട് കേൾപ്പിക്കാതിരിക്കരുത്. പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. പാട്ടിൻ്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ. പാട്ട് കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കത്തി ചുരുക്കുന്നു കായംകുളത്തെ മായൻ പിള്ള. ചെന്നായ വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിലെ പി സുശീല പാടിയ ഗാനം കേൾപ്പിക്കുകയാണ്. ഗാനം കായംകുളം മായൻ പിള്ള ആവശ്യപ്പെട്ടതനുസരിച്ച്.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ചെങ്ങന്നൂർ നിന്ന് ഗീതാകുമാരി. ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടിയാണ് പ്രിയരഞ്ജനി. ഇന്നത്തെ രഞ്ജനിയിലൂടെ പൂ കുങ്കുമപ്പൂ എന്ന ഗാനം കേൾപ്പിച്ചു തരണം. രസതന്ത്രം എന്ന ചിത്രത്തിലെ ഗാനഗന്ധർവൻ്റെ ആലാപനം എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഗാനം. അച്ഛൻ ആകാശവാണിയുടെ ശ്രോതാവും അക്ഷരശ്ലോക കലാകാരനുമായിരുന്നു. ആകാശവാണിയിലെ എല്ലാ അവതാരകർക്കും പ്രിയ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുകയാണ് ഗീതാകുമാരി, ചെങ്ങന്നൂർ. രസതന്ത്രം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

0: നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321, 9496569321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496565321, 9496569321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ,
2: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
3: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
4: നാളെ കാണുകയും ഇല്ല.
5: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
6: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
7: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
8: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
9: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും.
10: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള സ്ഥിരം ശ്രോതാവാണ് ആരുഷ് ആർ കാമത്ത്. ആകാശവാണിയുടെ ഹൈ പവർ ട്രാൻസ്മിറ്ററിൽ നിന്ന് 576 kHz കേൾക്കുന്ന മനോഹരമായ ഗാനങ്ങൾ എന്നെ ആകർഷിക്കുന്നതിനാൽ ഈ കത്തെഴുതുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഞാൻ യേശുദാസ് സാറിൻ്റെ ദിവ്യസ്വരത്തിൽ ബ്രഹ്മകമലം ശ്രീലകമാക്കിയ എന്ന ഗാനം സവിധം എന്ന സിനിമയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള സ്ഥിരം ശ്രോതാവായ 8ാം ക്ലാസ്സുകാരൻ ആരുഷ് ആർ കാമത്ത്. സവിധം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രവും ജോൺസണും.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഗ്രേസ്യ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: മലയാളപ്പുഴ കോഴിക്കുന്നത്ത് നിന്ന് ബിജു സുനിത ബിജു ഇവരുടെ ഇഷ്ടഗാനമാണ് എടുത്തത്. പത്തരപ്പടി റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ കെ മുരളീധരൻ, ആർട്ടിസ്റ്റ് മുരുകേശൻ ചെങ്ങന്നൂർ, രാധ വയലാർ, ജ്യോതിലക്ഷ്മി പുനലൂർ ഇവർക്കായി ഞങ്ങളൊരു ഗാനം സമർപ്പിക്കുകയാണ്. അങ്കിൾ ബൺ എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും ആലപിച്ച അമ്പിളിക്കലയൊരു നൊമ്പരപ്പാടോ. ഈ ഗാനം എഴുതിയത് പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ. ഗാനത്തിനായി കാത്തിരിക്കുന്നു. പത്തനംതിട്ട മലയാളപ്പുഴ നിന്ന് കോഴിക്കുന്നത്തെ ബിജുവും സുനിത ബിജുവും.

0: ചേച്ചി ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമല തോമസ്, പൂഴനാട്. ഗൃഹാതുരത ഉണർത്തുന്ന കുറേ ഓർമ്മകളാണ് ഈ കത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. വീണ്ടും ഒരു മധ്യവേനലവധിക്കാലം എത്തിയല്ലോ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ മധ്യവേനലവധിക്കാലങ്ങളിൽ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതും അവരോടൊപ്പം ജലാശയങ്ങളിൽ നീന്തി കുളിച്ച് രസിക്കുന്നതും ഉത്സവസ്ഥലങ്ങളിലും ദേവാലയങ്ങളിലും ആഘോഷസ്ഥലങ്ങളിലും സന്ദർശിക്കുന്നതും ഓർമ്മ വരുന്നു. അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ വീട്ടിലേക്ക് മടങ്ങുന്നതും അടുത്ത വേനലവധിക്കാലത്തിനായി കാത്തിരിക്കുന്നതും എല്ലാം സന്തോഷകരമായ ഓർമ്മകളാണ്. ഒരിക്കലും മടങ്ങി വരാത്ത ആ നല്ല കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മധ്യവേനലവധിയായി എന്ന ഗാനം കേൾപ്പിക്കാമോ? ചിത്രം നിലയ്ക്കാത്ത ചലനങ്ങൾ. ഗായിക P. സുശീലാമ്മ, രചന വയലാർ രാമവർമ്മ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ഞാൻ ദിവസവും റേഡിയോ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലും ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ പേര് സരള എസ് കുറുപ്പ്. സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പ്രക്കാനം. എനിക്ക് രണ്ട് മക്കളാണ്. മൂത്ത മകൻ അരുൺ, ഭാര്യ ലക്ഷ്മി. രണ്ടുപേരും അയർലൻഡിലാണ്. ഒരു മകളുണ്ട്. രണ്ടാമത്തെ മകൻ അരവിന്ദ്, ഭാര്യ ആതിര ഡെന്റൽ ഡോക്ടറാണ്. നാട്ടിലുണ്ട്. ഒരു മകളാണ് അവർക്കുമുള്ളത്, അതിഥി അരുൺ, വസുധ അരവിന്ദ്. അങ്ങനെയാണ് കൊച്ചുമക്കളുടെ പേര്. എൻ്റെ ഭർത്താവ് എക്സ് മിലിട്ടറി, പേര് സദാശിവക്കുറുപ്പ്. അദ്ദേഹം ഞങ്ങൾ

വിട്ടുപിരിഞ്ഞിട്ട് ജൂലൈ 23-ന് 3 വർഷം തികയുകയാണ്. പെട്ടെന്നുള്ള മരണം താങ്ങാൻ പറ്റാത്തതായിരുന്നു. ഞാൻ ഈ വരുന്ന 24 മെയ് 24 അയർലൻഡിലേക്ക് മകൻ്റെ കൂടെ പോവുകയാണ്. 3-ാം ചരമവാർഷികത്തിന് ഇവിടെ ഉണ്ടാകില്ല. പോകുന്നതിന് മുൻപായി എനിക്ക് രഞ്ജനിയിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരണേ. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഗാനം കാരുണ്യം എന്ന ചിത്രത്തിലെ മറഞ്ഞു പോയതെന്തേ എന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിക്കും എന്ന വിശ്വാസത്തോടെ സരള എസ് കുറുപ്പ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഓർമ്മച്ചപ്പിലൂടെ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഓരോ പാട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് രണ്ടും കേൾപ്പിച്ചു തന്നത് നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. സരള എസ് കുറുപ്പ് ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുകയാണ്. കാരുണ്യം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെന്തേ. ഗാനരചനയും സംഗീതവും കൈതപ്പുറം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഒരു ഇടവേളയ്ക്ക് ശേഷം രഞ്ജിലേക്ക് വീണ്ടും കത്തയക്കുകയാണ്. ആലപ്പുഴ വടക്കൻ ആര്യാട് നിന്ന് നമ്പ്യാനവിളിയിലെ ശ്രീദാസ്. രാസലീല എന്ന ചിത്രത്തിലെ കിളിയെ കിളിക്കിളിയെ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന എല്ലാവർക്കുമായി, ഒപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുകയാണ് എന്നെഴുതിയിരിക്കുന്നു. ആലപ്പുഴ നോർത്ത് ആര്യാട് നിന്ന് നമ്പ്യാനവിളി ശ്രീദാസ്. രാസലീല എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസും വാണിജ്യറും സംഘവുമാണ്. വയലാറിന്റെ വരികൾക്ക് ഈണമിട്ടത് സലീൽ ചൗധരി.
2: പാടത്തെ പെണ്ണേ

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുക. രഞ്ജിനിയിൽ പങ്കാളികളാകുക. വിലാസം ഇതാണ്: രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. ശുഭദിനാശംസകളോടെ കുരിപ്പുഴ സജീവ്.

തേടിയ വള്ളിക്കാലിച്ചിറ്റി ഈ ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. യേശുദാസും വാണിജ്യറാമും പാടിയത്. ഗാനരചന എ പി ഗോപാലും സംഗീതം കെ ജെ ജോയി.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
4: പോയി എന്റെ പ്രൈസ് മണി.
5: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
3: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
4: എവിടെ?
3: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
4: RBI
3: റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെജോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
4: നോ ബ്രോക്കറേജ്,
3: നോ ഹിഡൻ ഫീസ്.
4: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
3: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495961 9496 3 1 9496 5961 9496 5961 3 2 1. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 94 95 96 41 99 96 55 63 21 99 96 59 21. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യവിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി
4: ഹരിതവാണി

മലയാളികളിൽ അധികം പേരും ശ്രദ്ധിക്കാനിടയില്ലാത്തൊരു പക്ഷിയാണ് വാനമ്പാടി. എന്നാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും വാനമ്പാടിയെക്കുറിച്ച് കേട്ടിരിക്കാനിടയുണ്ട്. നമ്മുടെ ഗന്ധർവരായ പക്ഷികളിലൊന്നാണിത്. ഗന്ധർവന്മാർ വലിയ പാട്ടുകാർ എന്നാണല്ലോ കരുതപ്പെടുന്നത്. വാനമ്പാടികളുടെ പാട്ടിനെക്കുറിച്ച് പാടാത്ത കവികൾ കുറവാണ്.

0: പക്ഷിപ്പാട്ട് മുഴങ്ങുമ്പോൾ അവിടുത്തെ ഏതു കവിയാണ് പാടിപ്പോകാതിരിക്കുക? കേരളത്തിന് ഇങ്ങനെയുള്ള കടുത്ത കാലാവസ്ഥാ ഭേദങ്ങൾ വളരെ കുറവാണ്. വേണമെങ്കിൽ വേനലും മഴയുമാണ് നമ്മുടെ കടുപ്പമുള്ള കാലാവസ്ഥയായി തോന്നുന്നത് എന്ന് പറയാം. കാലാവസ്ഥയിലുള്ള മിതത്വം നമ്മുടെ ഭാവുകത്വത്തെയും സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ.
1: സ്വർഗവാതുക്കലിരുന്ന് ശ്രുതിമീട്ടുന്നവരാണ് വാനമ്പാടികൾ എന്നാണ് കവിഭാവന. കവിക്ക് തുല്യനാണീ പക്ഷിയെന്നും മഹാകവികൾ പാടിയിട്ടുണ്ട്. ആംഗലകവി ഷെല്ലി തന്റെ ഗുരുവായി വരിക്കാൻ ആഗ്രഹിച്ചത് വാനമ്പാടികളെയാണ്. മറ്റൊരു ആംഗലകവി വേഡ്സ്വർത്തും വാനമ്പാടികളെക്കുറിച്ച് ആരാധനയോടെ എഴുതിയിട്ടുണ്ട്.
0: വാനമ്പാടിയുടെ പാട്ട് വളരെ പ്രത്യേകതകളുള്ളതാണ്. ഇത് ഒരിക്കൽ കേട്ടവർ മറക്കില്ല. നേർരേഖയിൽ എന്നതുപോലെ സരളമായ സംഗീതമല്ല കൊമ്പൻ വാനമ്പാടികൾ പൊഴിക്കാറുള്ളത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു പക്ഷിയുടെ പാട്ടായി മാത്രം ഇതിനെ നിർവചിക്കാനാവില്ല. പല പക്ഷികളുടെ പാട്ടുകൾ കൂട്ടിക്കലർത്തി വാനമ്പാടി പാടുകയാണെന്നേ തോന്നുകയുള്ളൂ.

0: ജുഗൽബന്ദി പോലെ അല്ലെങ്കിൽ സിംഫണി പോലെ തോന്നും ഇവയുടെ പാട്ട് കേൾക്കുമ്പോൾ. കൊമ്പൻ വാനമ്പാടിയുടെ പാട്ട് 3-4 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. വാനമ്പാടിയുടെ സംഗീതത്തെ കവികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും അവയുടെ പാട്ടിന്റെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ്.
1: പലതരം വാദ്യോപകരണങ്ങളുടെ ഒരു മേളനം വാനമ്പാടിയുടെ പാട്ടിൽ കേൾക്കാം. ഇതിൽ ചിലമ്പിന്റെ ശബ്ദം വേറിട്ട് നിൽക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന, കെ ജെ യേശുദാസ് പാടിയ തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി എന്ന പാട്ട് മലയാളികളുടെ മനസ്സിൽ വാനമ്പാടിയെ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്.

0: വിശാലവും വരണ്ടതുമായ സ്ഥലങ്ങളിലും ചരൽ പ്രദേശങ്ങളിലുമാണ് കൊമ്പൻ പാടികളെ കാണാറുള്ളത്.
1: പക്ഷി നിരീക്ഷകൻ സി ജി അരുൺ.
0: ആറ്റക്കുരുവിയേക്കാളും വലിപ്പമുള്ളതും തവിട്ട് നിറത്തിലുമുള്ള ഈ പക്ഷികൾക്ക് തലയിലും പുറത്തും കഴുത്തിലും കറുത്ത വരകളുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ശിഖയുണ്ട് ഈ പക്ഷിക്ക്. ഇംഗ്ലീഷിൽ മലബാർ ലാർക്ക് എന്നു പേരുള്ള ഈ പക്ഷിയുടെ ശാസ്ത്രനാമം ഗലറിഡ മലബാറിക്ക എന്നാണ്. വിഖ്യാത കവികളായ ഷെല്ലിയും വേഡ്സ്വർത്തുമൊക്കെ 18-ാം നൂറ്റാണ്ടിൽ വാനമ്പാടികളെക്കുറിച്ച് എഴുതിയ കവിതകളിലൂടെ ലോകമെങ്ങും ഈ പക്ഷികൾ പ്രശസ്തമായി. ഇതിനും 2 നൂറ്റാണ്ട് മുന്നേ ഷേക്സ്പിയറുടെ രചനകളിൽ വാനമ്പാടികളെക്കുറിച്ച് വിശേഷണങ്ങളുണ്ട്. വർണ്ണിക്കാൻ വിഷമമുള്ള തരത്തിൽ നീണ്ടുപോകുന്ന പാട്ടുപാടുന്നത് ആൺപക്ഷികളാണ്. തറയിൽ നിന്നും ഉയർന്നു പൊങ്ങി കുറച്ചു നേരം വായുവിൽ ചിറകടിച്ച് നിന്നുകൊണ്ട് മെല്ലെ നീങ്ങിക്കൊണ്ടാണ് പാടുന്നത്. തറയിൽ ഇരുന്നും ആലപിക്കാറുണ്ട്. മിക്കവാറും കൂട്ടങ്ങളായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 10 വാനമ്പാടികളുണ്ട്. അതിൽ ദേശാടനക്കാരായ ബന്ധുക്കൾ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ വിശാലമായ വളപ്പിനുള്ളിൽ വലിയ ചുറ്റുമതിൽ വരുന്നതിന് മുന്നേ ഓറിയൻ്റൽ സ്കൈലാർക്ക് എന്ന കൊമ്പൻ പാടിയുടെ ബന്ധുവിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. സൂര്യരശ്മികളെ എതിരേൽക്കുന്ന മനസ്സുപോലെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായി കവികൾ വാഴ്ത്തുമ്പോൾ ഇപ്പോൾ ഈ പക്ഷികളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിശാലവും തുറന്നതുമായ പ്രദേശങ്ങളൊക്കെ കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി തരം മാറ്റിയെടുക്കലും വ്യാപകമായ നികത്തലുകളും കുന്നുകിടിക്കലും കാരണം കേരളത്തിൽ പലയിടത്തു നിന്നും ഇവർ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ പറഞ്ഞ വിഖ്യാത കലാകാരന്മാർ ഈ കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നതെങ്കിൽ അവരുടെ ഭാവനകൾ ആകുലതകൾ നിറഞ്ഞതായനെ.
2: ഇവയുടെ പാട്ട് വളരെ പ്രശസ്തമായതുകൊണ്ട് വാനമ്പാടികൾ എല്ലാവരും വലിയ പാട്ടുകാരാണെന്ന് ആരും കരുതരുത്. ഇവരിൽ ചില ജാതിക്കാർ മാത്രമാണ് പാട്ടുകാരായുള്ളത്. വർണ്ണഭംഗിയൊന്നുമില്ലാത്ത ചെറിയൊരു പക്ഷിയായതിനാൽ എല്ലാവരും വാനമ്പാടികളെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നുമില്ല. കേരളത്തിൽ സാധാരണ കണ്ടുവരാറുള്ള വാനമ്പാടികളാണ് കരിവയറൻ വാനമ്പാടി, ചെമ്പൻപാടി, കൊമ്പൻ വാനമ്പാടികൾ തുടങ്ങിയവ. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനാവുകയുള്ളൂ.
1: കൊമ്പൻ വാനമ്പാടികളിൽ പ്രധാനമായും 2 ഇനങ്ങളെയാണ് ഇവിടെ കാണാനാവുക. മറ്റു വാനമ്പാടികൾക്കില്ലാത്ത തലയിലെ ശിഖയാണ് ഇവയെ കൊമ്പൻ വാനമ്പാടി എന്ന് പേര് ചൊല്ലി വിളിക്കാൻ കാരണം. സൈസ് ക്രസ്റ്റഡ് ലാർക്ക് കൊമ്പൻ വാനമ്പാടികളിലെ ഒരു ഇനത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഇത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗാലറിഡ ഡേവ എന്നാണ്. 2-ാമത്തെ ഇനത്തിൻ്റെ ഇംഗ്ലീഷ് പേര് മലബാർ ക്രസ്റ്റഡ് ലാർക്ക് എന്നും ശാസ്ത്രീയ നാമം ഗാലറിഡ മലബാറിക്ക എന്നുമാണ്.
2: കൊമ്പൻ വാനമ്പാടികൾക്ക് തെങ്ങിൽ കൂടൊരുക്കി കാണാറുള്ള ആറ്റക്കുരുവികൾ എന്ന് വെളിപ്പേരുള്ള തൂക്കണാം കുരുവികളേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ. ആകപ്പാടെ നോക്കിയാൽ മേൽമണ്ണിൻ്റെ തവിട്ട് നിറമാണ് അവയ്ക്കുള്ളത്. മണ്ണിൽ പതുങ്ങിയിരുന്നാൽ ഇവയെ കണ്ടെത്തുവാൻ എളുപ്പവുമല്ല.
1: കൊമ്പൻ വാനമ്പാടിയുടെ ദേഹത്താകെ ഇരുണ്ട വരകൾ കാണാനാകും. സൂക്ഷിച്ചു നോക്കിയാൽ കഴുത്തിലും പുറത്തും തലയിലും മാറിടത്തിൽ 2 വശങ്ങളിലുമായി ഇരുണ്ട വരകൾ വ്യക്തമായി കാണാനാകും. ശിഖ ഒന്നുകൊണ്ട് തന്നെ കൊമ്പൻ വാനമ്പാടിയെ മറ്റു വാനമ്പാടികളിൽ നിന്ന് തിരിച്ചറിയാനാകും. തലയിൽ ഉയർന്നു നിൽക്കുന്ന തൂവലുകൾ ചില നേരം താഴ്ന്നു കിടക്കാറുമുണ്ട്. പൂവനെയും പിടയെയും തമ്മിൽ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. എന്നാൽ പാട്ടുപാടുന്ന പക്ഷി ഏതെന്ന് നോക്കി പൂവനെ തിരിച്ചറിയാം. പെൺപക്ഷി പൂവനെപ്പോലെ പാടാറില്ല.
2: എവിടെയെങ്കിലും ഇരുന്ന് പാടുക മാത്രമല്ല കൊമ്പൻ വാനമ്പാടികൾ ചെയ്യുക. അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് ചില അഭ്യാസങ്ങൾ കൂടി അവ നടത്താറുണ്ട്. അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ഉയർന്നും താഴ്ന്നും പറന്ന് തുടരെ തുടരെ ചിറക് വിറപ്പിച്ചുകൊണ്ടാണിവ പാട്ടുകച്ചേരി നടത്തുന്നത്. ഇന്നത്തെ പാട്ടുകച്ചേരി നടത്തുമ്പോൾ കാറ്റു ചവിട്ടി നിൽക്കുന്ന ശീലവും ഇവയ്ക്കുണ്ട്. പറയത്തക്ക വർണ്ണത്തൂവലുകളൊന്നും പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടില്ലെങ്കിലും ശ്രുതിശുദ്ധമായ സംഗീതം ഒന്നുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവയ്ക്ക് കഴിയുന്നു.
1: വരണ്ടതും കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞതുമായ മലഞ്ചെരുവുകളിലാണ് സാധാരണയായി കൊമ്പൻ വാനമ്പാടികളെ കാണാനാവുക. തെക്കൻ ജില്ലകളിൽ കണ്ടുവരുന്ന കൊമ്പൻ വാനമ്പാടിക്ക് കഴുത്തിലും മാറിടത്തിലും വേദിയുള്ളതും കറുത്തതുമായ വരകളാണുള്ളത്. ഇവ മലബാറിൽ കാണുന്ന കൊമ്പൻ വാനമ്പാടികളെപ്പോലെ പാട്ടുകാരല്ലെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടിയിരിക്കുന്നു.

ഗന്ധർവനായ കൊമ്പൻ വാനമ്പാടികൾ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. നിലത്ത് കിടക്കുന്ന കല്ലിൻ്റെയോ മൺകട്ടയുടെയോ കുറ്റിപ്പുല്ലിൻ്റെയോ ചുവട്ടിലെ ചെറുകുഴിയിൽ വലിയ ആർഭാടമൊന്നുമില്ലാതെയാണ് ഇവ കൂടൊരുക്കുന്നത്. പുല്ലും വേരുകളും രോമങ്ങളുമെല്ലാം ചേർത്താണ് ഇവ കൂടൊരുക്കുന്നത്. മുട്ടയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഉറപ്പാക്കും വിധമുള്ള ഇടമാണ് ഇവ കൂടൊരുക്കാനായി കണ്ടെത്തുന്നത്. മഴക്കാലത്തിന് മുമ്പായാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഈ സമയത്താണ് ഇവയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉച്ചാവസ്ഥയിലെത്തുന്നത്. കൊമ്പൻ വാനമ്പാടിയുടെ കൂട്ടിൽ 3-4 മുട്ടകളെങ്കിലും കാണും. നമ്മുടെ പ്രകൃതിയെ സംഗീതസാന്ദ്രമാക്കുന്നതിൽ അനുഗ്രഹീതരായ കൊമ്പൻ വാനമ്പാടികളുടെ പാട്ടുകളും വലിയ പങ്കുവഹിക്കുന്നു. നമ്മെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന കൊമ്പൻ വാനമ്പാടി

0: കിളിക്കൊഞ്ചൽ. ചിത്രീകരണ പരമ്പര ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ. നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
0: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ.
7: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
6: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
7: നാളെ കാണുകയും ഇല്ല.
6: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
8: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
9: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
7: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
9: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
10: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
11: എന്നും രാവിലെ 7:13.
10: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
0: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
5: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
0: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
5: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
0: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
0: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
5: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
0: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
5: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അമ്പിളി പാടിയ ഗാനം, ചിത്രം അവൻ ഒരു അഹങ്കാരി. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമലയാണ്. സംഗീതം MS വിശ്വനാഥൻ.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഇണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം റൌഡി രാജമ്മ.

മണൽ ചിത്രങ്ങൾ എന്ന ചിത്രത്തിൽ ഗാനം ശ്രുതി ജയപാലും സൂര്യസാഗറും പാടിയത്. ഗാനരചന രഞ്ജിത് മാവേലിക്കര, സംഗീതം ആമച്ചൽ പവിത്രം.

കൺഫഷൻസ് ഓഫ് എ കുക്കു എന്ന ചിത്രത്തിലെ ഗാനം സിതാര പാടിയത്. ഗാനരചന ഗീതാ പ്രകാശ്, സംഗീതം അലോഷി പീറ്റർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: പ്രിയ ശ്രോതാക്കളെ, കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ പാലാ സ്വദേശി ശ്രീ ജോസഫ് കുര്യൻ മേക്കാട്ടാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കോട്ടയം പാലാ പ്ലാശനാൾ സ്വദേശി ശ്രീ ജോസഫ് കുര്യൻ മേക്കാട്ട് ആണ്. പ്രമുഖ കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അദ്ദേഹം കാർഷിക മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കർഷകോത്തമ അവാർഡ് 1999 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡുകൾ പലതവണ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കളുടെ കുട്ടിക്കാലം, ജനനം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1958 എൻ്റെ ജനനത്തീയതി വന്നിരിക്കുന്നത്. പാലായിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്ക് പ്ലാശനാലെന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്.
1: കുടുംബം എങ്ങനെയായിരുന്നു? ഒരു കാർഷിക കുടുംബമായിരുന്നു?
2: കാർഷിക കുടുംബമായിരുന്നു. ഞാൻ കാർഷിക കുടുംബത്തിൽ എൻ്റെ പിതാവും നല്ല ഒരു കർഷകനായിരുന്നു. പിതാവ് തന്നെ കാർഷിക മേഖലയിൽ ചെറിയ അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പ്ലാശനാൽ ഇരാറ്റുപേട്ട റീജിയണൽ ആഫീസിൻ്റെ കീഴിൽ എൻ്റെ പിതാവാണ് ആദ്യം ബഡ് തൈ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുന്നത്.
1: റബ്ബറിൻ്റെ
2: ആവറോസ് PB16 എന്ന് പറയുന്ന രണ്ട് വെറൈറ്റി കൊണ്ടുവന്ന് പരീക്ഷണാർത്ഥി മാർത്താണ്ഡത്തുനിന്ന് കൊണ്ടുവന്ന്.
1: അന്നൊക്കെ അവിടെ സാധാരണ രീതിയിലുള്ള റബ്ബർ തൈയായിരുന്നു കൃഷി ചെയ്തിരുന്നത്?
2: അന്നത്തെ ആ റബ്ബർ എന്ന് പറയുന്ന ക്ലോണൽ മരങ്ങളായിരുന്നു. ക്ലോണൽ മരങ്ങൾ എന്ന് പറഞ്ഞാൽ 100 മരത്തിന് 2 ഷീറ്റ് കിട്ടുന്ന മരങ്ങൾ. പിന്നെ മലയങ്ങളോണായി. പിന്നീട് മലയങ്ങളോണെന്ന് പറഞ്ഞാൽ 100 മരത്തിന് 1 കിലോ ഷീറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 ആറായി

0: നൂറ്റഞ്ച് വന്നപ്പോൾ 100 മരത്തിന് 15 കിലോ ഷീറ്റ് എന്നുള്ളതായിരുന്നു എൻ്റെ കണക്ക്. അപ്പോൾ ഈ പി വി 16 ആവറോസൊക്കെ ഒരു 7 കിലോ 8 കിലോ ഒക്കെ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ അത്രയും കാർഷിക മേഖലയിൽ എൻ്റെ പിതാവ് ബന്ധപ്പെട്ടിരുന്നു. ആ ഒരു കുടുംബ പശ്ചാത്തലം എനിക്ക് കിട്ടി.
1: ഈ കുടുംബത്തിലെ സഹോദരങ്ങളൊക്കെ ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു?
0: സഹോദരങ്ങൾ എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അവർ രണ്ടുപേരിൽ ഒരാൾ ബിസിനസ്സും ഒരാൾ കാർഷിക മേഖലയിൽ നിൽക്കുന്നു. പിന്നെ 3 സിസ്റ്റേഴ്സായിരുന്നു. അവരൊക്കെ ഓരോ പ്രദേശം, ഒരാൾ ചങ്ങനാശ്ശേരി, ഒരാൾ കോതമംഗലം, എറണാകുളം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുടുംബം ഇതും നയിച്ചു പോകുന്നു.
1: ഈ എല്ലാവരും ഈ കാർഷിക മേഖലയിൽ ഇപ്പോഴും അവർക്ക് ബന്ധമുണ്ടോ?
0: ഞങ്ങളുടെ ആ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്ന ഒരു കാർഷിക സംസ്കാരമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ കാർഷിക മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത് തെങ്ങ്, കമുക, കൊടി, പിന്നെ നമുക്ക് കപ്പ, ചീനി, നടുതൽ, നമുക്ക് ആവശ്യമുള്ള ആഹാരത്തിനുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ പുരയിടത്തിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എല്ലാ സമ്മിശ്ര കൃഷികളും കൂടെ മാറിപ്പോകാനൊരു കാരണം ഈ റബ്ബറിൻ്റെ ഒരു വിലക്കയറ്റമാണ്. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലായിട്ട് 186 ഹെക്ടർ സ്ഥലത്ത് പാടങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ നെൽപ്പാടങ്ങൾ അവശേഷിക്കുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ 1.5 വർഷമാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അത് നമ്മുടെ കച്ചിക്ക് വിലയില്ലാത്ത കാരണം അത് ലാഭകരമല്ല. എന്നാലും നല്ല മായം ചേർക്കാത്ത അരി കഴിക്കാമല്ലോന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് കണ്ടം കൃഷി ചെയ്യുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് മുഴുവൻ പാടങ്ങളായിരുന്നു. ഇപ്പം എൻ്റെ നാട്ടിൽ വന്നിട്ട് ഒരാളുടെ വീട് ചോദിക്കുകയാണെങ്കിൽ അതൊരു പാടം കൂട്ടിയതിന് മറുപടി പറയുകയുള്ളായിരുന്നു മനുഷ്യർ. ഇപ്പം ഞങ്ങളുടെ കണ്ടം അവിടെയുള്ള ഏറ്റവും ഫേമസ് പാടങ്ങൾ എന്ന് പറയുന്നത് പാണ്ഡ്യാങ്ക കണ്ടം, പാറ്റാക്കുഴി കണ്ടം, പാറപ്പറമ്പി കണ്ടം, പാറൽ കണ്ടം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ വീട് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ന കണ്ടത്തിൻ്റെ കിഴക്കുവശത്തുള്ള വടക്കേ മൂലയ്ക്കാന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതിന് ഒരു പ്രശ്നമില്ലാതെ പാടം
1: പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ,
0: അങ്ങനെയുള്ള മനസ്സിലായിട്ടുള്ളൂ. ഇന്നിപ്പോ ഇന്നത്തെ തലമുറയോട് നമ്മളിപ്പോ അങ്ങനെ പാടമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സംഭാഷണം ഇവിടെ നടന്നോന്ന് ഒരു സംശയം വരെയും ചോദിക്കും. ഒരു കാരണവശാലും അറിയാൻ പറ്റുകയില്ല. അത് തന്നെ അല്ല, ഇന്നിപ്പം വഴി ചോദിക്കാൻ വേണ്ടി നമ്മളിപ്പം റോഡിൽ കൂടെ നടപ്പുകാർ വളരെ കുറവാണ്.
1: ഈ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു?
0: കുട്ടിക്കാലം പ്ലാച്ചനാൽ എൽ സ്കൂളിലാണ് 1 മുതൽ 4 വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് മെഡിക്കൂളിൽ ഞാൻ സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലായിലാണ് പഠിച്ചത്. പിന്നെയും ഹൈസ്കൂളിൽ ഞാൻ SSLC അവർ തിരിച്ചു വന്നു, പ്ലാച്ചനാൽ സെന്റ് ആൻഡ്രൂസ് ഹൈസ്കൂളിലാണ് വന്നത്. പിന്നെ പ്രീ ഡിഗ്രി പഠിച്ചത് അരുവിത്ര സെന്റ് ജോർജ് കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി ബാല സെന്റ് തോമസ് കോളേജിൽ ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് എടുത്ത്.
1: ഈ അന്നൊക്കെ ഡിഗ്രി ഇംഗ്ലീഷ് മെയിൻ ഒക്കെ എടുത്ത് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് കൃഷിയിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ കാര്യം?
0: അന്ന് ഗവൺമെന്റ് സർവീസിനേക്കാളും ലാഭകരം ഈ റബ്ബർ കൃഷിയും അതുപോലെയുള്ള ഇപ്പം വാഴക്കുളം ഭാഗത്തുള്ള പൈനാപ്പിൾ കൃഷിക്കാരെല്ലാം SSLC പഠിത്തം നിർത്തി പൈനാപ്പിൾ കൃഷിക്ക് ഇറങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ റബ്ബർ മേഖലകളിൽ നിൽക്കുന്ന കർഷകരെ സംബന്ധിച്ചുള്ള അവരാരും തന്നെ റബ്ബർ കർഷകരുടെ മക്കൾ നല്ല ഉദ്യോഗത്തിൽ വന്നിട്ടില്ല. കാരണം ഇത് ഭയങ്കര ആദായകരമായിരുന്നു. RRIM 105 വന്നതോടുകൂടി ഞങ്ങളുടെയൊക്കെ ഈ മീനച്ചി താലൂക്കിൽ, മീനച്ചി താലൂക്ക് എന്ന് പറഞ്ഞാൽ പാലാ മേഖലയിൽ വന്ന സാമ്പത്തിക വിപ്ലവം അതിഭയങ്കരമായ ഒരു സാമ്പത്തിക വിപ്ലവം വന്നു.
1: ഏത് കാലഘട്ടത്തിലായിരുന്നു അത്?
0: അത് പറയുകയാണെങ്കിൽ നമ്മളൊരു 72 മുതൽ 80-86 കാലഘട്ടം വരെ, 86 പിന്നെ 90-95 തന്നെ കൂട്ടാം. അപ്പം വില ഇങ്ങനെ കയറി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിഭയങ്കരമായി 105 ഉൽപ്പാദനം. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ക്വാളിറ്റിയുള്ള ബഡിനങ്ങളെ അന്ന് കർഷകർ പ്ലാൻ ചെയ്യുകയായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. ആ ശ്രദ്ധയുടെ ഗുണം ആ കാർഷിക മേഖലയിൽ സാമ്പത്തിക വിപ്ലവത്തിലും കാണിച്ചിട്ടുണ്ട്.
1: കോട്ടയം ആ പാല സൈഡില് ഈ റബ്ബറിന് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാരെ ഈ റബ്ബർ കൃഷിയിലേക്ക് തിരിയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്?
0: റബ്ബർ കൃഷിക്ക് തിരിയാനുള്ള സാഹചര്യം റബ്ബർ ബോർഡിൽ സബ്സിഡി കൊടുക്കുമായിരുന്നു, 1 ഏക്കറിന് 300 രൂപ വെച്ചെന്നുണ്ടെങ്കിൽ അത് പാടം നികത്തി റബ്ബർ വെച്ചുപോയാലും സബ്സിഡി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പാടങ്ങൾ അവിടെ നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ സാമ്പത്തിക മേഖലയിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക
1: വിപ്ലവം.
0: 105 പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ റബ്ബർ കൊടുത്താലും അതിന്റെ ഡിമാൻഡും അതുപോലെ തന്നെ അതിന്റെ ആവശ്യമെല്ലാം വന്നു കഴിയുമ്പോൾ ഒരു സാമ്പത്തിക വിപ്ലവം തന്നെയാണ്. പിന്നെ അന്നേരമൊക്കെ ഉള്ളത് ന്യൂ പ്ലാന്റ് സ്ഥലങ്ങളാണ്. ഇന്നത്തെ പോലെ ന്യൂ പ്ലാന്റ്, റീപ്ലാന്റ്, റീപ്ലാന്റ് അങ്ങനെ വരുന്ന 4-ാമത്തെ 5-ാമത്തെ ആയി പറഞ്ഞവരുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇപ്പം ഈ മണ്ണിൻ്റെ NPK കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അതുതന്നെയല്ല, പഴയതുപോലെ മേൽമണ്ണ് തടഞ്ഞു നിർത്തുന്നില്ല. നമ്മുടെ പൂർവീകർ ഞങ്ങളൊക്കെ കൂടെയൊക്കെ ആരംഭത്തെ കാലത്തിലാണ് ഈ കയ്യാലപ്പണി എന്ന് പറയുന്നതായിരുന്നു കൃഷിയുടെ ഒരു മെയിൻ ഭാഗം. ഈ 2.5 അടി കനത്തിലുള്ള മേൽമണ്ണിനെ വളമണ്ണുള്ളൂ. ആ വളമണ്ണ് സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ കൃഷി വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഇപ്പോഴത്തെ രീതിയിൽ കയ്യാല വെക്കുക എന്ന് പറഞ്ഞാൽ ചിലവേറിയായിരുന്നു, അതിനുള്ള സാമ്പത്തികം ഞാൻ കില്ലിപ്പം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ മേൽമണ്ണ് മുഴുവൻ ഒടിച്ചു പോവാണ്. അത് ഇപ്പോഴത്തെ അതിവൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പറയുന്ന മഴ അറിയാമല്ലോ, മഴ ഇങ്ങ് വരുമ്പം അത് അതിഭയങ്കരമായ മഴ, വെയിലിങ് വരുമ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം രീതിയിലോട്ട് വരിക കാലാവസ്ഥ. അത് രണ്ടും നല്ലതല്ല. ഇപ്പം തെങ്ങ് കൃഷി നല്ലപോലെ ഉണ്ടായിരുന്നു. തെങ്ങ് കൃഷിക്ക് നമുക്ക് അവിടെയുള്ള പറയുന്ന 17 ഡിഗ്രി സെൽഷ്യസിലും 34 ഡിഗ്രി സെൽഷ്യസിലാണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ RRIM 105 കാലത്ത് 1 ഹെക്ടർ സ്ഥലത്ത് നിന്ന് തലപ്പലം പഞ്ചായത്തിൽ 3100 കിലോയോളം കിട്ടുമായിരുന്നു ഉൽപ്പാദനം പേറിയ. ഇപ്പോൾ 1 ഹെക്ടറിൽ നിന്ന് ശരാശരി കിട്ടുന്നത് 1200 മുതൽ 1400 കിലോ,
1: മൂന്നിലൊന്നായി കുറഞ്ഞു,
0: മൂന്നിലൊന്നായി കുറയുകയും ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ വില പറയുമ്പം 250 രൂപ വില എന്ന് പറയുമ്പോഴും ഈ മൂന്നിലൊന്നായിട്ട് ഉൽപ്പാദനം കുറഞ്ഞു. അപ്പോൾ ആ വിലയുടെ ഗുണം യഥാർത്ഥത്തിൽ കർഷകർക്ക് കിട്ടുന്നില്ല.
1: തുടക്കത്തിൽ

0: ഈ പുതിയ ഇനം റബ്ബർ തൈകളൊക്കെ എവിടെ നിന്നായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നത്?
1: പാലായിലും സ്വന്തമായിട്ടൊരു തൈ ഉണ്ടാക്കുന്നവരുണ്ട്. അന്നത്തെ നേഴ്സറിയുടെ ഒരു മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റബ്ബർ കുരു തവാറിനെ പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ബഡിനെ ഉണ്ടാക്കുമ്പം 12 മാസത്തിനുള്ളിൽ ഇലക്കണ്ണ ഒട്ടിക്കാനുള്ള വണ്ണം തൈക്ക് വന്നില്ല, ആ തവാറിനെ നശിപ്പിക്കും. തവാറിനെ എന്ന് പറയുന്നത് പായിരിക്കുന്ന ഇത്. അപ്പം വന്ന് ഇന്നിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്നിപ്പം 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വീണ്ടും ബാറ്റംബോസ് പോലെയുള്ള വളം ഇട്ട് കൊടുത്ത് 14-15 മാസമാകുന്ന റബ്ബർ തൈയും ഒട്ടിക്കും അതിനെ പറിക്കാതെ. അപ്പം അങ്ങനെ വരുന്നത് അതിൻ്റെ വളർച്ച വളരെ മോശമായിരിക്കും. അത് തലത്തൈ എന്ന് പറയത്തില്ല. അപ്പം ആദ്യം മുളയ്ക്കുന്ന 12 മാസത്തിൽ ബഡ് ചെയ്യാനുള്ള തൈകൾ നോക്കി ഇലക്കണ്ണ് നോക്കിയെടുത്തത് നല്ലപോലെ ചന്ദ്രക്കിലക്കണ്ണനോ കുറുമണ്ണനോ ഒന്നും എടുക്കലായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ ഗുണം ആ പാലുൽപാദനത്തിൽ കാണിച്ചിട്ടുണ്ട് നല്ലപോലെ. അപ്പം അന്നൊക്കെ റബ്ബറിൻ്റെ കേടും കുറവായിരുന്നു. പിന്നീട് ഇപ്പം 105 നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൃത്യം 10 വർഷം കൊണ്ട് 20 ഇഞ്ചായി വരുന്നുള്ളൂ. കാരണം മണ്ണിൻ്റെ ആ ഫലപുഷ്ടി പോയെന്നുള്ളതാണ്. അതുപോലെ പിങ്ക് ഡിസീസ്, ഫാറ്റ് ക്യാങ്കർ ഡിസീസ്, ട്രൈറോഡ് ഡിസീസ് മൂന്നും അതിഭയങ്കരമായിട്ടുണ്ട് ഇതിന്. അപ്പം അതിനേക്കാളും രോഗങ്ങൾ കുറവുള്ളത് 414-430 പക്ഷേ 105 അപ്പോൾ ഉൽപ്പാദനം അതിനില്ല.
0: താങ്കളുടെ പിതാവിന്റെ സമയത്ത് തന്നെ ഈ പുതിയ ഇനം തൈകളൊക്കെ അവിടെ ഉപയോഗിച്ചു എന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ പുതിയ ഇനം തൈകള് ലഭ്യമാക്കാനും അതിനൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ്? പുള്ളിക്കാരന് ഇങ്ങനെ ആ രീതിയിലൊക്കെ എങ്ങനെയാണ് വന്നത്?
1: എന്റെ പിതാവ് മംഗലാപുരത്ത് പഠിച്ചതാണ്. പല പ്രധാനപ്പെട്ട ആൾക്കാരുടെയും കൂടെ പഠിച്ച ഒരാളാണ്. അതിപ്പോ ഞാൻ പറയുമ്പം ചങ്ങനാശ്ശേരി മുതൽ പൗത്തിൽ തിരുമേനി, സിനിമാ നടനായിരുന്ന പ്രേംനസീർ ബാച്ച്മേറ്റ് ആയിരുന്നു, ക്ലാസ്മേറ്റ് അല്ലായിരുന്നു. പിന്നെ അതുപോലെ കുന്നശ്ശേരി പിതാവ്. അങ്ങനെയുള്ള ആ അറിവും ആ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അന്ന് ഈ റബ്ബർ ബോർഡുമൊക്കെ ആയിട്ട് നല്ല ബന്ധപ്പെട്ട് നിൽക്കുന്ന റബ്ബർ ബോർഡിലുള്ള ഉദ്യോഗസ്ഥരും അവരെയൊക്കെ അതിൻ്റെ ആ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ഒരു ആദ്യ നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു എബിലിറ്റി എൻ്റെ
0: ഉണ്ടായിരുന്നു. ഇപ്പൊ അന്ന് എത്ര ഏക്കർ വസ്തു ഉണ്ടായിരുന്നു റബ്ബർ കൃഷി ചെയ്യുന്നത്?
1: ഞങ്ങളുടെ എല്ലാവരുടെയും ടോട്ടലായിട്ട് 36 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ 36 ഏക്കർ സ്ഥലത്തിൽ ഒരു 6 ഏക്കറോളം പാടങ്ങളായിരുന്നു, നെൽകൃഷിയായിരുന്നു. ആ ഒരു പാടത്തിലേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഞങ്ങൾ 3 ആയിട്ട് ആ സ്ഥലം വിധിച്ചു പോയി. വീതം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടിയ 2 ഏക്കർ സ്ഥലം പാടം ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ബാക്കിയുള്ള എൻ്റെ പ്രദേശമൊക്കെ ആ സ്ഥലം
0: അത് നെൽകൃഷി തന്നെ ചെയ്യുന്നുണ്ടോ?
1: ഉണ്ടോ നെൽകൃഷി
0: ഈ 2 ഏക്കറിലും?
1: ഉണ്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ D1 എന്നല്ല ചെയ്യുന്നത്, ഉമ വർഷങ്ങളായിട്ട്. അതിനാ കുമിൾടോം വളരെ കുറവാണ്, 110 ദിവസം അതിൻ്റെ മൂപ്പ്.
0: പലരും നെൽകൃഷി ലാഭകരമല്ല എന്നുള്ള രീതിയിൽ നെൽകൃഷിയിലേക്ക് കർഷകർ പോകുന്നില്ല. അപ്പം താങ്കൾക്ക് ഇതെങ്ങനെ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ?
1: ലാഭകരം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കച്ചി വിൽക്കാത്തത് കാരണം കച്ചി മുടിക്കച്ചിയായിട്ട് ഞങ്ങൾ കൊടുക്കുന്നതായിരുന്നു. ഇപ്പം ഈ പടിഞ്ഞാറിൽ നിന്ന് 8 കച്ചി 300-350 രൂപയ്ക്ക് ഇറക്കി കൊടുക്കുന്ന കാരണം നമ്മുടെ നാടൻ കച്ചികൾക്ക് അവിടെ ഡിമാൻഡില്ല. അപ്പം കച്ചി വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 7000-7500 മുടി കച്ചി കിട്ടുമ്പോൾ അന്നൊക്കെ 8 രൂപയ്ക്ക് വരെ ഒരു കച്ചി വിൽക്കായിരുന്നു. അപ്പം 8 കിട്ടുമ്പോൾ 55,000 രൂപ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലേബർ ചാർജ് വന്ന് അല്പം മിച്ചം വന്നേനെ. ഇപ്പം അത് ഇല്ലാത്ത കാരണം പിന്നെ നെല്ലിനിപ്പം ഗവൺമെൻറ് സംഭരിച്ചാലും ഇപ്പം 3-4 മാസത്തിനാകും ഒക്കെ 5 രൂപ കിട്ടും. അപ്പം നെൽകൃഷി ലാഭകരമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനുള്ള പ്രശ്നമാണ്. കാരണം മായം ചേർക്കാത്ത അരി കഴിക്കുക എന്നുള്ളതാണ്.
0: സ്വന്തം ഉപയോഗത്തിനെടുക്കാം,
1: സ്വന്തം ഉപയോഗം. അതേപോലെ ഞാനൊരു 1.5 ടണ്ണോളം വിൽക്കും ഒരു പ്രാവശ്യം. ഗവൺമെൻറ് തന്നെ കൊടുക്കുക. ഈരാറ്റുപേട്ട അഗ്രികൾച്ചർ സെക്രട്ടറി ലെറ്ററും മേടിച്ചുകൊണ്ട് ഞാൻ കടുത്തുരുത്തി ഭാഗത്ത് പോയിട്ട് പാടശേഖര സമിതിക്ക് കൊടുക്കും.
0: നെല്ല് കൂടാതെ ഇപ്പം കരകൃഷി എന്തൊക്കെയാണുള്ളത്?
1: തെങ്ങ് ഒരു പ്രാവശ്യം തേങ്ങാറൊക്കെ വേണമെങ്കിൽ എനിക്കൊരു 1,500-1,500 നാളികേരം കിട്ടും. അപ്പം എന്നു വെച്ചാൽ ആ തെങ്ങ് ഞാൻ നല്ലപോലെ സംരക്ഷിക്കുന്ന ആളാണ്. പക്ഷേ തെങ്ങിൻ്റെ ഒരു കുഴപ്പം ഈ കാലാവസ്ഥ ഇങ്ങനെ വേണ്ട ഒരു 38.5°C വരുവാണെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ഭയങ്കര ഇത്. പിന്നെ വാഴക്കൃഷിയുണ്ട്, പിന്നെ കമുകുണ്ട്. ഇപ്പം മംഗള, സൂമംഗള, പിന്നെ ഇന്ദ്രമംഗള, മോഹിൻ നഗർ അതാണ്. ഇപ്പം മംഗള കമുകല് ഇന്ദ്രമംഗള വെക്കുവാണെങ്കിൽ 12-ാം മോതിരപ്പളയത്തിന് കഴിക്കും. തോട്ടിയുണ്ട്, നിലത്ത് നിന്ന് നമുക്ക് തന്നെ അത് കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ പാക്കിന് പൊളിക്കുന്നതിനൊന്നും നോക്കുകയല്ല, ഒരു 40-45 രൂപയ്ക്ക് വരെ കടയിലെടുക്കുന്നുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് നല്ലൊരു നല്ലപോലെ സംരക്ഷിക്കുന്നതാണെങ്കിൽ, കമുകിന് സംരക്ഷിക്കുന്നതാണെങ്കിൽ ആദായകരമാണ്. അപ്പം നമുക്ക് ലേബർ ചാർജ് കുറവാണ്. കൊക്കോയും കമുകും എനിക്കുണ്ട്. ആ കൊക്കോയ്ക്കും ലേബർ ചാർജ് വളരെ കുറവാണ്. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പം ഈ മലഞ്ചരി കടകളിൽ കൂടി എടുക്കുന്നുണ്ട്.
0: കുടുംബത്തിലെ മക്കളെയൊക്കെ ഈ കൃഷി മേഖലയിൽ തന്നെ നിൽക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ്?
1: എൻ്റെ മകള് ഇപ്പം ബാല ഗവർമെൻറ്റ് ഡോക്ടറാണ്, മൂത്ത മകള് ഗരുഡ ഭാഗത്ത് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി പേര് 2 പേര് കന്യാസ്ത്രീകളായി. അതിലൊരു മകള് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഇപ്പം MD കഴിഞ്ഞു. 2-ാമത്തെ മകളവളെ MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇപ്പം PhD വേണ്ടിയിട്ട് ബാംഗ്ലൂർ തന്നെ ഒരു കോളേജിൽ PhD ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്.
0: അപ്പം മക്കളൊക്കെ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ താങ്കളെ ഈ കൃഷിയിൽ നിന്ന് പിന്മാറാൻ അവർ നിർബന്ധിക്കാറുണ്ടോ?
1: കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൽ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് മാറാൻ പറ്റുകയില്ല. പിന്നെ പ്രാശനാൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു 88% 90% ഇടയ്ക്കുള്ള 15 വയസ്സിന് 25 വയസ്സുള്ള യൂത്തുകൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് പോയി വിദ്യാഭ്യാസത്തിനായിട്ടും പഠിക്കാനും. കാരണം ആ മേഖലയിൽ അവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. എന്ത് മുടക്കിയാലും കാർഷിക മേഖലയിൽ അവർക്ക് ഇത് റിവേഴ്സിബിൾ അല്ല, റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടുന്ന് ഈ ഭേഗത്തിനങ്ങ് മാറിക്കഴിയുമ്പം ഏതാണ്ട് ഈ ഒരു അധ്യായം അടയുന്ന രീതിയിലോട്ടാണ് വരുന്നത്.
0: കൃഷി കൂടാതെ സാമൂഹ്യ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്.

0: അതുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് തിരിയാനുണ്ടായ ഒരു സാഹചര്യം.
1: സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സംഘടനയെ പ്രവർത്തിച്ചു, അതുപോലെ തന്നെ ഞാൻ ഈ ചാരിറ്റിയൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുടെ കൂടെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ അതിനൊക്കെ എനിക്ക് താല്പര്യമുള്ളൊരു ഇതായിരുന്നു. അത് ഞങ്ങളുടെ പൂർവീകരൊക്കെ അവിടുത്തെ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാനും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനും ഒക്കെ ഉള്ള സന്മനസ് കാണിച്ചിരുന്നു കൂട്ടായ രീതിയിൽ. അങ്ങനെയൊക്കെയുള്ളത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്നിപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ഞാനിപ്പം ചാരിറ്റിയൊക്കെ ചെയ്യണം ഞാൻ രഹസ്യമായിട്ട് തന്നെ ചെയ്യുള്ളൂ നേരിട്ട്, അല്ലാതെ വേറെ ഒരു സംഘടന വഴി അങ്ങനെ ചെയ്യുന്നതിലൂടെ എനിക്ക് അഭിപ്രായമില്ല. നേരിട്ട് തന്നെ നമ്മൾ അറിയിക്കുന്ന ആളിനെ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗുജറാത്തി ഭൂമി കുലുങ്ങി, ഒരു 10-28 വർഷമായി തോന്നുന്നു, ഗുജറാത്തി ഭൂമി കുലുങ്ങി ഒരുപാട് സമ്പന്നരായ ആൾക്കൊരു പാവപ്പെട്ടവരായിപ്പോയി, ഒരുപാട് പാവപ്പെട്ടവരൊന്നും ഇല്ലാത്ത രീതിയിലുള്ള. അപ്പോൾ നമ്മൾ അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഇപ്പോൾ അവർ മരിച്ചുപോയി, ജാക്ക്ലിൻ കെന്നഡി വന്നു, ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യ. ജാക്ക്ലിൻ കെന്നഡി വന്നു കഴിഞ്ഞിട്ട് അവരവിടെ ഈ ഗുജറാത്തിലെ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് അവർക്ക് ഗവൺമെന്റ് ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടോ അത് വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഗ്രാമത്തിൽ താമസിച്ച് അവിടുത്തെ വില്ലേജ് ഓഫീസിലെ ബന്ധപ്പെട്ട അധികാരികളോട് അവരുടെ പോയ നഷ്ടക്കണക്കുകളെല്ലാം എടുത്തിട്ട് അവർ 1 കോടി രൂപയുടെ സഹായം ചെയ്തു. അവിടെ കുറേ വസ്ത്രങ്ങളായിട്ട് കൊടുത്തു, മരുന്നുകൾ കൊടുത്തു, രൂപ ആയിട്ട് കൊടുത്തു, പിന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇനി 3 ഇസായിട്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് മുനിസിപ്പൽ കൗൺസിലേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വം ഇവർക്ക് ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെ എല്ലാവരും ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യയായിട്ടിരുന്നിട്ടുണ്ട്, പിന്നീട് വിധവയായി, അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒനാസീസിനെ കല്യാണം കഴിച്ചു, കപ്പൽ മുതലാളിയാണ്, അത് കഴിഞ്ഞും വിധവയായി. 2 ലൈഫും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ജീവിതവും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ വൈഫ് എന്നുള്ള ജീവിതം രണ്ടും കണ്ടു കഴിഞ്ഞ് ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മെന്റൽ പീസാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം, അത് ഒപ്പണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളിനെ കണ്ടുപിടിച്ച് നേരിട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പ് പലരും ബന്ധപ്പെട്ടു, ഇത് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോന്നൊക്കെ ചോദിച്ചു, ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. ഞാൻ അതിനൊന്നും തയ്യാറായില്ല, ഞാൻ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ഇവിടെ വന്ന് നേരിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കണ്ട് യഥാർത്ഥത്തിലുള്ള വ്യക്തികളെ ഞാൻ കണ്ടുപിടിച്ചു. ചാരിറ്റി ചെയ്യുന്നവരോടുള്ള ഒരു അപേക്ഷ എനിക്കുള്ളത്, ചാരിറ്റി നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യുകയാണെങ്കിൽ നേരിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സന്മനസ്സൂടെ കാണിക്കുക. അത് ഞാൻ അനുകരിക്കുകയാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ഞാൻ അനുകരിക്കാൻ, എനിക്ക് ചെറിയ രീതിയിലുള്ള ചാറ്റ് ചെയ്യുമ്പം നേരിട്ടുള്ള ആൾക്കാരെ കാണണം, അവർക്ക് കൊടുക്കുക, അത് അവരുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടും കൊടുക്കണം. ഞങ്ങളുടെ അവിടെ ഒരു 10-40 വർഷം മുമ്പ് ഒരു വ്യക്തി പനയിൽ നിന്ന് വീണ് മരിച്ചു. ആ പനയിൽ നിന്ന് വീണ് മരിച്ചു കഴിഞ്ഞപ്പം അരുവത്തറ സെൻറ് ജോർജ് കോളേജിൽ റിട്ടയർഡ് അധ്യാപകനുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ. ആ അധ്യാപകന് ഈ മരിച്ച തൊഴിലാളിയുടെ വീട്ടിൽ 2 പെൺകുട്ടികളും ഒരു സ്ത്രീയും മാത്രമേ ഉള്ളൂ, 3 സെൻറ് സ്ഥലം അവർക്കുള്ളൂ. അപ്പോൾ ഈ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാരുടെ ഇടയിൽ പിരിവ് നടത്തി. പിരിവ് നടത്തി കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് അപ്പോൾ അത്ര ഒരു 40 വർഷമായിരുന്നു എനിക്ക് തോന്നുന്നു, 45 വർഷം ആയി കാണും, 25,000 രൂപയുടെ അടുത്ത് കളക്ട് ചെയ്തു. എന്നിട്ട് അത് അവർക്ക് കൊണ്ടേ നേരിട്ട് അവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ആ പിള്ളേരുടെ പേരിൽ വിട്ട് അവരുടെ കയ്യിലും കൊടുത്തു. എന്നിട്ട് ഇത് ഒരു 200-212 വീട്ടുകാരാണ് ഇതിന് സംഭാവന തന്നത്. അന്ന് ഫോട്ടോ ചാറ്റ് മെഷീൻ ഇല്ല, അദ്ദേഹം തന്നെ വീട്ടിലിരുന്ന് 212 കൈപ്പടയിൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആരൊക്കെ ഇതിന് തന്നു, ടോട്ടൽ എമൗണ്ട് 3 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലും കൊണ്ടുവന്ന് ഒരു കോപ്പി തന്നു. ഞാൻ ഓർക്കുക, ഇത് ആ മനുഷ്യൻ്റെ നല്ല മനസ്ഥിതി. അദ്ദേഹം മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിരുന്നു അരിസർ കോളേജ്, എനിക്ക് പറയുന്നതിനും മടിയില്ല. അപ്പോൾ അദ്ദേഹമൊക്കെ എത്ര ഉന്നത കുലജാതിപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ ഓർത്തു പോകും. അദ്ദേഹമൊക്കെ ജനിച്ച നാട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്.
0: ഇപ്പോഴും അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടോ?
1: ചെറിയ രീതിയിൽ എൻ്റെ സാമ്പത്തിക മേഖല പോലെയുള്ള ഞാൻ തുടരുന്നുണ്ട്. അപ്പോൾ എന്നു വെച്ചാൽ ഈ സാമ്പത്തിക മേഖലയിൽ, ഇപ്പോൾ കാർഷിക മേഖലയിൽ എന്ത് മുടക്കിയാലും നമുക്കൊരു മനസമാധാനം കിട്ടുമെന്നുള്ളതല്ലാതെ ഒന്നും റിട്ടേൺ കിട്ടുന്ന ഒരു രീതിയിലോട്ട് വരുന്നില്ല കൃഷി എന്നാന്ന് വെച്ചാൽ. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ കണ്ടം കൃഷി ചെയ്യുക. ഇപ്പോൾ കണ്ടം കൃഷിയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കണ്ടത്തിൻ്റെ വരമ്പയിലെ ഒരു സായനം വൈകുന്നേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ, കണ്ടത്തിൽ വരുന്ന ഒരു പക്ഷി നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു ആനന്ദകരമായൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനത്തിൻ്റെ തന്നെ ഒരു ഈരടി നമ്മൾ എടുക്കുകയാണ്, സൂര്യപടം കൊണ്ട് പാവാട ഞൊറിയുമി ജീരക ചെമ്പാവ് പാടം, പൊൻവയൽ പക്ഷിയായി നിന്നെ അയച്ചത് എന്മനോ രാജ്യത്ത് പറക്കാനോ. അപ്പോൾ ഈ പാടത്തുള്ള പക്ഷികളെ ഒരു കാമുക ഹൃദയം കൊണ്ട് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രീം വേൾഡിലോട്ട് ട്രാൻസ്പോർട്ടഡാണ് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനസിക സുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മനുഷ്യരും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽത്തിന് ഇപ്പോൾ തന്നെ റിട്ടയർ കഴിയുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് തന്നെ മനുഷ്യൻ രോഗിയായി മാറും. ഏജ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, നമുക്ക് ചിരിക്കാൻ പറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് മാറുകയാണ് നമ്മുടെ ഇപ്പം മലയാളികൾ. ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണുകയും നല്ല പോലെ കാർഷിക മേഖലയിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മാനസികമായിട്ട് നമുക്ക് അതിനുള്ള ഏറ്റവും വലിയ മൂല്യം. ഇപ്പം ജാക്ക്ലിൻ കെന്നഡിയെ പോലെയുള്ള ഒരാൾ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു മൂല്യമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പരിധി കൂടി ഇങ്ങനെ തീവ്രമായ ഒരു പ്രയത്നം നടത്തി കഴിയുമ്പോൾ നമ്മളെ കൊണ്ടേ അത് വളരെയധികം ടെൻഷൻ ലഭിപ്പിച്ച് നമ്മളെ ഒരു രോഗിയായി മാറ്റും.

0: ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരുന്ന നമ്മൾ ഒരു പച്ചക്കറികളും വിലക്ക് മേടിക്കില്ലാത്തൊരു സാഹചര്യം. ഞാൻ ഇപ്പോഴും മേടിക്കാറില്ല എന്നാലും ഞാൻ പറയത് പച്ചക്കറികൾ വിലക്ക് മേടിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അന്നൊക്കെ ഈരാറ്റുപേട്ടയിലേ ഉള്ളൂ ഒരു പച്ചക്കറിക്കട, അല്ല ഞങ്ങളുടെ നാട്ടിലെ പച്ചക്കറിക്കടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് നമ്മുടെ ഈ വീടിന്റെ തൊടികളിലുള്ള നിത്യവഴുതന, കോവലിന്റെ ഒരു രണ്ട് പുല്ലുണ്ട് കോവയ്ക്കായി, വഴുതനങ്ങയായി, അങ്ങനെയുള്ള വാഴച്ചുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളെ ആരോഗ്യത്തെ നമ്മളെ സംരക്ഷിച്ച് നിർത്തും. അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇപ്പം നമ്മൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, അപ്പം നമ്മളതെല്ലാം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ രോഗങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് നമ്മുടെ എല്ലാ രോഗങ്ങളും.
1: താങ്കൾക്ക് ഈ 1999 സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷകോത്തമ അവാർഡ് ലഭ്യമായല്ലോ, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: 1999 കർഷകോത്തമ അവാർഡ് കിട്ടാൻ എനിക്ക് ആദ്യം എന്നെ തിരഞ്ഞെടുക്കുന്നത് 90-91 കാലഘട്ടത്തിൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനുള്ള പഞ്ചായത്ത് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് താലൂക്ക് ലെവലിൽ കിട്ടി, പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് കിട്ടി 10,000 രൂപയുടെ അവാർഡാണ്, അത് കഴിഞ്ഞിട്ട് കാർഷിക വികസന ബാങ്ക് ഡിസ്ട്രിക്റ്റിന്റെ അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് തെങ്ങ് കൃഷിയുണ്ട്, കമുകുണ്ട്, നെൽകൃഷിയുണ്ട്, റബ്ബറുണ്ട്, എല്ലാ കൃഷികളും തന്നെ എനിക്കന്നുണ്ട്, പച്ചക്കറികളൊക്കെ ധാരാളം ഉണ്ട്, വാഴ പല സൈസ് വാഴയുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഈ അവാർഡ് നമുക്ക് ഇത്രയും കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ അന്ന് 150 കർഷകോത്തമ അവാർഡ്, അന്ന് കർഷകോത്തമ അവാർഡിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസിൽ 50 രൂപ കൊടുത്ത് ഒരു രസീത് മേടിക്കണം, എന്നിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാൻ. അന്ന് ഇന്നിപ്പോൾ അതില്ല, ഇന്നിപ്പോൾ ആർക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ച കൃഷി ഓഫീസിൽ പോയി നമ്മൾ വെറുതെ കള്ളാസ് എഴുതി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന പ്രാദേശിക അവാർഡുകൾ മുഴുവൻ നമുക്ക് ഈ 150 ഓരോന്നിനും ഓരോ മാർക്കുണ്ട്, പിന്നെ ഓരോ കൃഷിക്കൊക്കെ ഓരോ ഉള്ള മാർക്കുണ്ട്. പിന്നെ നമ്മുടെ കാർഷിക ജ്ഞാനത്തിനുള്ള ഇൻ്റർവ്യൂ നടത്തും. അന്ന് കർഷകോത്തമ അവാർഡിൻ്റെ സെലക്ഷൻ വന്നപ്പം 5 ഞങ്ങൾ അവസാനം, അതായത് 121 അപേക്ഷിച്ചു, 121 അപേക്ഷിച്ചതിൽ അവസാനം സോർട്ട് ചെയ്ത് 20 ആക്കി. 20 നിന്ന് പിന്നെ അവർ വീഡിയോ വന്ന് എല്ലായിടത്തും എടുത്തു, വീഡിയോ വന്ന് വീടിൻ്റെ അവിടെ വന്ന് എല്ലാം എടുത്തിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ 5 സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാം ഞങ്ങൾ മലപ്പുറം, പാലക്കാട്, കോട്ടയം ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ്, വേറെ അങ്ങനെ പല മേഖലകളിലും എടുത്തു. ആ 5 അവർ ഇന്റർവ്യൂവിന് വിളിച്ചു, ഇന്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കിട്ട ചോദ്യത്തിന് തന്നെ 25 ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ആ ചോദ്യങ്ങളിൽ ഇന്റർവ്യൂവിൽ എനിക്ക് ഫസ്റ്റ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടോപ്പ് ലെവലിൽ വന്ന് അങ്ങനെയാണ് എനിക്ക് വാർഡ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ മത്സ്യകൃഷിക്ക് തെങ്ങ് കൃഷി, തെങ്ങിൻ്റെ ആവറേജ് കായുണ്ടോ അതെല്ലാം അവർ നോക്കും, അതെല്ലാം വീഡിയോയിൽ കാണുമ്പോൾ അതെല്ലാം നമ്മൾ തിരിഞ്ഞു വരികയാണെങ്കിൽ പിന്നെ നെൽകൃഷിക്ക് നല്ലൊരു പ്രാധാന്യം കൊടുത്തു.
1: എന്തൊക്കെയായിരുന്നു ഈ കർഷകോത്തമ അവാർഡ് കിട്ടിയാൽ എന്തൊക്കെയാണ്?
0: അന്നത്തെ കാലത്ത് 100,000 സ്വർണ്ണ മെഡലും ഷീൽഡും ഉണ്ടായിരുന്നു, പിന്നെ സർട്ടിഫിക്കറ്റും. കെ ആർ ഗൗരിയമ്മയാണ് തന്ന അവാർഡ്. കോട്ടയം ജില്ലാ കാർഷിക വികസന അവാർഡിൻ്റെ അവാർഡ് തന്നപ്പോൾ എം പി രാമൻ സാർ തന്നത്. 25 അവാർഡോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായ ഇപ്പം കാർഷിക മേഖല ദിനം പ്രതി പിന്നോട്ടടിക്കുന്ന ഒരവസ്ഥ, കൃഷിയിൽ നിന്ന് ആൾക്കാർ പിന്മാറുന്ന ഒരവസ്ഥ ഇപ്പം നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു മികച്ച കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മേഖലയുടെ ഒരു പുനരുജ്ജീവനത്തിന് താങ്കൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ?
0: അപ്പോൾ സജഷൻസ് പറയാനുള്ള, ഇപ്പോൾ കാർഷിക മേഖലയിൽ ഒരു കൂട്ടായ പരിശ്രമം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുകയാണെങ്കിൽ, ഇപ്പം നെൽകൃഷി അതാത് പഞ്ചായത്തുകളിലും അതാത് പ്രദേശത്തുള്ള തരിശായി കിടക്കുന്ന പാടങ്ങൾ, അവിടെ കൃഷി ഇറക്കാനുള്ള സ്ഥലമനുസരിച്ച് ഇപ്പോൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പല സ്കൂൾ പ്ലസ് ടു അവരൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ സ്കൂളുകളും എല്ലാം കൂടി ഇതിനകത്ത് പിള്ളേരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കൊണ്ട് ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ കൃഷിപാഠം പഠിക്കാനൊരു നല്ല കാരണമാവും. ഇപ്പോൾ ഇവർ ഒരുപാട് നാട്ടറിവുകൾ നമ്മുടെ ഇവിടുന്ന് വിസ്മരിച്ചു പോവുകയാണ്. ആ നാട്ടറിവുകളെല്ലാം കൂടെ നമുക്ക് വരും തലമുറയിലോട്ട് കൈമാറാനും, പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോഴത്തെ കൂലിച്ചെലവ് വെച്ച് നോക്കുമ്പം ഇവിടുത്തെ കൃഷിയിലെ ഇതിനെ ഈ കാർഷിക വിളകൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചേന നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ 50 ചിലവായെങ്കിൽ 150 എടുക്കണമെന്ന് എൻ്റെ സജഷൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്ന ഫണ്ട് കാർഷിക വിളകൾക്ക് യഥാർത്ഥത്തിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പം നെൽകൃഷിയോ കരനെൽകൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈറ്റപ്പോഴോ കപ്പയോ ചേനയോ കാച്ചിലോ അല്ലെങ്കിൽ പ്ലാവാണെങ്കിൽ തന്നെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഇത് എടുത്തിട്ട് ഒരു വിദേശ കയറ്റുമതിക്ക് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഇതിനൊരു മാർക്കറ്റ് കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഏറ്റവും ചില പഞ്ചായത്തുകാരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ആർക്കും വേണ്ടെങ്കിൽ അത് പഞ്ചായത്ത് ലെവലിൽ തന്നെ അതിനൊരു മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിട്ട് അത് ഇന്ന സ്ഥലത്ത് വിൽക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, പഞ്ചായത്തുകളിലോട്ട് വേണേൽ തേങ്ങ കൊടുക്കാനുള്ള സന്മനസ്, അതുപോലെ ചക്ക ഇല്ലാത്ത ഭാഗത്തോട്ട്, ചില ഈ ഹൈറേഞ്ചിൽ ഇപ്പോൾ ചക്ക ഇല്ലാത്ത സീസണാണ്, അപ്പോൾ ഹൈറേഞ്ച് മേഖലയിലോട്ട് ചക്ക ആവശ്യമുണ്ടെങ്കിൽ അത് വലിയ ലാഭം എടുക്കാതെ സാമാന്യം വില കർഷകനും കിട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രയവിക്രയം നടത്തുവാണെങ്കിലും അതിനൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങൾ മുന്നോട്ട് വന്നാലേ നടക്കുകയുള്ളതാണ്. അങ്ങനെയാണ് കൃഷി കുറെ കൂടെ പ്രോത്സാഹിപ്പിക്കുക.
1: അപ്പോൾ ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തനായ ഒരു അതിഥിയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത്, കർഷകോത്തമ അവാർഡ് ലഭിച്ച ഒരു മികച്ച കർഷകൻ. അപ്പം താങ്കൾ നിർദ്ദേശിച്ച ഈ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്ത് താങ്കളുടെ അനുഭവങ്ങൾ ഇത്രയും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: റേഡിയോയിൽ ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിന് ബന്ധപ്പെട്ട് നന്ദി പറയുന്നു.
2: കർഷകോത്തമ അവാർഡ് ജേതാവും

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
2: ജോലി കിട്ടി,
3: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
2: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
3: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
2: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
2: പക്ഷേ ചേച്ചി,
3: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
2: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: This is Akashvani, Thiruvananthapuram.

Over to the last track. Memories by Maroon 5.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായല്ലോ. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന മൂന്ന് മുഖ്യമന്ത്രിമാരുടെ കാഴ്ചപ്പാടുകളും അവർ നേതൃത്വം നൽകിയ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച വികസന നടപടികളെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെച്ച പരിപാടിയാണ് ഇന്ന് മൊഴിയുറവകളിൽ. ആയിരത്തി തൊള്ളായിരത്തി 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്ന ES നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ സർക്കാരാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇത്. 1957 മുതൽ 1959 വരെയായിരുന്നു കാലാവധി. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 1959 കേന്ദ്ര സർക്കാർ ഈ മന്ത്രിസഭ പിരിച്ചുവിട്ടു. 1958 ആരംഭിച്ച വിമോചന സമരത്തെ തുടർന്ന് 1 നിയമസഭയെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് പിരിച്ചുവിടുകയായിരുന്നു. 28 അധികാരത്തിൽ തുടർന്ന ആദ്യ സർക്കാരിൻ്റെ കാലത്ത് 175 ദിവസം സഭ സമ്മേളിച്ചു. 97 ബില്ലുകൾ പാസാക്കി. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലുമായിരുന്നു പ്രധാനപ്പെട്ടവ. ആദ്യ മന്ത്രിസഭയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ES നമ്പൂതിരിപ്പാട്.
1: അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ ആ ഗവൺമെന്റ് അംഗീകരിച്ച നടപടി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭൂവുടമ സമ്പ്രദായം പരിഷ്കരിക്കുന്ന നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കലായിരുന്നു. തുടർന്ന് സ്വകാര്യ മേഖലാ വിദ്യാഭ്യാസത്തിൽ അടിയന്തരമായി നടക്കേണ്ട മാറ്റങ്ങൾ വരുത്തുക, തൊഴിലില്ലായ്മ

0: പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പുതിയ വ്യവസായശാലകൾ കഴിയുമെങ്കിൽ പൊതുമേഖലയിലും വേണ്ടി വന്നാൽ സ്വകാര്യ മേഖലയിലും തുടങ്ങുക മുതലായ നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങി. തൊഴിലാളികൾ, ഗവൺമെന്റിന്റെ കീഴിലുള്ളവരടക്കം ഇടത്തരം ജീവനക്കാർ എന്നിവർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകിയും ന്യായമായി കിട്ടേണ്ട ആവശ്യങ്ങൾ പരമാവധി അനുവദിച്ചും അവരുടെ സംഘടനയും പ്രസ്ഥാനവും വളരാൻ സഹായിച്ചു. ജനമർദ്ദനത്തിന് കുപ്രസിദ്ധി നേടിയ പോലീസിനെയും മറ്റ് ഭരണവകുപ്പുകളെയും ജനാധിപത്യവൽക്കരിക്കാനും പൊതുഭരണം വികേന്ദ്രീകരിക്കാനുമുള്ള ആദ്യത്തെ കാൽവെപ്പുകൾ നടത്തി. അങ്ങനെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ആകെയും ഭരണത്തിൻ്റെ രംഗത്ത് പുതുമയുള്ളതും ജനസമ്മതി നേടുന്നതുമായ നീക്കങ്ങൾക്ക് ആ ഗവൺമെന്റ് പ്രസിദ്ധി നേടി. ഇന്ത്യയിലെവിടെയും ഉള്ള സാധാരണക്കാരിൽ മതിപ്പും വിശ്വാസവും വളർത്തിയ ഈ നീക്കങ്ങൾ നിക്ഷിപ്ത താൽപര്യക്കാരുടെ സംഘടിതമായ എതിർപ്പും വിളിച്ചു വരുത്തി. ഭൂവുടമകൾ, സ്വകാര്യ വിദ്യാലയ മാനേജർമാർ, ജാതിമത സമുദായ പ്രമാണിമാർ എന്നിവർ ഗവൺമെന്റിനെതിരെ നീങ്ങി. എന്നാൽ ആ ഗവൺമെന്റ് 28 മാസം നിലനിന്നതിന് ശേഷം താഴെ വീണുവെങ്കിലും അതിന് കീഴിൽ തുടങ്ങിവെച്ച പല നടപടികളും പിന്നെയും തുടർന്നു. അതിന് സഹായിച്ച മുഖ്യകാര്യം 1957-59 കാലത്ത് ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന സംതൃപ്തിയാണ്. 1960 വന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെന്റിന് പോലും 1957-59 നിയമങ്ങളും നടപടികളും മുഴുവൻ റദ്ദാക്കാൻ കഴിഞ്ഞില്ല. പോരെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള മറ്റൊരു ഗവൺമെന്റ് 1967 നിലവിൽ വരികയും ചെയ്തു. അതിന്റെ ഭരണത്തിലാണ് മുമ്പ് തുടങ്ങിവെച്ച ഭൂവുടമ സമ്പ്രദായ പരിഷ്കാരം പൂർത്തിയായത്. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള മറ്റൊരു ഗവൺമെന്റ് 1980 രൂപം കൊള്ളുകയും 1.25 കൊല്ലം നിലവിലിരിക്കുകയും ചെയ്തത് ഈ പ്രക്രിയയെ കുറെ കൂടി പുരോഗമിപ്പിച്ചു. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള 3 ഗവൺമെന്റുകൾ ഈ 3 പതിറ്റാണ്ട് കാലത്ത് ഈ സംസ്ഥാനത്ത് ഉണ്ടായെന്നർത്ഥം. ഈ 3 ഗവൺമെന്റുകളുടെ ഉത്ഭവവും തകർച്ചയും പുതിയൊരു പ്രശ്നം സൃഷ്ടിച്ചു എന്ന കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ജാതിയെയും മതത്തെയും ആസ്പദമാക്കി പരസ്പരം മത്സരിക്കുന്ന വിവിധ പാർട്ടികളെയും ഗ്രൂപ്പുകളെയും കൊണ്ട് രാഷ്ട്രീയ ജീവിതമാകെ മലിനമായി. വിവിധ ജാതികളിലും മതവിഭാഗങ്ങളിലും പെട്ടവരല്ലാതെ ഇവിടെ മനുഷ്യരില്ല എന്ന സ്ഥിതിയായി. ഇതിനൊരു മൗലികമായ മാറ്റം വരാതെ കേരളത്തിന് രക്ഷയില്ല. സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ജാതി മേധാവിത്വത്തിലും മതസംഘടനകൾക്കും സ്ഥാനമില്ലാതെ മതനിരപേക്ഷതയെ ആസ്പദമാക്കി പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു.
1: കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്.

0: കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊണ്ടതിന് ശേഷം നടന്ന രണ്ടാമത്തെ നിയമസഭ 1960 ഫെബ്രുവരി 9 നിലവിൽ വന്നത്. രണ്ടാം കേരള നിയമസഭയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയായും ആർ ശങ്കറിനെ ഉപമുഖ്യമന്ത്രിയായും തെരഞ്ഞെടുത്തു. തന്റെ പൊതുജീവിതത്തിനിടയിൽ ഗാന്ധിജിയെ ദർശിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പട്ടം താണുപിള്ള.
1: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി ഗാന്ധിജിയെ അറിയിക്കുന്നതിനും ഉത്തരവാദ ഭരണം നേടുവാനുള്ള യത്നങ്ങളിൽ അദ്ദേഹത്തിന്റെ അമൂല്യമായ അനുഗ്രഹവും ഉപദേശവും സമ്പാദിക്കുന്നതിനുമായി വാർധായിൽ ചെന്നാണ് ആദ്യമായി മഹാത്മജിയെ നേരിട്ട് കാണുക. അതിനുശേഷം നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉറ്റ സമ്പർക്കം പുലർത്തുവാനും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏത് പ്രശ്നവും തുറന്ന മനസ്സോടുകൂടി സമീപിക്കുവാനും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടും സമ്പൂർണ്ണ ഹൃദയശുദ്ധിയോടും അങ്ങേയറ്റം വസ്തുനിഷ്ഠതയോടും കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും സന്നദ്ധതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിടത്തോളം മറ്റൊരു ജനനേതാവിനും ഉള്ളതായി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ലക്ഷ്യവും മാർഗവും ഒന്നുപോലെ കളങ്കരഹിതവും ശ്രേഷ്ഠവും സദാചാരാധിഷ്ഠിതവുമായിരിക്കണമെന്ന തത്വം മഹാത്മജി അതികർക്കശമായി പരിപാലിച്ചു വന്നു. തൻ്റെ ഉപദേശം

മോ സഹായമോ തേടുന്നവരിലും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പറയുന്നതെല്ലാം തന്നെത്താൻ പ്രവൃത്തിരൂപത്തിൽ മാതൃകാപരമായി നിർവഹിച്ച മറ്റൊരു വ്യക്തിയെയും ഞാൻ കാണുന്നുമില്ല. ഗാന്ധിജിയുമായി ഏത് വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചയും അത്യുന്നതമായ വിദ്യാഭ്യാസമാണ്. ആദർശങ്ങളിൽ അടിപതറാതെ നിൽക്കുവാൻ സാധാരണക്കാർക്ക് പോലും അന്യാദർശമായ ഉത്തേജക ശക്തി ഗാന്ധിജിയിൽ നിന്ന് പ്രസരിച്ചിരുന്നു. സി പി രാമസ്വാമിയുടെ സംസ്ഥാന വിദ്യാഭ്യാസ നയം സ്റ്റേറ്റ് കോൺഗ്രസിൽ തന്നെ രൂക്ഷമായ ഭിന്നാഭിപ്രായങ്ങൾ ഉളവാക്കി. വിദ്യാഭ്യാസ നയ രൂപീകരണത്തിലുള്ള ഭരണകൂടത്തിന്റെ ബാധ്യതയെപ്പറ്റി എനിക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അവ കോൺഗ്രസിലെ ഒരു വിഭാഗക്കാരുടെ ഇതിൽ നിന്ന് ഭിന്നമായിരുന്നു. അന്നത്തെ നിലയിൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നിപ്പ് രാജ്യക്ഷേമത്തിന് വിഘാതവുമായിരുന്നു. ഇക്കാര്യത്തിൽ മറ്റ് പലരിലും എന്ന പോലെ ഞാൻ മഹാത്മജിയുടെ ഉപദേശം തേടി എന്റെ അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അതിനോട് ആനുകൂല്യം അദ്ദേഹം പ്രകടമാക്കി. കോൺഗ്രസിനുള്ളിൽ ഇത് സംബന്ധിച്ച വിഭിന്നായ അഭിപ്രായ ഗതിയെപ്പറ്റി ഞാൻ വിശദീകരിച്ചപ്പോൾ വേണ്ടിവന്നാൽ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദം ഉപേക്ഷിച്ചു പോലും എന്റെ അഭിപ്രായത്തിന് അംഗീകാരം സമ്പാദിക്കുവാനാണ് അദ്ദേഹം എന്നെ അനുശാസിച്ചത്. അനുയായികളോടുള്ള ദയാവാത്സല്യങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിച്ച് അവർ മുഖേന രാജ്യക്ഷേമം കൈവരുത്തുന്നതിലും ഗാന്ധിജിക്കുള്ള കൽപ്പ് അന്യാദർശമായിരുന്നു. അഹിംസയുടെ പരമാചാര്യനായിരുന്ന ഗാന്ധിജി അവശന്റെയും അശ്രണന്റെയും ആർത്തന്റെയും കണ്ണീർ തുടച്ച് സാന്ത്വനപ്പെടുത്തുന്നതിൽ അദ്വിതീയനായിരുന്നു. രോഗാതുരനായി മദ്രാസിൽ ഞാൻ ചികിത്സയിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. അന്ന് ഗാന്ധിജി മദ്രാസിൽ വന്നിരുന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ അസുഖം അന്വേഷിച്ച അദ്ദേഹം നഴ്സിംഗ് ഹോമിൽ വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോൾ ഏതാണ്ട് നടക്കാമെന്നുള്ള സ്ഥിതിയിൽ എത്തിയിരുന്നത് കൊണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ചെന്ന് കാണാമെന്നതാണ് ഉചിതമെന്ന് തോന്നിയതിനാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയുണ്ടായി. ഐ വാണ്ടഡ് ടു സർപ്രൈസ് യു ഇൻ യുവർ നഴ്സിംഗ് ഹോം എന്ന് തുടങ്ങി അനാരോഗ്യ നിലയിൽ ആയാസപ്പെട്ടതിന് സ്നേഹവത്സലമായി അല്പം പരിഭവപ്പെടുകയും തുടർന്ന് കുറേ നേരം സംഭാഷണം നടത്തുകയും ചെയ്തു. വളരെ ഉന്മേഷവാനും ലാഘവചിത്തനുമായിട്ടാണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത്. മറ്റൊരവസരത്തിൽ ഞാൻ വാർധയിലുള്ളപ്പോഴായിരുന്നു അവിടുത്തെ ഗാന്ധിജി ജന്മദിനാഘോഷം. അന്ന് പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിരുന്ന ശ്രീമതി സരോജിനി നായിഡുവിന് സമയത്ത് വന്നെത്താൻ സാധിച്ചില്ല. ഭാരവാഹികൾ സരോജിനി നായിഡുവിന് പകരം ആരായിരിക്കണമെന്ന് ഗാന്ധിജിയോട് ആരാഞ്ഞു. ഇന്ത്യയിലെ നേതാക്കളിൽ പലരും അന്നവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ദയാപൂർവം എന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ഇതെന്നോടുള്ള സ്നേഹവാത്സല്യങ്ങളുടെ പ്രകടനമായിരുന്നു. പിന്നീടൊരവസരത്തിൽ ചരിത്ര പ്രസിദ്ധമായ രാജ്കോട്ടിൽ വെച്ച് ഗാന്ധിജിയെ കാണുവാനായി ഞാനെത്തി. അദ്ദേഹത്തോടൊപ്പം ഏതാനും ദിവസം താമസിക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. രാജ്കോട്ട് കാര്യങ്ങളിൽ തികച്ചും വ്യാപൃതനായിരുന്നുവെങ്കിലും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വേണ്ട ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ അടുപ്പമായതിന് ശേഷം ഉണ്ടായിട്ടുള്ള സന്ദർശന വേളകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദ്യവും വാത്സല്യപൂർണവുമായ പെരുമാറ്റം അതിനെപ്പറ്റി സ്മരിക്കുമ്പോൾ തന്നെ എന്നെ വികാരതരളിതനാക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുണ്ടായ ഗാന്ധിജിയുടെ തിരുവിതാംകൂർ സന്ദർശന വേളയിൽ ബഹുസഹസ്രം ജനങ്ങളിൽ ഒരാളെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വച്ചു കണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്ന അക്കാലത്ത് നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ പിന്നീടുണ്ടായ മാതിരി ശ്രദ്ധ ചെലുത്തുവാൻ മഹാത്മജിക്ക് സമയമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വാർധാ സന്ദർശന വേളയിൽ അതിന് വളരെ മുമ്പ് തന്നെ ഗാന്ധിജിയുടെ അന്തേവാസിയും അനുയായിയുമായിരുന്ന ജി രാമചന്ദ്രൻ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുഗുണമായി

സ്വന്തദ്ദേശപ്രേരിതമായ ഒരു ബഹുജന പ്രസ്ഥാനമാണ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പരിപൂർണ ബോധം വന്നതിന് ശേഷമാണ് അദ്ദേഹം അതിനെ സഹായിക്കാൻ മുതിർന്നത്.

0: പട്ടം താണുപിള്ള പങ്കുവച്ച ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ആ 1969 നവംബർ 1 സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കേരള നിയമസഭ അധികാരത്തിൽ വന്നു. 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയുള്ള കാലത്തും സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തന്നെയാണ് ഭരണം നടത്തിയത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി നേട്ടങ്ങൾക്ക് ഉടമയാണ് സി അച്യുതമേനോൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. തന്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് സി അച്യുതമേനോൻ.
1: 1969 നവംബർ മാസം മുതലാണ് ഞാൻ മുഖ്യമന്ത്രിയായത്. ആദ്യം 9 മാസവും പിന്നീട് നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 ചില്ലാനം കൊല്ലവും എൻ്റെ മന്ത്രിസഭ ഈ രാജ്യം ഭരിക്കുകയുണ്ടായി. ഇത് കുറച്ച് കാലത്തേക്കെങ്കിലും ഭരണസ്ഥിരത നൽകി. അത് ഒരാവശ്യമായിരുന്നു. കാരണം രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഭരണസ്ഥിരത ഒരു അവശ്യ ഘടകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്തെ അടിസ്ഥാനപരമായ പലതും ചെയ്യാൻ ശ്രമിച്ചു. എല്ലാം ജയിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ അക്കാലത്ത് നേടാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായി ഭൂപരിഷ്കരണം, അതിന് അടിസ്ഥാനമായ നിയമം ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ പാസാക്കിയിരുന്നു. എന്നാൽ പ്രസിഡൻറ്റിൻ്റെ അനുമതി കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ അനുമതി നേടി 1970 ജനുവരി 1 മുതൽ ആ നിയമം നടപ്പിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടായിട്ടുണ്ട്. 1. കുടികിടപ്പുകാരുടെ പ്രശ്നം. 3 സെൻറ്റ് മുതൽ 10 സെൻറ്റ് വരെയുള്ള സ്ഥലം ഏകദേശം 300,000 കുടികിടപ്പുകാർക്ക് ഈ കേരളത്തിൽ അവരുടെ സ്വന്തമായി ലഭിച്ചു. അതുപോലെ തന്നെ ജമ്മിമാരുടെ കീഴിൽ പാട്ടത്തിന് ഭൂമിയേറ്റ് കൃഷിപ്പണി നടത്തിയിരുന്ന കുടിയാന്മാർക്ക് ആ ഭൂമി അവരുടെ സ്വന്തമായി ലഭിക്കുകയുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രതിഫലം മാത്രമേ അവർ അത് നൽകേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ ഉദ്ദേശം 2,800,000 കുടിയാന്മാർക്ക് ഭൂമി ലഭിക്കുകയുണ്ട്. മിച്ച ഭൂമി വിതരണം അത്രത്തോളം തന്നെ തൃപ്തികരമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. 100,000-ൽ താഴെ ഭൂമി മാത്രമേ മിച്ച ഭൂമിയായിട്ട് ലഭിച്ചുള്ളൂ. അതിന് തന്നെ വളരെയധികം കേസുകളും മറ്റും ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുകയും വളരെ കാലം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഭൂപരിഷ്കരണം സമഗ്രമായി നടപ്പാക്കിയെങ്കിലും അതിന് തുടർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള നടപടികൾ തൃപ്തികരമായി സ്വീകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അതിന് പിന്നെയും സമയം വേണ്ടിയിരുന്നു. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളും അതിൽ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഭൂമി കിട്ടിയ ചെറുകിട കൃഷിക്കാരെയും കാർഷിക തൊഴിലാളികളെയും എല്ലാം കുറഞ്ഞ പലിശയ്ക്ക് കടം കൊടുത്തും വിത്ത്, വളം, വെള്ളം മുതലായ മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തും മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം അവരെ നല്ല കൃഷിക്കാരായിട്ട് ഉയർത്താനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി പൂർത്തിയാക്കിയത് ഇടുക്കി പദ്ധതിയാണ്. അത് 1975 പണി പൂർത്തിയായി. അവിടെ നിന്ന് വിദ്യുച്ഛക്തി ഉൽപ്പാദനം ആരംഭിച്ചു. അങ്ങനെ കേരളത്തിലെ ഉൽപ്പാദന ശേഷി 1,011 MW ഉയരുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിൽ ഒരൊറ്റ പുതിയ ജലവൈദ്യുത പദ്ധതി പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. അത്രയും നമ്മുടെ നാടിൻ്റെ വളർച്ച മുട്ടിപ്പോയിട്ടുമുണ്ട്.

0: വെള്ള കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ അതുപോലെ കക്കൂസ സൗകര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കുറവ് തന്നെയാണ്. എന്നാലും ഇത്രയധികം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് വീട് നൽകി എന്നുള്ളത് വലിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. പിന്നെ അടിസ്ഥാനപരമായ പറയാനുള്ളൊരു സംഗതി, അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതി, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു വലിയ നേട്ടമാണ് കെൽട്രോൺ എന്ന സ്ഥാപനം. കെൽട്രോൺ ഇപ്പോൾ ആളുകൾ അറിയുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പല സ്ഥലങ്ങളിലുമായിട്ട് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ ആണ്. എന്നാൽ ആ ഫാക്ടറികൾക്ക് പുറമേ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്നു വേണ്ടിയുള്ള ഒരു സ്ഥാപനം കൂടിയുണ്ട് അവരുടെ ഹെഡ് ഓഫീസിൻ്റെ കീഴിൽ. അതിൽ നിന്നാണ് പുതിയ തരം ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കുന്നതും അവ വികസിപ്പിച്ചെടുക്കുന്നതും ഒക്കെ. അത് നമ്മുടെ നാട്ടിന് വലിയൊരു സമ്പാദ്യമാണ്. ഇതുപോലെ ഒന്നാണ് ഈ ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്റർ എന്ന് പറയുന്ന ആസ്പത്രി. പക്ഷേ അത് ഓപ്പൺ ഹാർട്ട് സർജറിക്കുള്ള ഒരു ആസ്പത്രി എന്നുള്ളതുമല്ല, മാത്രമല്ല അതിൻ്റെ പ്രാധാന്യം. അത് തന്നെയും ഒരു നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിലുപരിയായി ബയോമെഡിക്കൽ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമായിട്ടും അത് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് വാൽവ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കുക, അതുപോലെ രക്തം സൂക്ഷിക്കുന്നതിന് ബ്ലഡ് ബാഗ്സ് ഉണ്ടാക്കുക, ഇങ്ങനെ പല സംഗതികളും. ഇപ്പോൾ നമ്മൾ വന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവേഷണം, അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളാണ്, ഞാൻ പേര് മാത്രമേ പറയുന്നുള്ളൂ, ഇവിടെ പീച്ചിയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്ടുള്ള സി ഡബ്ല്യു ആർ ഡി എം എന്ന് പറയുന്നത് നമ്മളുടെ ജലം ഉപയോഗിക്കുന്ന രീതി അതെങ്ങനെ പരിഷ്കരിക്കാം, അതുകൊണ്ട് കുറച്ച് ജലം ഉപയോഗിച്ച് കൂടുതൽ ഫലമുണ്ടാക്കാൻ എങ്ങനെ കഴിയും മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഗവേഷണമാണ്. അതുപോലെ സെൻറ്റർ ഫോർ സയൻസസ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ നാനാമുഖമായിട്ടുള്ള വികസനത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ ഗവേഷണവും പഠനങ്ങളും ഒക്കെ നടത്തുന്ന ഒട്ടനേകം സ്ഥാപനങ്ങൾ അക്കാലത്ത് ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. വ്യവസായീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ടായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡും ഹിന്ദുസ്ഥാൻ പേപ്പർ പ്രോജക്റ്റും എല്ലാം വന്നത് അക്കാലത്താണ്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിന് പുറമേ സ്റ്റേറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായി കൊല്ലത്തെ ടൈറ്റാനിയം കോംപ്ലക്സ്, സിൽക്കിൻ്റെ ഫാക്ടറി, സിൽക്ക് എന്ന് പറയുന്ന ഈ ഉരുക്ക്, ഇരുമ്പ് ഉരുക്ക് മുതലായിട്ടുള്ള വ്യവസായങ്ങളുടെ വലിയ ഖന വ്യവസായങ്ങൾ നടത്തുന്ന ഫാക്ടറികളുടെ ശൃംഖല, അത് പിന്നെ മലബാർ സിമെൻറ്റ്സ്, ഇങ്ങനെ പലതും ഉണ്ട്. എന്നാൽ ചെറുകിട വ്യവസായങ്ങളുടെ രംഗത്ത് കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നില്ല. ശ്രമങ്ങൾ പലതും നടന്നെങ്കിലും അതൊന്നും വളരെ വലിയ വിജയമായിട്ട് ഞാൻ അവകാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളിൽ പരാജയം സമ്മതിക്കാതെ നിവൃത്തിയില്ല. ഒന്ന്, കറപ്ഷൻ തുടച്ചു നിൽക്കുന്നത്, അഴിമതി ഇല്ലാതാക്കി തീർക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യ നിഷേധവും ഗവൺമെൻറ്റിൻ്റെ നേട്ടമായിട്ടല്ല കോട്ടമായിട്ട് തന്നെ പരിഗണിക്കേണ്ട കാര്യം.
1: കേരള മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ ശബ്ദമാണ് ഇതുവരെ കേട്ടത്.

നിർവഹണം ദിലീപ് എം കെ, ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

പ്രിയ ശ്രോതാക്കളെ, മെയ് 11, അതായത് നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മയിൽപീലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന ONV കുറുപ്പ്, സംഗീതം KP ഉദയഭാനു.

ഇനി നോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് സ്വന്തം ഈണത്തിൽ എം ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കേൾക്കൂ.

പോസിറ്റീവ് എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും മഞ്ജുരിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:15 കേൾക്കാം.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ
1: പ്രിയ ശ്രോതാക്കളെ, കമീല വിൻസെന്റ് ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം ജീവന്റെ സംഗീതമേ എൻ ആയുസിനാധാരമേ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കമീല വിൻസെന്റ് ആലപിച്ച ഭക്തിഗാനങ്ങൾ.

0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇത് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. കന്നുകാലികളിലെ അകിടുവീക്കം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രിയ കെ നായരുമായ അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. ഭൗതിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ ജോസ് മറിയം സിവിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8:00 നാട്ടുചിന്ത്. സി സുരേഷ് വർമ്മയും സംഘം അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധാൻ യോജന. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടോത്സവം 2026 ഒന്നാം ദിവസം. തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെക്കുറിച്ച് അണിയറ വിശേഷങ്ങൾ. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നു ഡോക്ടർ സിന്ധു ഗോപാലകൃഷ്ണൻ. 6:00 ഉഷമലരി. വയലുപ്പള്ളിയുടെ 1001 രാവുകൾ എന്ന കവിത. ആലാപനം രഞ്ജിനികൃഷ്ണൻ. 6:15 ഉദയഗീതം. മധു ബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗുജറിലെ ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം. തൊഴിൽ ദർശനം. നല്ല മലയാളം. കാലം സാക്ഷി. ഗ്രാമകേരളം. നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരന്മാരും സുന്ദരികളും സുന്ദരന്മാരും. 14:00. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിൻ്റെ മുൻ മേധാവി KG താര പങ്കെടുക്കുന്നു. 11:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. ജയകല സനൽകുമാർ പാടുന്ന കൃതികൾ. AL മഞ്ജുള രാജേഷ് വയലിൻ. രാജ്കുമാർ K മൃദംഗം. തുടർന്ന് VK രാമൻ പുല്ലാങ്കുഴൽ വായിച്ച കൃതികൾ കേൾക്കാം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. ജി വേണുഗോപാൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കൗമാരക്കാരിലെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം. കീർത്തി എൽദാസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടോത്സവം 2026 ഒന്നാം ദിവസം. തിരനോട്ടം പുനഃപ്രക്ഷേപണം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 2:15 തുടർനാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിഷ്യ എന്ന നോവലിൻ്റെ ശബ്ദരൂപം. 16:00 നാടകാവിഷ്കാരം ഡോക്ടർ M രാജികുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. വിദ്വാൻ D ശ്രീനിവാസ് അവതരിപ്പിച്ച വീണക്കച്ചേരിയുടെ ശബ്ദലേഖനം. 5:00 അക്ഷരശ്ലോകം. പൊൻകുന്നം ജഗദംബിക അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. രമണി അപ്പുകുട്ടൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ഓണ വിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി. എൽ ഡൊമിനിക്കുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ഗ്രേസിയം ദലത എഴുതിയ നോവൽ വനിതയും വൈദികനും. 8:00 ഹലോ ഡോക്ടർ. മാറുന്ന സാഹചര്യങ്ങളും പേരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ B മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. നാഷണൽ സ്കീംസ് ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 8:30 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ലോക മഹായുദ്ധങ്ങൾ. രാജു ജേക്കബ് സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടോത്സവം 2026 രണ്ടാം ദിവസം. ദൈവത്തിൻ്റെ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാന റൂബി മാത്. ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദിത്യ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കൂട്ട് തുടങ്ങിയവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപം 24.3°C. വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപം 25.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ahead. Union Home Minister Amit Shah today reviewed the country's preparedness to deal with possible floods and heat wave conditions. Chairing a high-level meeting in New Delhi, Mr. Shah assessed the readiness of central government agencies, reviewed early warning systems, resources deployment and inter-agency coordination to ensure zero loss of life and minimum loss of property. The minister also reviewed the progress of long-term flood mitigation measures being taken across the country, including protection of critical infrastructure projects, river management initiatives, and scientific advancements in forecasting. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding-in-Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. And in IPL cricket, Lucknow Super Giants have set a target of 204 runs for Chennai Super Kings at M.H. Chidambaram Stadium in Chennai. In reply, Chennai Super Kings were 60 for 1 in 4.4 over when reports last came in. Earlier put into bat, Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിലും റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെ നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠനയാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപപ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 മുൻകൂട്ടി കണ്ടുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത

ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി പി ജോയി എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ മെയ് 17 LBS സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠനോപകരണങ്ങൾക്കും 30 മുതൽ 60 വരെ ശതമാനം വിലക്കുറവുണ്ട്. ജൂൺ 15 വരെ സ്കൂൾ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് രാത്രി 7:35 യുവവാണി ബൗദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ ജോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35 യുവവാണിയിൽ. രാത്രി 8 നാട്ടുചിന്ത് സി സുരേഷ് വർമ്മയും സംഘം അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ കേൾക്കാം രാത്രി 8.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെ അണിയറ വിശേഷങ്ങൾ രാത്രി 9:30.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി കെ ജി താര പങ്കെടുക്കുന്നു. നാളെ രാവിലെ 9:15. നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകും. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9495563321. ഓർക്കുക,

ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യാ വാർത്താഃ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യ പ്രായ ചതുർണവതി ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃത്വാൻ. ഉത്തർപ്രദേശ് രാജ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃത്വാൻ. ഭാജപാദലസ്യ ഷഡ് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. തമിഴ്നാടുരാജ്യ ടി വി കെ ദളസ്യ സംസ്ഥാപകഃ ശ്രീ സി ജോസഫ് വിജയ അദ്യ പ്രാതകാലേ മുഖ്യമന്ത്രിപദസ്യ ശപഥം ഗൃഹീത്വാൻ. തേന സഹൈവ നവമന്ത്രിണഃ അപി ശപഥം ഗൃഹീതവന്തഃ. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വരിഷ്ഠ നേതാ ഡോക്ടർ ഹിമന്ത വിശ്വ ശർമ്മ വിധായക ദളസ്യ നേതാരൂപേണ നിർവാചിതഃ. അപി ച ഷംഘായി നഗരെ ആയോജിതേ ധനുഷ്ക്രീഡായാഃ വിശ്വചഷക് സ്പർധായാം ഭാരതീയ മഹിളാ റിക്കർവ് ദളേന ചീനദേശം പരാജിത്യ സ്വർണപതകം പ്രാപ്തം. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായഃ ചതുർനവതി ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഏതാസാം പരിയോജനാനാം ഉദ്ദേശ്യഃ സമ്പർക്ക സുദൃഢീകരണം, കാര്യക്ഷമതായാഃ ഉന്നയനം, സുരക്ഷാവർദ്ധനം തഥാ ജനാനാം കൃതേ ഉത്തമ യാത്രാനുഭവസ്യ പ്രദാനേന സഹ സംബദ്ധഃ അസ്തി. ഹൈദരാബാദ് അന്താരാഷ്ട്രീയ സമ്മേളന കേന്ദ്രെ ആയോജിത അസ്മിൻ കാര്യക്രമേ തെലങ്കാന രാജ്യസ്യ രാജ്യപാല ശിവപ്രതാപ് ശുക്ല, മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, കേന്ദ്രീയമന്ത്രി ജി കിസൻ റെഡ്ഡി തഥാ അന്യേ വരിഷ്ഠ നേതാരഃ ഉപസ്ഥിതാ ആസൻ. സഭാം സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാന്യത് കേന്ദ്രസർവകാരേണ ഗൃഹീതാനാം ഉപായാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമേഷ്യ സംഘർഷജനിതം ഊർജാസങ്കടം പ്രഭാവിരീത്യാ നിയന്ത്രയതി. സഹ അവദത്യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം ഉപയോഗഃ കേവലം ആവശ്യകതാനുസാരമേവ കരണീയഃ യേന വിദേശിമുദ്രായാ സംരക്ഷണം ഭവിഷ്യതി തഥാ വർത്തമാന സംഘർഷസ്യ പ്രതികൂലഭാവനാം പ്രഭാവാനാം ന്യൂനീകരണേ സഹായത ഭവിഷ്യതി. നരേന്ദ്രമോദി ഉക്തവാന് യത് പശ്ചിമബംഗ അസമ പുദുച്ചേരി ചേത്യതേഷു ത്രിഷു രാജ്യേഷു ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വിജയ കേന്ദ്രപ്രശാസനസ്യ രാഷ്ട്രീയ നീതിം പ്രതി ജനസമർത്ഥനസ്യ പ്രമാണം അസ്തി. തേൻ ഉക്തം യത് നിർവാചന പരിണാമൈഃ ദേശസ്യ ഭാവന ജ്ഞായതെ. അദ്യ ബംഗളൂരുനഗരെ ഭാജപ കാര്യകർത്തൃഭ്യ സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാൻ യത് അദ്യ താദൃശ്യാഃ പ്രശാസനസ്യ ആവശ്യകത അസ്തി യഃ ശീഘ്രം കാര്യം കർത്തും ശക്നുയാത്. സുശാസനം ദാതും സമർത്ഥാ ഭവേത്. സമസ്യായ സമാധാനം കൃത്വാ ദേശ പ്രഗതിപഥെ നേതും ച സമർത്ഥാ ഭവേത്. തേന ഏതദപി ഉക്തം യത് ഭാജപാദലസ്യ ശാസനം അധുനാ ഏകവിംശതി രാജ്യേഷു വർത്തതേ യത്ര ലോകകല്യാണായ ദേശസ്യ സമൃദ്ധേ ച കാര്യം ക്രിയതേ. പ്രധാനമന്ത്രി കോൺഗ്രസ് ദലോപരി സ്ത്രീണാം പ്രതി അവിശ്വാസസ്യ ആരോപം പ്രഖ്യാപിത്വാൻ. സഹ അവദത്യത് കോൺഗ്രസ് ദലേന സംസദി നാരീവന്ദന സംശോധന വിധേയകസ്യ വിരോധേ മതദാനം കൃതം. യസ്മിൻ സംസദി മഹിളാനാം കൃതേ ത്രയസ്ത്രിംശത് പ്രതിശത് ആരക്ഷണസ്യ വ്യവസ്ഥാ കൃതാ ആസീത്. പ്രധാനമന്ത്രി രാഷ്ട്രവികാസായ കാര്യം കർത്തും തഥാ ച അമേരിക്ക ഇറാൻ യുദ്ധജനിതാനാം സമാവാനാനാം സമ്മുഖീകർത്തും ജനേഭ്യ ഏകതായാ ആവാനഹം അപി അകരോത്. ഉത്തർപ്രദേശ് രാജ്യേ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃത്വാൻ. ഭാജപാദലസ്യ ഷഡ് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. രാജ്യപാലയ ആനന്ദിബേന പട്ടേൽ വര്യയ ലഖ്നൌ നഗരെ ജനഭവനെ ആയോജിത കാര്യക്രമെ ഏതേഭ്യ മന്ത്രിഭ്യ പദസ്യ ഗോപനീയതായാശ്ച ശപഥം പ്രദത്ത. ഭാജപാദലസ്യ പൂർവപ്രദേശാധ്യക്ഷ ഭൂപേന്ദ്ര ചൌധരി തഥാ ഭാജപാ നേതാ മനോജ് പാണ്ഡേയഃ മന്ത്രിമണ്ഡലേ മന്ത്രിണോ നിയുക്തൌ. രാജ്യമന്ത്രി അജിത് പാലസിംഗ തഥാ സോമേന്ദ്ര തോമര

0: करोति। प्रप्रथमं क्रीडयत लखनऊ सुपर जायंट्स दलम् अष्टक्रीडकानां हानिपुरस्सरं 3,200 धावनांकाः विनिर्मिताः। सम्प्रति उभयोः दलयोः मध्ये स्पर्धा प्रचलति। मुख्यवार्ता पुनरेकवारम्। अद्य प्रधानमन्त्री नरेन्द्र मोदी तेलंगाना राज्ये प्रायः 94 शतकोटि रूप्यकाणां आधारभूत संरचना औद्योगिक परियोजनानां च उद्घाटनं शिलान्यासं च कृतवान्। उत्तरप्रदेश राज्य मुख्यमंत्री योगी आदित्यनाथ अद्य स्वमंत्रिमंडलस्य विस्तारं कृतवान् इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
2: കാണട്ടെ? വാവ്, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
8: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
7: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
9: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
10: മാനസിക രൂപ സെ ശാന്ത ഹോ, ജോ സാമാജിക രൂപ സെ ജിമ്മേദാർ ഹോ, ഓർ ജോ സമാജ് കേ പ്രതി സംവേദൻശീൽ ഹോ. ഇസ്ലിയെ സ്പിരിച്വൽ വെൽബീയിംഗ്, മെന്റൽ ഹെൽത്ത്, യോഗ, മെഡിറ്റേഷൻ, ഇസ് പർ കാം കർനെ വാലി ആപ്യെ മഹത്വപൂർണ.
1: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായികയും വിജയ്ക്ക് അഭിനന്ദനമറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 MLA മാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
12: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
13: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
1: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
14: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്കരപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയതാണ് ഈ ഗാനം. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: ആകാശവാണി.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിട് വീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിട് വീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം.
2: തീർച്ചയായിട്ടും, പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിട് വീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലപ്പുഴ KDK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിട് വീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമേ കാണിക്കാത്ത അകിട് വീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
1: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളുകുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ കൊണ്ടും അകിട് വീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിട് വീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകും, നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർ ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിൻമെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
1: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിട് വീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
2: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിട് വീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിട് വീക്കം നിന്ന് പോവുക, അങ്ങനെയും അകിട് വീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ, മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്നു വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അകിടിന് അപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്നാൽ സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അകിട് വീക്കമുണ്ടാവും. പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും. പാൽ ഉത്പാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്. എല്ലാ പാലിനും ഒരേ പൈസ അല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
1: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
2: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിട് വീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുകി വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടിയേറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
1: എപ്പോഴും നനവുണ്ടായിരിക്കുന്ന
2: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ് അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഇപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
2: ഡയറക്ട് കോണ്ടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന് പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക. എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോൾ ആയിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് പ്രത്യേകിച്ചും ഈ സ്പേസിങ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
1: അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവും?
2: തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കമുണ്ടാകും, ചുമന്നിരിക്കും, തൊട്ടു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂളി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം. പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിട് വീക്കം നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകൻ ഉപയോഗിക്കാവുന്ന ഇതിനെപ്പറ്റി അറിവുള്ള

0: കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറയുന്നത്.
1: അപ്പൊ ഇത് രോഗനിർണയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന,
0: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞു, രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ, രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് 4 കളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയിൽ പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ അയഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ CMT റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 4 കള്ളങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിടുവീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ്, ഈ റിയേജന്റും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റൈറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ
1: സഹായിക്കും.
0: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിടുവീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകർ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാല് അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിടുവീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB Institute of Animal Health and Veterinary Biologicals ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിടുവീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്
1: എന്ന്,
0: അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റീവ് കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും, ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനിയും എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും, അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല വീണ്ടും അകിടുവീക്കം വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിടുവീക്കം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാം, പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ, അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടിൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകിടിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
1: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിടുവീക്കം രോഗത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.

കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശു ഉണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ചിതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ചിതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 ആഴ്ച മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അടി അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 ആഴ്ച കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തു തേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങ് വെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നു.

0: ുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി 1 ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: സാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് വിവിധ കാർഷിക കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് നവോധർ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള ആഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും, കൃഷി സഹകാരി സേവന ഉടമ്പടി, അതിന്റെ പങ്കാളിത്തം, പരിശോധന, അംഗീകാരവും കപ്കോയുടെ മേൽനോട്ടത്തിലാണ്. കപ്കോയുടെ വെബ്സൈറ്റായ www.kabco.co.in എന്ന വെബ്സൈറ്റ് മുഖേന പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

റബ്ബർ ബോർഡിന്റെ മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിലേക്ക് യങ് പ്രൊഫഷണലുകളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ മാർക്കറ്റിംഗ്, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും MBA നേടിയവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ അടിസ്ഥാന വിവരമുള്ളവരായിരിക്കണം. മാർക്കറ്റിംഗ്, സെയിൽ, മാർക്കറ്റ് റിസർച്ച് എന്നിവയിൽ പ്രവൃത്തി പരിചയം, ഡിജിറ്റൽ മാർക്കറ്റിംഗിലുള്ള പരിജ്ഞാനം, ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള കഴിവ് എന്നിവ അഭികാമ്യം. അപേക്ഷകരുടെ പ്രായം 2026 May 1 30 വയസ്സിൽ കവിയരുത്. പ്രതിമാസ വേതനം 25,000 രൂപ. നിയമനത്തിന്റെ കാലയളവ് 1 വർഷം. താൽപര്യമുള്ളവർ ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഡിവിഷൻ, സെൻട്രൽ ലബോറട്ടറി ബിൽഡിംഗ്, ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം, റബ്ബർ ബോർഡ് PO എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കണം. അപേക്ഷകൾ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 19. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ്, ഇന്റർവ്യൂ നടക്കുന്ന തീയതി, സമയം, സ്ഥലം റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8301952290. നമ്പർ ഒരിക്കൽ കൂടി 8301952290. വെബ്സൈറ്റ് www.rubberboard.gov.in.

വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഈ മാസം 18 ചക്ക വിളവെടുപ്പ്, അനന്തര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8891504778. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8891504778. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ദുനിയാ കെ ടോപ് ദേശോ മേ പഹുഞ്ച് ഗയാ ഹൈ. CNG ആധാരിത വ്യവസ്ഥാ കോ പ്രമോട്ട് കർ രഹാ ഹൈ. ഐസേ തമാം പ്രയാസോ കെ കാരണ ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജാ സങ്കട് കാ സാമനാ കർ രഹാ ഹൈ. ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭി മാംഗ് ഹൈ, പെട്രോൾ ഡീജൽ ഗ്യാസ് ഐസീ ചീജോ കാ ബഹുത് സംയം സേ ഇസ്തമാൽ കരേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1st സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3rd സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3rd സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 lakh rupees മുതൽ 5 crore rupees വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 crore+ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 crore rupees വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി.
5: യുവവാണി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബൌദ്ധിക സ്വത്തവകാശം, കോപ്പിറൈറ്റ്, അറിയേണ്ടതും ചെയ്യരുതാത്തതും, ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖം ഇപ്പോൾ നമുക്ക് കേൾക്കാം.
1: നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാട്ട് കേൾക്കുന്നവരാണ്, പുസ്തകം വായിക്കുന്നവരാണ്, എഴുതുന്നവരായിരിക്കാം. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ പേറ്റന്റുകൾ, പ്രത്യേകിച്ചും ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പേറ്റന്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ യുവപാണിയിൽ. ഇതിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് റോസ് മറിയം സിബി ഉണ്ട്. സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്ക് ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ് കോപ്പിറൈറ്റ് വയലേഷൻ, അതല്ലെങ്കിൽ IPR. ഇത് ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ എന്താണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്?
2: ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ഒരു വിഷയം, അത് വളരെയേറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കാലത്ത് നമുക്കിപ്പോൾ അറിയാം, പല നമ്മളുടെ അവകാശങ്ങളും നമ്മൾ ചുറ്റും കാണുന്ന, ഇപ്പം എൻ്റെ വീട്ടിലെ തെങ്ങിൻ തോപ്പ്, എൻ്റെ സ്വർണം, എൻ്റെ മാല, ഇതൊക്കെ നമുക്ക് അവകാശം എന്ന് പറയാൻ നമുക്ക് കണ്ണിൽ കണ്ടുകൊണ്ട്, അതാണ് ടാഞ്ചിബിൾ എന്ന് പറയും, കണ്ണിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇതിന്റെ അവകാശങ്ങൾ ചോദിച്ചും നേടിയും എടുക്കാൻ പറ്റുന്നതാണ്.
1: ഫിസിക്കലി
2: പ്രസന്റ് ആണ്. പക്ഷേ ഈ ഭൗതിക സ്വത്ത് അവകാശം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്റലക്ട് ആണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിന്റെ എങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റും, അങ്ങനെ ഒരു ആശയമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പലതരത്തിലാണ്. ചിലർ കഥ എഴുതുന്നവരാണ്, ചിലർ കവിത എഴുതുന്നവരാണ്, ചിലർ സിനിമ എടുക്കുന്നവരാണ്, ചിലർ ചിത്രം വരയ്ക്കുന്നവരാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പേറ്റന്റിന്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതിന്റെ ഒരു ചരിത്രം എന്താണ്? ഇപ്പൊ തൊട്ടാണ് നിയമപരമായ സാധ്യതയോട് വന്നിട്ടുണ്ടാവുക.
2: നമ്മുടെ ആധുനിക കാലഘട്ടത്തില് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, WTOയുടെ തന്നെ വൈപ്പോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഒരു എഗ്രിമെന്റ്, ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് കൊണ്ടുവരികയും അതിനെ തുടർന്ന് ഈ WTOയിൽ തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ ലോസ് അഡോപ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പല വിധത്തിലുള്ള റൈറ്റ്സ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഇപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതൊക്കെ നിയമങ്ങളാണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് ഏഴായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കോപ്പിറൈറ്റ് ആക്ട്. ഇതിന്റെ പർവ്യൂവിലാണ് നമ്മളുടെ ഈ സിനിമ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും നമ്മൾ എഴുതുന്ന കഥകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും കവിതകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും ഒക്കെ ഈ കോപ്പിറൈറ്റ് ആക്ട് നിയമത്തിന്റെ കീഴിലാണ്. 1957 ഈ നിയമം നിലവിൽ വരുന്നത്. പിന്നെ ഉള്ളത് പേറ്റന്റ്സ് ആക്ട്. പേറ്റന്റ്സ് ആക്ട് എന്ന് പറയുന്നത് 1970 വരികയും 2005 ഒരു ഭേദഗതി വരികയും ഇതിനോട് ആനുപാതികമായിട്ടൊരു റൂൾസുമുണ്ട്, പേറ്റന്റ് റൂൾസുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പേറ്റന്റ് റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. പേറ്റന്റ് റൈറ്റുകൾ എന്ന് വെച്ചാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ്, പുതിയ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള മെഡിസിനൽ കോമ്പൗണ്ട്സ്, ഇതൊക്കെ ഈ പേറ്റന്റ്സ് ആക്ടിന്റെ പർവ്യൂവിൽ വരുന്നു. പിന്നെ ട്രേഡ് മാർക്സ് ആക്ട്, അത് 1999 വന്നത്. നമ്മുടെ ട്രേഡ് മാർക്കുകൾ, ഓരോ കമ്പനികളുടെയും ട്രേഡ് മാർക്കുകളുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടാവുകയാണ്, ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ട്രേഡ് മാർക്സ് ആക്ടിന്റെ കീഴിൽ വരും. പിന്നെ ഉള്ളത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആക്ട്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അതൊരു വളരെ പ്രാധാന്യം നിറഞ്ഞാണ്. നമ്മൾ ഓരോ വർഷവും പല പല പ്രോഡക്ട്സ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ കീഴിൽ അറിയപ്പെടാറുണ്ട്. അതായത് ഇപ്പം ആറന്മുള കണ്ണാടി, അതൊരു ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്,
1: പ്രദേശത്ത്
2: മാത്രം ഉള്ള ഒരു. അപ്പം അത് ഇപ്പൊ ബനാറസ് പട്ടുസാരി, അപ്പം അങ്ങനെയുള്ളവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് ഈ

0: ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആക്ടിന്റെ കീഴിലാണ്.
1: പിന്നെ
0: ഉള്ളത് ഡിസൈൻസ് ആക്ട്, ഓരോരോ പർട്ടിക്കുലർ ഡിസൈൻസ്, ഇപ്പോൾ ഒരു കാറിന്റെ ഡിസൈൻ, ഒരു ഈവൻ ഒരു ബോട്ടിലിന്റെ പോലും ഒരു ഡിസൈൻ, ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ കോപ്പി ചെയ്ത് മറ്റൊരുത്തോട്ട് വരിക, അല്ലെങ്കിൽ ഒരു കാറിന്റെ ഡിസൈൻ കോപ്പി ചെയ്ത് മറ്റൊരു കാറിലോട്ട് അഡോപ്റ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ ഡിസൈൻസ് ആക്ട് അത് 2000 നിലവിൽ വന്ന ആക്ടാണ്, അതിന്റെ കീഴിലാണ്. പിന്നെ ഉള്ളത് സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേ ഔട്ട് ആക്ട്, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് ആക്ട്. അത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അതായത് പ്ലാന്റ് വെറൈറ്റീസ് അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക,
1: നാടൻ
0: ഇനങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്. അതായത് 2001 നിലവിൽ വന്നു. അപ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ 7 നിയമങ്ങളാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കീഴിൽ വന്നത്.
1: അത് തന്നെ വളരെ വിശാലമായ ഒരു മേഖലയാണ്.
0: തീർച്ചയായും
1: അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ആയിരിക്കും. കോപ്പിറൈറ്റ് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ?
0: നമ്മളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളൊരു കഥ എഴുതുന്നു, നമ്മളൊരു സിനിമ തയ്യാറാക്കുന്നു, കവിത എഴുതുന്നു, പെയിന്റിങ് നടത്തുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോപ്പി റൈറ്റ് ആക്ടിന്റെ ഉദ്ദേശം. ഈ ആക്ട് 1957 നിലവിൽ വന്നു. പുതുതായിട്ട് നമ്മൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കഥ എഴുതുന്നു, അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. നാളെ വേറൊരാൾ അത് കോപ്പി ചെയ്ത് അയാളുടേതായിട്ട് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഞാൻ അത് എന്റേതാണ് എന്നുള്ള അവകാശ സ്ഥാപനം നടത്തണം, ഞാൻ അത് സ്ഥാപിച്ചെടുക്കണം.
1: അപ്പം
0: അതിനാണ് നമ്മൾ ഈ കോപ്പി റൈറ്റ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കോപ്പിറൈറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മളുടെ അവകാശം നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ, അതായത് ഞാനിപ്പോൾ ഒരു സിനിമ എടുത്തു, ഞാൻ അതിന്റെ കോപ്പിറൈറ്റ് ഞാനത് അവകാശം എടുക്കുന്നു. നമ്മൾ ഈ സിനിമയുടെയൊക്കെ അവസാനം ആദ്യം സീൻ എഴുതി ഒരു റൗണ്ട് സർക്കിളിലത് കാണുമല്ലോ, അതാണ് ഈ കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കുന്നതാണ് അത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കുള്ളൊരു ഉത്തരവാദിത്വമാണ് ഈ കോപ്പിറൈറ്റ് വയലേറ്റ് ചെയ്യാതിരിക്കുക, ഇൻഫ്രിഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പം നമ്മളുടെ യുവതി യുവാക്കളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, പല പല പാട്ടുകൾ വെച്ച് അവരുടെ രീതിയിൽ റീൽസ് എടുക്കുന്നു, പോളുകൾ എടുക്കുന്നു, പാരഡികൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ കോപ്പിറൈറ്റ് നമ്മൾ തന്നെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റു പലരുടെയും കോപ്പിറൈറ്റുകൾ നമ്മൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇപ്പം ഈ ഇതുപോലത്തെ മ്യൂസിക്കൽ കോമ്പോസിഷൻസ്, റൈറ്റിംഗ്സ്, ഇതിന്റെയൊക്കെ ഒരു കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഓഫ് ഓദർ പ്ലസ് 60 years ആണ്, 60 വർഷമാണ്. അപ്പം സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അത് 70 years ആകും. അപ്പം ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ശരിക്കും അവരുടെ അനുമതി ഇല്ലാതെ, ആരാണോ അതിന്റെ യഥാർത്ഥ ഓണർ, കോപ്പിറൈറ്റ് ഓണർ, അവരുടെ അനുമതി ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അതിന്റെ ഒരു അടുത്ത ഇടയ്ക്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞ ഒരു സംഗതിയാണ്, ഒരു പ്രശസ്തനായ മ്യൂസിക് കമ്പോസർ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും, പാടുന്നതിൽ നിന്നും, സ്റ്റേജ് ഷോകളിൽ നിന്നും ഒക്കെ വിലക്കി. ശരിക്കും അദ്ദേഹത്തിന് അതിനുള്ള അവകാശം ഉണ്ട്. നമ്മളിപ്പോൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ പലയിടത്തും പാട്ടുകൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ കയറിയാൽ തന്നെ നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യുന്നു. അപ്പൊ അവരുടെ അനുമതിയോടുകൂടെയാണോ ഇല്ലയോ എന്നുള്ളൊരു സംഗതി അവിടെ വരുന്നുണ്ട്.
1: അപ്പം
0: പലപ്പോഴും നമ്മൾ അവയർ അല്ല. നമ്മളൊരു പാട്ടിനകത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാട്ട് ഇപ്പൊ നമുക്ക് ഒരു റീൽസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവനവന്റേത് യൂസ് ചെയ്യുക, അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ശരിക്കും നമ്മൾ നമ്മുടെ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും അങ്ങനെ അല്ല, നമുക്ക് മറ്റൊരാളുടെ അവകാശം നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് എടുക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫെയർ യൂസ് പോളിസിയാണ്. അതായത് ഫെയർ യൂസ് പോളിസി എന്ന് വെച്ചാൽ ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ അതിന്റെ അവകാശം ലിമിറ്റഡ് ആണ്, അതിനോട് ആനുപാതികമായിട്ട് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ക്രിറ്റിസിസം നടത്തുന്നു, ഒരു സിനിമയുടെ ക്രിറ്റിസിസം നടത്തും, അതൊരു ഫെയർ യൂസ് ആണ്. കാര്യം ആ സിനിമ നമ്മൾ അതേപടി കോപ്പി ചെയ്യുകയോ അതേപടി റീപ്രൊഡ്യൂസ് ചെയ്യുകയോ എന്നല്ല,
1: ഭാഗങ്ങൾ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്.
0: അതെ, ഭാഗങ്ങൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ ക്രിറ്റിസിസത്തിൽ പറയേണ്ടത്, അതൊരു ഫെയർ യൂസ് ആണ്. നമ്മൾ നമ്മുടെ കമന്റുകൾ പറയുന്നു.
1: അപ്പം
0: അങ്ങനെയുള്ളതിനൊന്നും ഒരു തടസ്സമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോർട്ട് പാസേജ്, ഇപ്പോൾ ഒരാളുടെ ഒരു റൈറ്റിംഗിൽ നിന്നും ഒരു പാസേജ് എടുത്ത് നമുക്കത് പറയണമെങ്കിൽ നമുക്ക് അതിനകത്ത് അത് കോട്ട് ചെയ്തുകൊണ്ട് പറയാം. ഇന്ന ബുക്കിൽ നിന്നും, ഇന്ന ആളുടെ ഈ ബുക്കിൽ നിന്നും എടുത്തതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കോട്ട് ചെയ്ത് പറയാം. അതും ഈ ഫെയർ യൂസിന്റെ പർവ്യൂവിൽ വരും. അതുപോലെ ഇപ്പോൾ ഒരു പെയിന്റിംഗ് ആണ് എടുക്കണമെങ്കിൽ, നമുക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോൾ ഒരു പെയിന്റിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുന്ന ആളാണെന്ന് ഓർത്തുകഴിഞ്ഞു, ഞാനൊരു ഹിസ്റ്റോറിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പെയിന്റിങ്ങിൽ ഇപ്പം രാജാരവിവർമ്മയുടെ ഒരു ചിത്രം, അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തുന്നതെങ്കിൽ എനിക്ക് അവിടെയും അത് യൂസ് ചെയ്യാം. അതിനകത്തൊന്നും കോപ്പിറൈറ്റിന് തടസ്സമില്ല. അതിന് കാരണം പറഞ്ഞാൽ ഇതെല്ലാം ഈ ഫെയർ യൂസ് എന്നുള്ള പറയൂ ഒരു

0: ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഒന്നും
1: തീർച്ചയായിട്ടും.
0: നമുക്കൊരു തടസ്സങ്ങൾ ഇല്ലാതിരിക്കും.
1: അതായത് അതിനൊരു കൊമേഴ്ഷ്യൽ യൂസിലേക്ക് അത് പോകുന്നില്ല,
0: ഇല്ല
1: അതൊരിക്കലും സാമ്പത്തികമായ ഒരു നേട്ടം അതിന് ഉണ്ടാക്കുന്നില്ല,
0: ഇല്ല.
1: അതാണ് ഉദ്ദേശിക്കുന്നത്.
0: അത് തന്നെ, അത് ഈ സാമ്പത്തിക നേട്ടം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഫെയർ യൂസ് ആണ്. പക്ഷെ ഒരിക്കലും ആ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കരുത്. ഇപ്പം ഞാനിപ്പോ ഒരാളുടെ ബുക്ക്, ഏതെങ്കിലും ഒരു ഫേമസ് റൈറ്ററുടെ ബുക്ക് എടുത്തിട്ട് ഞാൻ എന്റെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. കാര്യം അവിടെ ഞാൻ ആ ബുക്ക് വിതരണം ചെയ്ത് ആ കുട്ടികളുടെ കാശ് വാങ്ങിക്കാനുള്ള അവകാശം എനിക്കില്ല. എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന, ഞാൻ തന്നെ ഒരു ബുക്ക് എഴുതി ഞാൻ തന്നെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതും മറ്റൊരാളുടെ ബുക്ക് അല്ലെങ്കിൽ അയാളുടെ ഒരു റൈറ്റിംഗ് എടുത്ത് അത് വിതരണം ചെയ്യുന്ന വ്യത്യാസമുണ്ട്. കാര്യം അവിടെ ഇത് പ്രോഫിറ്റബിൾ ആയി മാറുകയാണ്, അത് ഫെയർ യൂസിന്റെ പരിധിയിൽ വരില്ല.
1: അതെ, കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരും ചെയ്യുന്ന, പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലേയും വിപുലമായ ശേഷം പല കൃതികളും വായിച്ച് ഓഡിയോ ബുക്കുകൾ പോലെ പ്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ ട്രോളുകളായാലും മറ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് ഇതുപോലെ ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇവിടെ പലപ്പോഴും ഈ കോപ്പിറൈറ്റിനെ കുറിച്ച് ചെയ്യുന്ന ആളുകൾ അത്രയും അറിവുള്ളവരാകണമെന്നില്ല. ഈ ഇത്തരം അവസരങ്ങളിൽ ഇത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ശരിക്കും അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാണ് എന്ന് ചോദിച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ ഫെയർ യൂസ് ഒക്കെ ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. കാര്യം പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്നോ അല്ലെങ്കിൽ വിട്ടുതരികയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊന്നും ഒരു കേസ് എന്ന രീതിയിൽ ഒരു ഒരു പ്രശ്നത്തിലോട്ട് പോവാത്ത അതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഒരാള്, അതായത് അതിന്റെ യഥാർത്ഥ ഓണർ ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിച്ചാൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയി മാറും. അപ്പം നമ്മൾ അതിന്റെ നിയമപരമായ നടപടികൾ നമ്മൾ നേരിടേണ്ടിയും വരും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അല്ല എങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടാവും.
1: നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ എഴുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അവരെ അതിന്റെ കോപ്പിറൈറ്റ് എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത്?
0: അതെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം ഇന്നത്തെ യുവാക്കള് പലരും അത് ചെയ്യാതെ പലപ്പോഴും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു എന്റെ സ്റ്റോറി മറ്റുള്ളവർ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വരാം.
1: ഒരുപാട് കേസുകൾ
0: നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും ഈ തിരക്കഥകളൊക്കെ മോഷ്ടിച്ചതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. അത് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പൊ വളരെ അധികം ഈസി ആണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം നേരത്തെ ഉള്ള അത്രയും ഫോർമാലിറ്റീസ് ഒന്നുമില്ല, ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ copyright.gov.in എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് സന്ദർശിച്ചാൽ, ആ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പ്രൊസീഡിങ്സ് എന്താണ്. നമ്മൾ കുറെ മാറ്റേഴ്സ് നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കുക. അതിനുശേഷം അതിനൊരു ചെറിയൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 500 രൂപയോളം ഉള്ള ഒരു എമൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കും.
1: അപ്പൊ നമ്മൾ കോപ്പിറൈറ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ കോപ്പിറൈറ്റ് എടുത്ത ഒരു മെറ്റീരിയൽ, അത് എന്റെ അവകാശം മറികടന്നുകൊണ്ട് മറ്റൊരാൾ സ്വന്തമാക്കി എനിക്ക് തോന്നിയാൽ അത് എങ്ങനെയാണ് എനിക്ക് അത് അതിന്റെ ഒരു പരിഹാരം തേടാനാവുക?
0: നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നിയമ നടപടികളിലോട്ട് പോകാം. ഒന്ന് സിവിൽ റെമഡീസ്. സിവിൽ റെമഡീസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിവിൽ കോടതികളെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. രണ്ട്, ക്രിമിനൽ നടപടികൾ, അതും സാധാരണ ക്രിമിനൽ കോടതികളെ അപ്രോച്ച് ചെയ്യുന്നതാണ്. സിവിൽ നടപടികളിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇഞ്ചങ്ഷൻ ഓർഡർ. അതായത് ഇത് ഉപയോഗിക്കരുത്, ഇപ്പോൾ എന്റെ ഒരു കൃതി താങ്കൾ യൂസ് ചെയ്താൽ അത് താങ്കൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്താൽ കോടതിയിൽ നിന്നും എനിക്കൊരു താങ്കൾ അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ പെക്യൂണറി റെമഡീസ്. പെക്യൂണറി റെമഡീസ് എന്ന് വെച്ചാൽ എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് താങ്കൾക്കെതിരെ ക്ലെയിം ചെയ്യാൻ പറ്റും, നഷ്ടപരിഹാരം എന്ന നിലയിൽ. പിന്നെ ഉള്ളതാണ് ഒരു ഇത് ഈ ഇത്തരം ഓർഡറുകൾ, കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓർഡറുകൾ, ഈ ഒരു കോപ്പിറൈറ്റ് പേറ്റന്റ് ഇഷ്യൂസിന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ഓർഡേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ആന്റൺ പില്ലർ ഓർഡർ എന്ന് പറയും. ആന്റൺ പില്ലർ ഓർഡറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ആദ്യം കോടതി ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ വരും. അതായത് മറ്റേ ഇത് ഡിഫൻഡന്റ്, അത് ആരാണോ നമ്മൾ ആർക്കെതിരെയാണോ കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നത്, ആ പ്രതി അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ നമുക്ക് തരികയും അതിനെ തുടർന്ന് നമുക്ക് തന്നെ നമ്മുടെ ലോയറിന് തന്നെ വാദിഭാഗത്തിന്റെ ലോയറിന് തന്നെ ഇതേ ഐറ്റം സീസ് ചെയ്തെടുക്കുക, ഒരു സേഫ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം തരികയും ചെയ്യും. അതാണ് ഈ ആന്റൺ പില്ലർ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഈ മരേവ ഇഞ്ചങ്ഷൻ എന്ന് പറയും. മരേവ ഇഞ്ചങ്ഷൻ ആ ഓർഡർ വഴി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ കോടതിക്ക് തോന്നുകയാണ് മനഃപൂർവ്വം ഇങ്ങനെയൊരു കേസിൽ പ്രതിഭാഗം ഒരു കാലതാമസം വരുത്താൻ ശ്രമിക്കുന്നു, അങ്ങനെ വരുത്താൻ ശ്രമിച്ചാൽ കോടതിക്ക് എന്താണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഇപ്പം ഒരു ലാപ്ടോപ്പ് ആകട്ടെ എന്തു ആയിക്കോട്ടെ, അതെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ സിവിൽ നിയമ നടപടി തന്നെ ഓർഡർ 38(5) പറയുന്നുണ്ട്. അപ്പം അത് എടുക്കാനുള്ള അവകാശം ഈ സിവിൽ കോടതിക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ക്രിമിനൽ റെമഡീസ്. ക്രിമിനൽ റെമഡീസിൽ ഇത് പണിഷ്മെന്റിലോട്ട് പോകാം, അതായത് ഇംപ്രിസൺമെന്റിലോട്ട് പോവുകയാണ്. ജയിൽവാസം വരെ, 3 വർഷം വരെ നമ്മൾ ജയിൽവാസം വരെ, 6 മാസം മുതൽ 3 വർഷം വരെ നമ്മൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അതിന്റെ കൂട്ടത്തിൽ ഫൈനും കൂടെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്രിമിനൽ കോടതികൾക്ക് ഇത് സെർച്ച് നടത്താനും പോലീസിനെ വിട്ട് സെർച്ച്

0: നടത്താനും അത് സീസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്.
1: അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഇതുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ സീരിയസ് ആയ വിഷയമാണ് പൈറസി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചും സിനിമകൾ ഇപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്, സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ കോപ്പികൾ പലരും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ പൈറസിയുമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ? ഇത് കുറ്റമാണെന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്.
0: നമ്മളൊരു വലിയൊരു കൊമേഴ്ഷ്യൽ സ്കെയിലില് വളരെ വിപുലമായ തോതിൽ നമ്മൾ ഒരു കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുകയും സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പൈറസി എന്ന് പറയുന്ന ഒരു വിഷയത്തിലോട്ട് പോകുന്നത്, പ്രശ്നത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പൈറേറ്റഡ് വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് അതിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും വൻതോതിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ. അപ്പം ഇതിന് ഒരുപാട് ഈ പൈറേറ്റഡ് വെബ്സൈറ്റ്സിന് ഒരുപാട് യൂസേഴ്സ് ആണുള്ളത്. അത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ച വെബ്സൈറ്റുകൾ വരെ വീണ്ടും പ്രവർത്തനം നമ്മൾ പോലും അറിയാത്ത രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെയൊക്കെ പിന്നിലുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഇത് പണിഷബിൾ ആണ്. ഇതിനകത്തും ശരിക്കും നിയമം ശക്തമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. ഇതേ കോപ്പിറൈറ്റ് ആക്ടിന്റെ 65-ാം വകുപ്പിലും 65A, 65B വകുപ്പുകളിലെല്ലാം തന്നെ ഈ പൈറസി നിരോധിച്ചുകൊണ്ടും അതിന് അഥവാ നടത്തപ്പെട്ടാൽ അതിനുള്ള പണിഷ്മെന്റും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ തന്നെ 66-ാം വകുപ്പിൽ ഇത്തരം പൈറസിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പം ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അങ്ങനത്തെ മെറ്റീരിയൽസ് അത് കോൺഫിസിക്കേറ്റ് ചെയ്യാനുള്ള അവകാശവും ഈ സെക്ഷൻ 66 പ്രകാരം നമുക്കുണ്ട്. കഴിയുന്നതും ഈ പൈറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെ ആണ് നമ്മൾ യുവാക്കളോട് പറയേണ്ടത്.
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് വന്നൊരു വിഷയമാണ് പേറ്റന്റുകൾ എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ പലതും കൃത്യമായി പേറ്റന്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പേറ്റന്റുകൾ അനർഹരുടെ കയ്യിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് എന്താണ് ഈ പേറ്റന്റ് എന്നുള്ളത്. നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ, കണ്ടുപിടുത്തം എന്ന് ഉദ്ദേശിച്ചത് പുതുതായിട്ടൊരു ചെറിയ തരത്തിലുള്ള ഒരു മരുന്ന് കൂട്ട് കണ്ടുപിടിക്കുന്നു, മറ്റൊരു എന്താണ് സൗന്ദര്യവർദ്ധക വസ്തു കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതിന്റെയൊക്കെ ശരിയായ അറിവില്ലായ്മ കൊണ്ടാണോ നമ്മൾ അതിന്റെ ഒരു അവകാശം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ പലപ്പോഴും മറന്നു പോവുകയാണ്. ഇനി വരുന്ന തലമുറയെങ്കിലും ഇങ്ങനെ പുതിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ പേറ്റന്റ് റൈറ്റ് എന്താണ്, പേറ്റന്റ് നിയമം എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. പേറ്റന്റ് നിയമം 1970 വന്നു. അതിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പം അതിന്റെ തന്നെ 3-4 വകുപ്പുകളിൽ എന്തൊക്കെയാണ് പേറ്റന്റ് കിട്ടാത്ത വസ്തുക്കൾ എന്ന് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു അറേഞ്ച്മെന്റ് ആണ് നടത്തുന്നത്, അതായത് ഓൾറെഡി ഉള്ള ഒരു കണ്ടുപിടുത്തം അതിന്റെ തന്നെ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നിട്ട് ഇതാ ഇതൊരു പുതിയ വസ്തുവായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു അവകാശവും നമുക്ക് കിട്ടത്തില്ല. ഇറ്റ് ഷുഡ് ബി നോവൽ എന്ന് പറയുന്നത്, അതായത് ഇതിനൊരു പുതുമ ഉണ്ടായിരിക്കണം. പുതുതായിട്ടുള്ള ഈ കൂട്ടുകളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു വസ്തു ക്രിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിലുള്ള സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നതും പുതുമയുള്ളതായിരിക്കണം. അല്ലാതെ ഇതുവരെ ഉണ്ടായിരുന്ന അതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് വളരെ വേഗമായിട്ട് ഒരു ചെറിയൊരു മാറ്റം വരുത്തി കിട്ടുന്നതിനൊന്നും തന്നെ പേറ്റന്റ് കിട്ടത്തില്ല. പുതിയ പ്രോസസ്സുകൾ കൂടി രീതികളിൽ തന്നെ ഒരു പുതുമ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഇതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രയോജനമില്ലാത്തൊരു വസ്തു യാതൊരു ഗുണകരവുമല്ലാത്ത, സമൂഹത്തിനോ വ്യക്തികൾക്കോ യാതൊരു ഗുണകരവുമല്ലാത്ത ഒരു വസ്തുവിന് പേറ്റന്റ് കിട്ടത്തില്ല. അതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമുക്ക് ഗുണകരമാണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പറയുന്ന പേറ്റന്റ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പേറ്റന്റ് കിട്ടാതെ ഇരിക്കുന്ന കുറെ സംഗതികൾ അതൊന്നും തന്നെ ഇവിടെ വരാനും പാടില്ല, എങ്കിൽ മാത്രമേ ഈ അവകാശം നമുക്ക് കിട്ടുകയുള്ളൂ.
1: ഇപ്പൊ ഗവേഷണ രംഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൂടാതെ അക്കാഡമിക് രംഗത്താണെങ്കിലും ഇപ്പൊ സ്കൂളിൽ തൊട്ടേ കുട്ടികൾ പ്രൊജക്ട് ചെയ്യുകയാണ്, സെമിനാറുകൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന പല മെറ്റീരിയൽസുമാണ് തങ്ങൾ സെമിനാറിനും അല്ലെങ്കിൽ പ്രൊജക്ടിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ കോപ്പിറൈറ്റിന്റെ വയലേഷൻ അല്ലെങ്കിൽ കോപ്പിയിങ് എന്ന് പറയുന്ന സംഗതി പലപ്പോഴും നടക്കുന്നതായിട്ട് ആരോപണങ്ങൾ വരാറുണ്ട്. അതെങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു വയലേഷനായി നമുക്ക് കണക്കാക്കാൻ പറ്റുക?
0: ഇല്ല, നമ്മളെ എഡ്യൂക്കേഷണൽ പർപ്പസ് ഒരു എക്സെപ്ഷൻ ആണ്. അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റ് കോപ്പിറൈറ്റ് അവകാശം നിലനിൽക്കെ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കാം, അത് തെറ്റില്ല. അതിൽ പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് പ്രോഫിറ്റബിൾ ആയിരിക്കരുത്. ആ ഒരു ക്രൈറ്റീരിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ ഈ മെറ്റീരിയൽ എടുക്കുന്നത് അത് നമ്മൾ ഫുട് നോട്ടിൽ രേഖപ്പെടുത്തുക എന്ന് പറയും. നമ്മൾ അത് അക്നോളജ് ചെയ്യണം, ഇത് ഇന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതും ഇന്ന ഓതറിന്റെ ഇന്ന പുസ്തകത്തിൽ ഇന്ന പേജിൽ ഉള്ളതാണെന്നും പറഞ്ഞ് നമ്മളൊരു ഫുട് നോട്ടിൽ കൊടുക്കുകയും വേണം, അക്നോളജ്മെന്റ് നടത്തുകയും വേണം.
1: കോപ്പിറൈറ്റിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കഥ ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക, അപ്പൊ ആ കഥയ്ക്ക് ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിന് പ്രത്യേക രീതി ഡെവലപ്പ് ചെയ്തായിരിക്കില്ല.

0: കഥയായിട്ടോ അല്ലെങ്കിൽ തിരക്കഥയായിട്ടോ വരിക, പക്ഷെ അതേ ത്രെഡ് ഉപയോഗിച്ചിട്ട് മറ്റൊരാൾ മറ്റൊരു രീതിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് കോപ്പിറൈറ്റ് നിയമം ക്ലെയിം ചെയ്യാൻ പറ്റുക?
1: ഈ കോപ്പിയിങ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും അതിനൊരു തീരുമാനം ഉണ്ടാകപ്പെടുകയും ചെയ്തു. അതായത് നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമയുടെ തീം അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഇത് ഇതേ ചോദ്യം കോടതിയിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ആർ ജി ആനന്ദ് വേഴ്സസ് മെസ്സേഴ്സ് ഡീലക്സ് ഫിലിംസ് ലിമിറ്റഡ് എന്നൊരു കേസ് വരികയും ആ കേസിൽ കോടതി ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുകയുണ്ടായി. ആ ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ടും കോടതി പറഞ്ഞ കാര്യം നമുക്ക് ആ കോൺസെപ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പിയിങ് എന്ന് ഉപയോഗിക്കേണ്ട, കോൺസെപ്റ്റ് നമുക്ക് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതേ വസ്തു തന്നെയാണ് ഒരു സിനിമയിൽ കാണിച്ച അതേ വസ്തുതകൾ തന്നെയാണോ വീണ്ടും അടുത്ത സിനിമയിലും കാണിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് കാണുന്ന ആൾക്കാരാണ്, അതായത് കാഴ്ചക്കാരാണ്. ഇപ്പം വ്യൂവേഴ്സിന് തോന്നുവാണ് അതേ പടത്തിന്റെ കോപ്പി തന്നെയാണ് ഇതേ പടം തോന്നിയാൽ അവിടെ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പിറൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അഥവാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് ഓക്കെ കഥയൊന്നാണ് പക്ഷേ രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവിടെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഇല്ല, പകരം നമ്മുടെ കാഴ്ചക്കാർക്ക് എന്ത് തോന്നുന്നോ കോപ്പിയിങ് ആണോ ഇല്ലയോ എന്ന് തോന്നുന്നോ അത് ഫോളോ ചെയ്യണം, അതിനനുസരിച്ച് വേണം ഈ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നത് നിശ്ചയിക്കണം എന്നാണ് ആനന്ദിന്റെ കേസിൽ കോടതി പറഞ്ഞത്.
0: അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം ഇതൊക്കെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു പോയി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പഠിക്കാനും അറിയാനും ഉണ്ട്. ഇത് തന്നെ ഒരു തൊഴിൽ മേഖല തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നു. സീരിയസ് ആയി ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്?
1: നിരവധി അവസരങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളത്, വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലോ സ്കൂളുകളിൽ LLB LLM കോഴ്സുകൾ തന്നെ ഇതിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PhD കോഴ്സുകളും. കേരളത്തിൽ തന്നെ അനവധി കോളേജുകളിൽ ലോ കോളേജുകളിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാഷണൽ ലോ സ്കൂളുകൾ അവിടെ എല്ലാം തന്നെ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിരുദം ബിരുദാനന്തര ബിരുദം എന്നതിനപ്പുറം ഡിപ്ലോമ കോഴ്സുകൾ, ഈ ഒരു സബ്ജക്റ്റിൽ ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൈപ്പോയുടെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊരു കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെയും ഇതുപോലത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റു കോഴ്സുകൾ ചെയ്യുന്നവരും അതിനോടൊപ്പം ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് നല്ലതെന്ന് തന്നെ ഞാൻ പറയും. ഒരുപാട് നിരവധി അവസരങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഉള്ളത്.
0: ആ അവസരങ്ങൾ ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ ഇനി ഒരു ഒരു പക്ഷേ സൃഷ്ടി നടത്തുമ്പോഴേക്കും ഇതൊക്കെ ഓർത്ത് പരിഗണിക്കുവാനും ശ്രോതാക്കൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായും തീർച്ചയായും. ഇനി പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇത്തരം നമുക്ക് പല പല ആഗ്രഹങ്ങളും നമ്മുടെ കലാകായിക രംഗത്ത് നമ്മുടെ കഴിവുകളും ഒക്കെ നമുക്കുണ്ട്, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളുടെ അവകാശം മറ്റുള്ളവരുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്, അത് നമ്മൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി മറ്റൊരാളുടെ അവകാശങ്ങൾ നമ്മൾ ചൂഴ്ന്നെടുക്കുമ്പോൾ നമ്മുടേതാണ് അവരെടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തുമാത്രം വേദനിക്കുന്നുവോ അതേ വേദന തന്നെ അവർക്കും ഉണ്ടാകും. നമ്മളൊരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുകയും ഇപ്പൊ പുതുതായിട്ടുള്ള പല പല പല പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ആലോചിക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ട അംഗീകാരം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ആലോചിച്ചിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ അഥവാ എന്തെങ്കിലും ഇതുപോലത്തെ കഴിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ക്രിയേഷൻസ് കൊണ്ടുവരിക, അതെല്ലാം നിങ്ങൾ അവകാശം സംരക്ഷിച്ച് തന്നെ വെക്കുക, എന്നിട്ട് അത് പബ്ലിക്കിന് ആക്സസിബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണകരമായിരിക്കും.
2: ബൗദ്ധിക സ്വത്തവകാശം കോപ്പിറൈറ്റ്, അറിയേണ്ടതും ചെയ്യരുതാത്തതും. അഡ്വക്കേറ്റ് റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുകയാണ്. നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശം.

0: ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി, സമയം 8 മണി.
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര.

നാട്ടുചിന്തയിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര. പങ്കെടുത്തവർ കലാമണ്ഡലം ശിവദേവ്, കലാമണ്ഡലം വിനോദ് കുമാർ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചെറുകിട കർഷകർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ജീവിതോപാധികളില്ലാത്തതും അവരുടെ ചെലവുകൾ നടത്താൻ ചുരുങ്ങിയ സമ്പാദ്യമോ അല്ലെങ്കിൽ സമ്പാദ്യം ഒട്ടും ഇല്ലാത്തതോ ആയ സാഹചര്യത്തിൽ അവർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നിയന്ത്രിക്കുന്ന കേന്ദ്ര മേഖലാ പദ്ധതിയാണ് ഇത്. ഈ സ്കീമിന് കീഴിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 3000 രൂപ മിനിമം പെൻഷൻ നൽകുന്നു. ഇത് ഒരു സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതിയാണ്. അർഹതയുള്ള കർഷകൻ പ്രവേശന പ്രായമനുസരിച്ച് പ്രതിമാസം 55 രൂപ മുതൽ 200 രൂപ വരെ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകേണ്ടതുണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരും തുല്യമായ തുക സംഭാവന ചെയ്യുന്നു. 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമി കൈവശമുള്ള 18-40 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കർഷകരാണ് ഈ പദ്ധതിയിൽ ചേരാൻ യോഗ്യതയുള്ളവർ. നാഷണൽ പെൻഷൻ സ്കീം, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്കീം, എംപ്ലോയീസ് ഫണ്ട് ഓർഗനൈസേഷൻ സ്കീം തുടങ്ങിയ മറ്റേതെങ്കിലും സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ വരുന്ന കർഷകർ പ്രധാനമന്ത്രി ശ്രംയോഗി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, കൂടാതെ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള കർഷകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. ഫണ്ടിലേക്ക് വെവ്വേറെ സംഭാവനകൾ നൽകുമ്പോൾ പ്രസ്തുത കർഷകന്റെ പങ്കാളിക്ക് കൂടെ 3000 രൂപ പ്രത്യേക പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞത് 5 വർഷത്തെ സംഭാവനകൾക്ക് ശേഷം സ്കീമിൽ നിന്ന് സ്വമേധയാ പിൻവാങ്ങാം. റിട്ടയർമെന്റ് തീയതിക്ക് മുമ്പ് ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന സംഭാവനകൾ അടച്ച് പങ്കാളിക്ക് ഈ പദ്ധതി തുടരാം. എന്നാൽ ജീവിത പങ്കാളി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർഷകൻ നൽകുന്ന മൊത്തം വിഹിതം പലിശ സഹിതം പങ്കാളിക്ക് നൽകും. പങ്കാളി ഇല്ലെങ്കിൽ മൊത്തം സംഭാവനയും പലിശയും നോമിനിക്ക് നൽകും. വിരമിക്കൽ തീയതിക്ക് ശേഷം കർഷകൻ മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കും. കർഷകന്റെയും ജീവിത പങ്കാളിയുടെയും മരണശേഷം ശേഖരിച്ച കോർപ്പസ് പെൻഷൻ ഫണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യും. സ്കീമിലേക്കുള്ള എൻറോൾമെന്റ് സൌജന്യമാണ്. ഓൺലൈനായി സ്വയം രജിസ്ട്രേഷൻ വഴിയോ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയോ പദ്ധതിയിൽ ചേരാം. കർഷകർക്ക് രജിസ്ട്രേഷനായി അവരുടെ അടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. കോമൺ സർവീസ് സെന്ററുകൾ ഒരു എൻറോൾമെന്റിന് 30 രൂപ ഈടാക്കും. അത് സർക്കാർ വഹിക്കുന്നതാണ്. 2019 നവംബർ 14 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ആകെ 18 ലക്ഷത്തിൽ കൂടുതൽ കർഷകർ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ കുറഞ്ഞത് 10 കോടി തൊഴിലാളികൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവഴി ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതികളിലൊന്നായി മാറുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 34:55. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.

0: പ്രധാനമന്ത്രി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ, സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകൾ നേർന്നു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനാപാര വെറ്റിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AIENRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലെത്തുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് തെക്കൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലിൽ ഡ്രോൺ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയുണ്ടാകുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് നേവി മുന്നറിയിപ്പ് നൽകി. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠന യാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ പശ്ചിമ നാവിക കമാൻഡിന്റെ അടുത്ത ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ നിയമിതനായി. നിലവിൽ നാവികസേനയുടെ വൈസ് ചീഫായാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ മാസം 3 പരീക്ഷ നടത്തിയതെന്ന് NTA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലും.

ിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ.സി. സുകുമാരൻ, പി.എം. ദീപ. നിർവഹണ സഹായം പി. നിഷ.
1: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
2: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
1: ശരിക്കും എന്താ സംഭവിച്ചത്?
2: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.

0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 44:50. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: നമസ്കാര, ആകാശവാണി സേ സമാചാര സന്ധ്യ കെ സാത് മേ ജയാ ഭാരതി. प्रधानमंत्री नरेंद्र मोदी ने तेलंगाना में लगभग 9,400 करोड़ रुपए की कई ढांचागत और औद्योगिक परियोजनाओं का उद्घाटन और शिलान्यास किया।

0: പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് ഇന്ന്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: കഴിഞ്ഞയാഴ്ച ഗ്രീസിലെ പോരാളി വീരനായ അക്കിലസ് ട്രോയ് സൈന്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ സൈക്നൂസിനെ വകവരുത്തുന്ന കഥയാണ് നമ്മൾ കേട്ടത്. സൈക്നൂസിനെ കൊന്ന ശേഷം അക്കിലസ് വിജയ അട്ടഹാസം മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പടയ്ക്ക് ആകെ ഭയമായി. അവരുടെ ധൈര്യം സൈക്നൂസ് തന്നെയായിരുന്നു. സൈക്നൂസ് കൊല്ലപ്പെട്ടതോടെ ട്രോജൻ പടയുടെ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി. അവർ കോട്ടയ്ക്കുള്ളിൽ ഓടിക്കയറി. ഒഡീസിയൂസ് പറഞ്ഞു, ട്രോജൻ സൈന്യം വിരണ്ടു കോട്ടയിൽ പ്രവേശിച്ചു. നമുക്ക് വേണ്ട മുൻകരുതലുകൾ നടത്താനുള്ള സമയമാണിത്. ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാരൊക്കെ ശരിവച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രീക്കുകാരുടെ കപ്പലുകൾ കിടന്ന കടൽ തീരം ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചു. അതിനിടയിൽ അക്കിലസിന്റെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള ചെറിയ ട്രോജൻ നഗരങ്ങളും ദ്വീപുകളും ഗ്രീക്കുകാർ കീഴടക്കി. ആയുധങ്ങളും കൊള്ളമുതലുകളും അവർ പങ്കിട്ടെടുത്തു. മെൻലാവൂസിന്റെ സഹോദരൻ ആഗമെനോണും ട്രോജൻ നഗരങ്ങളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. എന്നു മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൈസിസ് എന്ന പെൺകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പല പ്രാവശ്യം അവളുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവളെ വിട്ടു നൽകിയില്ല. അങ്ങനെ ആ അച്ഛൻ അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന് അപ്പോളോ ദേവൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം തൊടുത്തുവിട്ട അദൃശ്യാസ്ത്രങ്ങൾ ഭൂമിയിൽ ഗ്രീക്ക് സൈന്യത്തിനെതിരെ പതിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ താവളത്തിൽ ആകെ പകർച്ചവ്യാധിയുണ്ടായി. മനുഷ്യരും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. കാരണമെന്താണെന്നറിയാതെ ഗ്രീക്ക് രാജാക്കന്മാർ പരിഭ്രാന്തരായി. 9 ദിവസം ഈ മഹാമാരി തുടർന്നു. 10-ാം ദിവസം അക്കിലസ് യവന സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്നന്വേഷിക്കാൻ തുടങ്ങി. ബുദ്ധിമാനും പ്രവാചകനുമായ കാൽക്കുസാണ് പറഞ്ഞത്, ഇത് അപ്പോളോ ദേവന്റെ കോപം കാരണമാണ്. സത്യം ഞാൻ പറയാം, പക്ഷേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അക്കിലസ് പറഞ്ഞു, സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറയൂ. അതിന്റെ പേരിൽ ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ട് ആഗമനോട് ദേഷ്യം വന്നു. തന്നെ കുറ്റക്കാരനാക്കി ഈ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. ആഗമനോൺ പറഞ്ഞു, നിങ്ങളൊക്കെ കിട്ടിയതൊക്കെ വിധിച്ചു നൽകിയല്ലോ. ഞാൻ എനിക്ക് കിട്ടിയ ആളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുകൂടി ആഗമനോൺ ആവശ്യപ്പെട്ടു. അക്കിലസിനെ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊള്ളയടിച്ച മുതലൊക്കെ വീതിച്ചു. ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ട്രോയ് നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഗമനോൺ അത് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. താങ്കൾക്ക് കിട്ടിയതൊക്കെ വയ്ക്കാം, എന്നാൽ ഞാൻ എടുത്തതൊന്നും എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് എവിടുത്തെ ന്യായമാണ്? അത് സാധ്യമല്ല. അപ്പോൾ അക്കിലസ് ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ട്രോജൻകാരോട് എനിക്കെന്താണ് ശത്രുത? അവർ എന്റെ ഭാര്യയോ സമ്പത്തോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനായ മെനലാവൂസിനും വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കാര്യമെല്ലാം നിങ്ങൾക്കിപ്പോൾ മറന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രോജൻ നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ പങ്കിടുന്ന കൊള്ളവസ്തുക്കളിലെ വലിയ ഭാഗം താങ്കൾ എടുക്കുന്നുണ്ട്. എന്നിട്ടും താങ്കൾക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരന്റെയും ഒരു കാര്യത്തിലും ഞാനൊരു സഹായവും നൽകാൻ വരുന്നില്ല. ഞാൻ വന്ന വഴി പോവുകയാണ്. വലിയ വീരശൂരനാണെങ്കിൽ എന്നെ കൂട്ടാതെ ഈ ട്രോയ് നഗരം കീഴടക്കി മഹത്വം കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. ആഗമനോൺ വീടാനൊന്നും തയ്യാറായിരുന്നില്ല. നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോ, നിൽക്കണേ എന്ന് കാലു പിടിച്ച് അപേക്ഷിക്കാനൊന്നും ഞാനില്ല. മനുഷ്യരുടെ ആയുധങ്ങൾക്ക് നിങ്ങൾ അതീതനാണ് എന്നൊക്കെ എനിക്കറിയാം. അത് പക്ഷെ നിങ്ങളുടെ കഴിവൊന്നുമല്ലോ, ദേവന്മാർ നൽകിയ വരം കൊണ്ട് മാത്രം. അഖിലസ്, നിങ്ങളെ പുല്ലുപോലെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് കേട്ടതും അഖിലസിന്റെ ക്ഷമ നശിച്ചു. അയാൾ അപ്പോൾ

ഹെക്ടറും ആഗ്മനോണും ഒരേപോലെയാണ്. വാൾ ഉറയിലിട്, എന്നിട്ട് മത്സരം അവസാനിപ്പിക്കുക. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ആഗ്മനോണ് അർഹമായ ശിക്ഷ ലഭിക്കും. അഖിലസ് പറഞ്ഞു, അഥീനി ദേവിയെ ധിക്കരിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെ അദ്ദേഹം വാളുറയിലിട്ടു. അഥീനി തിരിച്ച് ഒളിമ്പസ് മലയിലേക്ക് പറക്കുകയും ചെയ്തു. അഖിലസ് ആഗമനോട് പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അപമാനിച്ചതിന് ഈ ഗ്രീക്ക് സൈന്യം മുഴുവൻ ഒരു ദിവസം ഖേദിക്കേണ്ടി വരും. അഖിലസ് തിരിഞ്ഞു നോക്കാതെ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ആഗ്മനോൺ ക്രൈസിസിനെ അവളുടെ അച്ഛന് തിരികെ കൊടുത്തു. തന്റെ തെറ്റിന് പിഴയായി അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഖിലസ് ആകെ അപമാനിതനായതുപോലെ അയാൾക്ക് തോന്നി. വീരപുരുഷനായി മരണമടയാമെന്ന് കരുതിയാണ് ഞാൻ യുദ്ധത്തിനായിട്ട് വന്നത്. പക്ഷേ ഇവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് അഖിലസ് അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. സമുദ്രദേവിയായ തേറ്റിസ് മകന്റെ കരച്ചിൽ കേട്ട് അഖിലസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, നീ വിഷമിക്കേണ്ട, നിന്റെ വീരത ഗ്രീക്കുകാർ മുഴുവനും മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നിന്നോട് ആഗ്മനോൺ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകാൻ ഞാൻ സുയസ്ദേവനോട് പറയാം. നിന്നെ വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്നതുവരെ ട്രോജൻകാർക്ക് വിജയം നൽകാൻ ഞാൻ ദേവനോട് തീർച്ചയായും പറയാം. അമ്മ അങ്ങനെ സമാധാനിപ്പിച്ചപ്പോൾ അഖിലസിന് ചെറിയൊരു ആശ്വാസം തോന്നി. തേറ്റിസ് ഒളിമ്പസ് മലയിലെത്തി ദേവന്മാരുടെ രാജാവായ സുയസിന്റെ അടുത്ത് സങ്കടം അറിയിച്ചു. അഖിലസിന്റെ പരിഭവത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി സുയസ് ദേവൻ ആഗ്മനോണ് ഒരു സ്വപ്നം കാട്ടിക്കൊടുത്തു. ഗ്രീക്ക് സൈന്യത്തെ ട്രോജൻ കോട്ടയിലേക്ക് അയക്കണം എന്നതായിരുന്നു സ്വപ്നത്തിന്റെ സന്ദേശം. പിറ്റേ ദിവസം ആഗ്മനോൺ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് ഏറെ താല്പര്യമില്ലാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായ തെർസിറ്റേസ് രാജാവ് പറഞ്ഞു, ആഗ്മനോൺ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇനിയും യുദ്ധത്തിന് പുറപ്പെടണമെന്നാണോ? താങ്കളുടെ കൂടാരം നിറയെ കൊള്ള മുതലാണല്ലോ, ഇനിയും അത് പോരെന്നാണോ? എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഈ അത്യാഗ്രഹിയായ രാജാവിനെ തനിച്ചാക്കി നമുക്ക് ഗ്രീസിലേക്ക് കപ്പൽ കയറാം. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അഖിലസിനെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ യുദ്ധകോദ്യമായി വന്നിരിക്കുന്നു. ഒഡീസിയസ് ചാടി എണീറ്റ് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മുടെ നേതാവായ ആഗ്മനോണോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ഇത് പറഞ്ഞിട്ട് തെർസിറ്റിസിന്റെ തോളത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഹെലന്റെ പിതാവായിട്ടുള്ള തിൻഡാരിയോസിനോടുള്ള ശബ്ദം നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒഡീസിയസ് അവരെ ഓർമ്മപ്പെടുത്തി. ഓരോ വർഷം കടന്നുപോകും തോറും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുതലായി വരും. എന്നാൽ ട്രോയിലെത്തി വെറും കൈയോടെ പോവുക എന്നത് അതിലും കഷ്ടമല്ലേ? പ്രിയാമിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭാതഭക്ഷണം കഴിഞ്ഞ് പടയാളികൾ ആയുധമൊരിക്കൽ കൂടി മൂർച്ച വരുത്തി യുദ്ധത്തിനൊരുങ്ങി. അന്ന് തന്നെ ട്രോജൻ നഗരം ആക്രമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ സ്നേഹിതരുമൊത്ത് കൊട്ടാരത്തിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്രീക്കുകാരെന്തൊക്കെ ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഹെലനെ കണ്ട് ആകെ പരിസരം മറന്ന അവസ്ഥയായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. പ്രിയാം രാജാവ് ഹെലനോട് പറഞ്ഞു, മകളെ, ഈ യുദ്ധത്തെ ചൊല്ലി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ദൈവകൽപ്പന എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എങ്കിലും പറയൂ, താഴെ ഗ്രീക്ക് സൈന്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? ആരാണ് ആ കാണുന്ന ആൾ എന്ന് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് ഹെലൻ ഗ്രീക്ക് സൈന്യത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, മുൻനിരയിൽ കാണുന്ന ആ സൈന്യാധിപൻ എന്റെ ഭർത്താവിന്റെ സഹോദരനായ ആഗ്മനോൺ രാജാവാണ്. പ്രിയാം രാജാവ് അവളോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്ന വീരനാരാണ്? ആഗ്മനോണോളം പൊക്കമില്ലാത്ത ആ മനുഷ്യനെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മാത്രമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഹെലൻ പറഞ്ഞു, അത് ഒഡീസിയസ് ആണ്. ഗ്രീസിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത്. ഇഥാക്കയിലെ രാജാവും പോരാളി വീരനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ട്രോയിലെ ജനങ്ങൾക്കും സ്വന്തം ജനങ്ങൾക്കുമൊക്കെ ദുരന്തമുണ്ടായല്ലോ താൻ കാരണം എന്നായി അവളുടെ മനസ്സിൽ. ഗ്രീക്ക് സൈന്യവും ട്രോജൻ സൈന്യവും മൈതാനത്തേക്ക് കടന്നുവന്നു. ഗ്രീക്കുകാർ നിശബ്ദരായി നീങ്ങുകയാണ്. ട്രോജൻ പടയാകട്ടെ നല്ല ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ട്രോജൻ സൈന്യത്തിന്റെ മുന്നിൽ പാരിസാണ് നിന്നത്. പാരിസിനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ കണ്ടതും മെനലാവൂസ് ആകെ ദേഷ്യം കൊണ്ട് അലറി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മെലനാവൂസിനെ അങ്ങനെ അതുവരെ പാരീസ് കണ്ടിട്ടില്ലായിരുന്നു. ആ വരവ് കണ്ട് അയാൾ ഞെട്ടി.
അയാൾ

0: ഇന്നോട്ടു പാഞ്ഞു. ട്രോജൻ പടയുടെ നടുവിൽ ഒളിച്ചു. ഇത് കണ്ട പാരിസിന്റെ സഹോദരനായ ഹെക്ടറിന് ആകെ ദേഷ്യം വന്നു. ട്രോജൻകാരെ മുഴുവൻ അപമാനിക്കുന്ന നീ എന്റെ അനുജൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതാ ആ ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും പോരാ, ഈ പൊല്ലാപ്പൊക്കെ സൃഷ്ടിച്ച് അവസാനം പേടിച്ച് പടയുടെ പിന്നിൽ ഒളിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ സമ്മാനിച്ചത് തീരാത്ത ദുഃഖമാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പാരിസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടന്റെ അത്രയും ധൈര്യം എനിക്കില്ല, പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇവരോടെല്ലാം ഇരിക്കാൻ പറയും, എന്നിട്ട് യുദ്ധം ഞാനും മെനലാവൂസും തമ്മിലാവട്ടെ. മെനലാവൂസാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ അദ്ദേഹം കൊണ്ടുപോകട്ടെ, പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് സൈന്യം തിരിച്ചു പോവുകയും ട്രോജൻകാർക്ക് സമാധാനമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ. ഈ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. പാരിസും മെലനാമോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റുകുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാസംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ 7 മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ 2 ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ MR ഗോപകുമാറാണ്.
4: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
5: പേര്
4: അഞ്ജന.
5: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്?
4: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ടും മിഴിവേകുന്നു.
6: മഹാരാജൻ!
7: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
6: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
8: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
9: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാരാലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
8: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
9: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
4: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ?

0: ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
2: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
4: മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.
5: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിൻ്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
6: ഗുഡ് മോർണിംഗ് സർ, മേ കം ഇൻ
7: പ്ലീസ്, ഹാവ് എ സീറ്റ്.
6: താങ്ക് യു.
7: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
6: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
7: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എൻ്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
6: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
7: സിമ്പിൾ. ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
5: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
8: അച്ഛൻ,
0: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
9: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
8: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
9: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
0: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
9: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെപ്പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ചേ അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ,

0: നടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയ സോൾ, യുവകലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ബ്രഹ്മാത്മക ലോകമാണ്.
6: ഹൃദയ,
5: തന്റെ പ്രണയിനിയായ മധുമിതയോടു പോലും പറയാതെ ഒളിച്ചുവച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
7: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
8: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
7: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
8: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
9: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
5: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൌഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ, കമിൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ.
1: ആ
0: ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി

0: വറുത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ് അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: ശ്രീ പാലക്കാട്
5: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ
5: സമാചാരം? ഇത് എന്നെ കോലം, ഇത് രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളേ.
7: വെങ്കി കൊഞ്ച കീഴടാ.
0: പുഷ്പ, എന്നെ തെരിയല്ലേ അവനക്ക്? ഞാൻ അനന്തരാമനാക്കും.
7: എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ,
8: കോഫി പോട്ട്. ദോ വന്നിട്ട്.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ഡേയ് അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയാടാ ഏ അനന്തൻ, വന്നിട്ടിയാടാ?
4: ഇല്ല, വന്നിട്ടില്ലമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി. മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
5: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
4: അതെ.
5: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: യാരിനി, എപ്പടി ഉള്ളേ വന്നേ?
4: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പോഴുണ്ടായിരുന്നു.
3: യാരേ, ആനന്ദം വന്നിട്ടിയാ.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6-ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞ
2: തിരയുടെ ശബ്ദം.
1: പിന്നെ
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണു തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലുപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.

0: കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചനാ സംവിധാനം കെ വി ശരത് ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക

0: കടലിനെ കൺതുറക്കാതെ.
1: മനസ്സിലായില്ല.
0: അതായത് കണ്ണറച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ? നോക്ക്.
1: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
2: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Huh? Good morning. ഞാൻ ഇപ്പൊ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാൻ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി.
1: സോറി, ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: മെയ് 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഠമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 ആകാശവാണി.

0: ആകാശവാണി.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിന്ദൂര ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ദേവരാജൻ.

ഇനി പി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമൊരുക്കിയത് പി ഭാസ്കരൻ, ജി ദേവരാജൻ.

ജയചന്ദ്രൻ പാടിയൊരു ഗാനം, ചിത്രം പഞ്ചാമൃതം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

യേശുദാസും മാധുരിയും ചേർന്ന് പാടിയൊരു ഗാനം, ചിത്രം വീട്. വരികളെഴുതിയത് യൂസഫലി കേച്ചേരി, ഈണമിട്ടത് ജി ദേവരാജൻ.

ഈ ഗാനം യേശുദാസും വാണി ചേർമ്മും ചേർന്ന് പാടിയത്. സിംഹാസനം എന്ന ചിത്രത്തിനു വേണ്ടി വരികളൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, ഈണമിട്ടത് MS വിശ്വനാഥ്.

അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

ഈ ഗാനം ചോറ്റാനിക്കരാമ എന്ന ചിത്രത്തിലേതാണ്. ഗായകർ യേശുദാസൻ, പി. സുശീലി. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ. കെ. ശേഖരന്റെ ഈണം.

0: ആകാശവാണി സുഭാഷിതം. അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: നിർവികാരമായ, ഒരിക്കലും മാറാത്ത ഒരു സത്യത്തിൽ ഉണ്ടായി മറയുന്ന ഭാവരൂപങ്ങൾ മാത്രമാണ് നമ്മളും ഈ ലോകവും സകലതും എന്ന് സത്യമറിഞ്ഞവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ സത്യം കേവലം അറിവാണ്. ആ അറിവിലുണ്ടായ സങ്കല്പങ്ങൾ മൂർത്തമായതാണ് പ്രപഞ്ചപ്രവാഹം. ആ അറിവാകുന്ന കടലിൽ ഉണ്ടായി മറയുന്ന തിരകളാണ് നമ്മളെല്ലാം. തിരകളെല്ലാം സവികാരമാണ്. ഓരോ തിരയും സത്യമറിയുന്നത് എപ്പോഴാണ്? ഞാൻ വെള്ളമാണ് എന്നറിയുമ്പോൾ. ആ വെള്ളം നിർവികാരമാണ്. വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമ്മിലുള്ള സത്യമാണ് അറിവ് അഥവാ ആത്മാവ്. ആ അറിവിലുണ്ടായ സങ്കല്പം മൂർത്തമായത് മാത്രമാണ് ഞാൻ എന്ന് ഞാൻ അറിയണം. അത്തരത്തിൽ എൻ്റെ അറിവ് അഥവാ ഞാനാകുന്ന അറിവ് വ്യാപരിക്കുമ്പോൾ അതിനെ എൻ്റെ സങ്കല്പം എന്ന് വിളിക്കാം. അതായത്, എന്നിലുള്ള സത്യത്തെ കണ്ടെത്തി അതിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് ഞാൻ എന്ന സത്യാവബോധത്തിലേക്ക് നയിക്കുന്ന ബോധവ്യാപാരമാണ് എൻ്റെ അഥവാ വ്യക്തിയുടെ സങ്കല്പം. അല്ലാതുള്ളതെല്ലാം വികല്പങ്ങളാണ്. ഇനി ആലോചിച്ചു നോക്കുക, നമ്മളെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത് വികല്പങ്ങളല്ലേ? വാസ്തവത്തിലുള്ള സങ്കല്പം നമുക്ക് ഉണ്ടാകും.

0: ാറുണ്ടോ? സങ്കല്പം ഒന്നേയുള്ളൂ, വികൽപ്പങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് വികൽപ്പങ്ങളുടെ ലോകത്ത് ഏത് ശരി ഏത് തെറ്റ് എന്ന് തീരുമാനിക്കാനാവാതെ നമ്മൾ കുഴങ്ങിപ്പോകാറുണ്ട്. അതിനെയും വികൽപ്പം എന്ന് തന്നെയാണ് വിളിച്ചു പോരുന്നത്. ഏതെല്ലാം തരത്തിലുള്ളതാണ് നമ്മിലുള്ള വികൽപ്പങ്ങൾ? ഉണർന്നിരിക്കുമ്പോൾ ലോകകാര്യങ്ങളിൽ തൽപരരായിരിക്കണം, അതിലെ സുഖമനുഭവിക്കണം. ഉറങ്ങുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനില്ലെങ്കിലും അതിലെ സുഖം അനുഭവിച്ചേ തീരൂ. ദിവസവും മൂന്നോ നാലോ പ്രാവശ്യം ആഹാരം കഴിക്കണം, ഇണചേർന്ന് സന്തതി പരമ്പരയെ നിലനിർത്തണം. ഇതൊക്കെ മൃഗസഹജമായ വാസനകളിൽ പെടുന്നത് മാത്രമാണ്. മനുഷ്യസഹജമായ അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഇതൊന്നും നമ്മെ ഉയർത്തുന്നില്ല. ഇങ്ങനെ മൃഗസഹജമായ ആവശ്യങ്ങളുടെയും താൽപ്പര്യങ്ങളുടെയും ലോകത്ത് കുടുങ്ങി സവികാരമായതിൽ മാത്രം ശ്രദ്ധ വയ്ക്കാൻ ശീലിച്ചു പോയ നാം നമ്മിലുള്ള ശുദ്ധ മനുഷ്യനെയും അവൻ്റെ അറിവിനെയും ശ്രദ്ധിക്കാതിരിക്കുന്നു. മൃഗങ്ങളുടെ തലത്തിൽ നിന്നും മനുഷ്യൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. സവികാരതയുടെ തലത്തിൽ നിന്നും നിർവികാരതയുടെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അസത്യത്തിൻ്റെ തലത്തിൽ നിന്നും സത്യത്തിൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അതിന് സഹായിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം. പക്ഷേ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാകട്ടെ സഹായിക്കുന്നത് വികൽപ്പങ്ങളുടെ, സവികാരതയുടെ, അസത്യത്തിൻ്റെ ലോകത്തിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ തളച്ചിടാനാണ്. ഈ ഒരൊറ്റ കാരണത്താൽ മനോരോഗികളുടെയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നാരായണഗുരു അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരൂപതുള്ളൊരു നിർവികാരൂപം. ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം. ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന സുഖവും ഉറങ്ങുമ്പോഴുള്ള സുഖവും നല്ല ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖവും അതുപോലെയുള്ള മറ്റെല്ലാ സുഖങ്ങളും ഒരൊറ്റ ബോധത്തിൽ അനുഭവപ്പെടുന്നത് മാത്രമാണെന്നും ആ ബോധത്തിൻ്റെ ആനന്ദസ്വരൂപത സ്വയം വിരിഞ്ഞു വരുന്നത് മാത്രമാണ് എല്ലാ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എന്നും തീർച്ചയുണ്ടായിക്കഴിഞ്ഞിരുന്നെങ്കിലോ പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ സംഭവഗതികൾ നമ്മെ നിരാശതയിലേക്ക് നയിക്കുന്നതിന് പകരം നിർവികാരമായ ഒരൊറ്റ അറിവിൽ നടക്കുന്ന നാനാതരം കളികളായി അതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കളി പിഴച്ചുപോയാൽ അടുത്ത കളിയെ ഉറ്റുനോക്കാൻ ശ്രമിക്കുമായിരുന്നു. ജീവിതം ആനന്ദാനുഭവത്തിൻ്റെ ഒരു നീരൊഴുക്കായി മാറുമായിരുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.